0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ ഹിജർ 26 മുതൽ അവസാനം വരെയുള്ള വചനങ്ങളും സൂറത്തുൻ നഹൽ 1 മുതൽ 100 വരെ വചനങ്ങളുമാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അൽ ഹാഫിദ് മുഹമ്മദ് അയ്യൂബ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും

0: നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഖാഫ് 16 മുതൽ 35 വരെയുള്ള ആയത്തുകളുടെ മനോഹരമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അസ്സുബൈർ അൽ അർക്കാനി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രശസ്ത ഖുർആൻ കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാൻ അവസരമൊരുങ്ങുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ഫാത്തിഹയുടെയും സൂറത്തുൽ ബഖറയിലെ 1 മുതൽ 129 വരെയുള്ള ആയത്തുകളുടെയും പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖുർആൻ കാരി വാദി അൽ യമാനി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: തൻസീൽ ഇതോടെ അവസാനിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹയുടെയും സൂറത്തുൽ ബഖറയിലെ 1 മുതൽ 129 വരെയുള്ള ആയത്തുകളുടെയും പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖുർആൻ ഖാരി വാദി അൽ യമാനി.
1: മധുരം ഖുർആൻ. നാം കേൾക്കുന്നത് 21-ാം അധ്യായം സൂറത്തുൽ അംബിയ 83 മുതൽ 112 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഖാരി ഖാലിദ് അൽ ജലീൽ.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം കാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
3: والله

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരയണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാം വണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.

0: ഹഫീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. നിത്യജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം നിർവഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. പാരായണത്തിൽ വന്നുപോകുന്ന അബദ്ധങ്ങൾ, അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും മാറ്റുമെന്ന് മനസ്സിലാക്കിയവരാണ് നാം ഓരോരുത്തരും. ഇന്ന് സൂറത്തുൽ സൽസല എങ്ങനെ പാരായണം ചെയ്യാം? ശ്രോതാക്കളെ, ഈ അധ്യായം പാരായണം പഠിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ, അമ്മാ ബഅദ്. അപ്പോൾ നമ്മൾ സൂറത്തു സൽസലയാണ് ഇനി നമുക്ക് ഓതി പഠിക്കേണ്ടത്. അതിൽ നോക്കാം, ഇദാ സുൽസിലത്തിൽ അർളു അസ്ഖാൽ زلزالها واخرجت الارض اثقالها وقال الانسان انسان اريلا يخفى انا نون ساكنه كشيشم سين بين يوم اذ تحدث يوم اذ تنوين شيشم تاء انا ابو يخفى بين ث تحدث يوم يوم اذ تحدث
2: يوم اذ
1: بأن ربك أوحى لها بنا يومئذ يصدر
2: يومئذ يصدر
1: إدغام بغنى تنوين شاشم يا آن بنا أشتات الليرو إدغام بلا غنى ألبان برياس الله بنا فمن يعمل إدغام بغنى بنا ذرة خيرا ഇൽഹാറാണ്, ഒട്ടും മണിക്കരുത്. ദർറത്തിൻ ഖൈറൻ, എങ്ങനെ?
2: ദർറത്തിൻ ഖൈറൻ,
1: പിന്നെ ഖൈറൻ തൻവീൻ കഴിഞ്ഞിട്ട് യാ ആണ്, അത് ഇദ്ഗാം ബിഗുന്ന. അപ്പോ ദർറത്തിൻ ഖൈറൻ യറ,
2: ദർറത്തിൻ ഖൈറൻ യറ.
1: പിന്നെ വമൻ യഅമൽ മിസ്ഖാല, പിന്നെ അത് ദർറത്തിൻ ശറൻ യ, രണ്ടും ഉന്നത്ത് വേണം.

0: 노래.
1: 러시아
0: ഉച്ചരിക്കുമ്പോ ശരിയാവുണ്ട്. അതാണ് ഓരോ അക്ഷരം ഉച്ചരിക്കുമ്പോഴും ആ ശ്രദ്ധ വിട്ടുപോകാനേ പാടില്ല. ശ്രദ്ധിച്ചുച്ചരിച്ചപ്പോ ശരിയായി. ഏ ആ

ദറത്തിൻ ഖൈറ, അവിടെ ദറത്തിൻ ഒട്ടും മണിക്കണ്ട, ഈ ഇൽഹാറാണ് നിയമം. തൻവിൻ ശേഷ ഹ, പിന്നെ മറ്റേത് മണിക്കും വേണം. ഒന്നുകൂടി ഓതാം.

0: അവിടെയൊക്കെ ശ്രദ്ധിച്ചല്ലോ, യറഹു എന്നാണ് ശരിക്ക്. യറഹു, ആ യറഹു എന്നുള്ളത് നമ്മൾ യറഹ് റാ കഴിഞ്ഞിട്ട് ചെറിയ ഒരു ശ്വാസം പുറത്തേക്ക് വിടുക, കാറ്റ്. യറഹ് യറഹു എന്നുള്ളത് യറഹ് മതിയല്ലോ. പിന്നെ അപ്പോൾ വഖഫ് ചെയ്യുന്ന സ്ഥലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. തൻവീനു ശേഷം, തൻവീനാണെങ്കിൽ ചെറിയൊരു അലിഫോട് കൂടി, അതുപോലെ തനീസാണെങ്കിൽ ഇതുപോലെ തന്നെ ഖയ്യിമ മുത്തഹറ ഒരു ചെറിയ ഒരു ഹ ഉച്ചരിച്ചുകൊണ്ട് അതിന് സുക്കൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യുക. മുത്തഹറ, എങ്ങനെ? ذلك الدين القيم
1: ذلك الدين القيم.
0: അപ്പോൾ അതുപോലെ പിന്നെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ മിക്കവാറും അത് സുക്കൂൻ ചെയ്തുകൊണ്ട് നിർത്തുക എല്ലാ സ്ഥലത്തും. ഈ പറഞ്ഞ സ്ഥലങ്ങൾ ഇങ്ങനെ ഹ ഉച്ചരിക്കുക, അതുപോലെ തൻവീനുള്ള സ്ഥലത്ത് അലിഫ്, ബാക്കി എല്ലാ സ്ഥലത്തും സുക്കൂൻ കൊണ്ടാണ്. അല്ലാഹു സമദ്, أعوذ برب الفلق فلق إن هم المفلحون عنده أم الكتاب അപ്പോൾ കിതാബ് എന്നുള്ളിടത്ത് ശരിക്ക് കസറാണ്, പക്ഷേ അത് നമ്മൾ സുക്കൂനായിട്ടാണ് ഉച്ചരിക്കുക. അപ്പോൾ അവസാനമൊക്കെ വഖഫിൽ പൊതുവെ സുക്കൂനാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സൂറത്തു സൽസല കഴിഞ്ഞു. ഇൻഷാല്ലാ അടുത്ത സൂറത്ത് അടുത്ത എപ്പിസോഡിൽ നോക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് പാരായണ പഠനം. സൂറത്തുൽ സൽസല എങ്ങനെ പാരായണം നിർവഹിക്കാമെന്ന് ശ്രോതാക്കളെ പഠിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ.
3: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അന്നിസയിലെ 40 മുതൽ 43 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ് ഖലീഫ അത്തു

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 40 മുതൽ 43 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് ഖലീഫ അത്തുനൈചി.
1: نور على مر الزمان تألقا وأضاء
2: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
3: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: മധുരം ഖുർആൻ. സൂറത്തു തൗബയിലെ 67 മുതൽ 72 വരെയുള്ള ആയത്തുകളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് യൂസുഫ് അക്ബർ.
7: أعوذ بالله من الشيطان الرجيم

0: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ തഫ്സീർ അമാനിയുടെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനി, സൂറ റഅദ്, 20 മുതൽ 24 കൂടിയ വചനങ്ങൾ.
3: വചനം 20.
4: അല്ലദീന, യാതൊരു കൂട്ടർ. യൂഫൂന, അവർ നിറവേറ്റും, പാലിക്കും. ബിഅഹ്ദില്ലാഹി, അള്ളാഹുവിൻ്റെ കരാറിനെ, അള്ളാഹുവിനോടുള്ള കരാറിനെ, ഉത്തരവിനെ. വലായങ്കുളൂന, അവർ ലംഘിക്കുകയില്ല, ഉടക്കുന്നതല്ല. അൽമീതാഖ, ഉറപ്പിനെ, കരാറിനെ.
5: അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാഹി വലായങ്കുളൂന അൽമീതാഖ,
4: അതായത് അള്ളാഹുവിനോടുള്ള കരാറ് അഥവാ അള്ളാഹുവിന്റെ ആജ്ഞ നിറവേറ്റുകയും ഉറപ്പ് നൽകിയത് ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്നവർ.
3: വചനം 21.
4: വല്ലദീന, യാതൊരു കൂട്ടരും. യസ്ലൂന, അവൻ ചേർക്കും. മാ അമറ, കൽപ്പിച്ചതിനെ. അല്ലാഹു, അല്ലാഹു. ബിഹി, അതിനെപ്പറ്റി. അതു ചേർക്കപ്പെടുവാൻ. വയഹ്ഷൗന, അവർ പേടിക്കുകയും ചെയ്യും. റബ്ബഹും, അവരുടെ റബ്ബിനെ. വയഹാഫൂന, അവർ ഭയപ്പെടുകയും ചെയ്യും. സു അൽ ഹിസാബ്, മോശപ്പെട്ട വിചാരണ, കടുത്ത വിചാരണ.

0: യാതൊരു കൂട്ടരും ഏതൊന്നിനെപ്പറ്റി അതിനോടുള്ള ബന്ധം ചേർക്കപ്പെടുവാൻ അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നുവോ അതിനോട് അവർ ബന്ധം ചേർക്കും. തങ്ങളുടെ റബ്ബിനെ അവർ പേടിക്കുകയും കടുത്ത വിചാരണയെ അവർ ഭയപ്പെടുകയും ചെയ്യും.
1: വചനം 22.
0: വല്ലദീന, യാതൊരു കൂട്ടരും, സബറു, അവർ ക്ഷമിച്ചു, ഇബ്തിഗാ, ആഗ്രഹിച്ചുകൊണ്ട്, തേടിക്കൊണ്ട്, വജ്ഹി, പ്രീതിയെ, മുഖത്തെ, റബ്ബിഹിം, തങ്ങളുടെ റബ്ബിന്റെ, വഅഖാമു, നിലനിർത്തുകയും ചെയ്തു, അസ്സലാത്ത്,

നമസ്കാരം. വ അൻഫഖൂ, ചിലവഴിക്കുകയും ചെയ്തു. മിമ്മാ റസഖ്നാഹും, അവർക്കു നാം നൽകിയതിൽ നിന്ന്. സിറൻ, സ്വകാര്യമായി, രഹസ്യമായി. വ അലാനിയതൻ, പരസ്യമായിട്ടും. വയദ്റഊന, അവർ തടയുകയും ചെയ്യും, തട്ടിക്കളയുകയും ചെയ്യും. ബിൽഹസന, നന്മ കൊണ്ട്. അസ്സയ്യിഅ, തിന്മയെ. ഉലായിക, അക്കൂട്ടർ. ലഹും, അവർക്കുണ്ട്, അവർക്കാണ്, അവർക്കത്രേ. ഉഖബ, പര്യവസാനം. അദ്ദാർ, ഭവനത്തിൻ്റെ.

0: യാതൊരു കൂട്ടരും തങ്ങളുടെ റബ്ബിന്റെ പ്രീതിയെ ആഗ്രഹിച്ച് അവർ ക്ഷമ കൈക്കൊണ്ടു. അവർ നമസ്കാരം നിലനിർത്തുകയും തങ്ങൾക്കു നാം അഥവാ അള്ളാഹു നൽകിയതിൽ നിന്നു രഹസ്യമായും പരസ്യമായും ചിലവഴിക്കുകയും ചെയ്തു. തിന്മയെ അവർ നന്മ കൊണ്ട് തടുക്കുകയും ചെയ്യുന്നതാണ്. അക്കൂട്ടർക്കത്രേ ഭവനത്തിന്റെ ശുഭപര്യവസാനം.
1: ബുദ്ധിമാന്മാരുടെ ലക്ഷണങ്ങളാണ് ഈ വചനങ്ങളിൽ അള്ളാഹു വിവരിക്കുന്നത്. ഒന്ന്, അള്ളാഹുവുമായുള്ള കരാറുകളും പ്രതിജ്ഞയും പാലിക്കുക. അതായത് പ്രവാചകന്മാർ മുഖേനയോ ദൃഷ്ടാന്തങ്ങൾ മുഖേനയോ അറിയിക്കപ്പെട്ടിട്ടുള്ള കടമകളും ബാധ്യതകളും നിറവേറ്റുക. രണ്ട്, കരാറുകളും ഉറപ്പുകളും ലംഘിക്കാതിരിക്കുക. അഥവാ സത്യവിശ്വാസത്തിന്റെയും അള്ളാഹുവുമായുള്ള പ്രതിജ്ഞയുടെയും അടിസ്ഥാനത്തിൽ അവനോടോ ജനങ്ങളോടോ നൽകിയ എല്ലാ ഉറപ്പുകളും നിറവേറ്റുക. നേർച്ചകൾ, ധനപരമായ ഇടപാടുകൾ, ഉടമ്പടികൾ, വാഗ്ദാനങ്ങൾ ആദിയായവ ഇതിൽപ്പെടുന്നു. ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇപ്രകാരം നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഉടമ്പടിയെയും കരാറു പാലിക്കുന്നതിനെയും പറ്റി 20-ൽ പരം സ്ഥലത്ത് അള്ളാഹു ഖുർആനിൽ പ്രസ്താവിച്ചിരിക്കുന്നു. അതിന്റെ ഗൗരവവും പ്രാധാന്യവുമാണ് അത് കുറിക്കുന്നത്. 3, അള്ളാഹു എന്തെല്ലാം ബന്ധങ്ങൾ ചേർക്കുവാൻ കൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം ചേർക്കുക. കുടുംബ ബന്ധം പാലിക്കൽ ഇതിൽ പ്രഥമ സ്ഥാനം അർഹിക്കുന്നു. അയൽക്കാർ, പാവപ്പെട്ടവർ, സാധുക്കൾ, ദുർബലർ, വയസ്സുചെന്നവർ, ഗുരുനാഥന്മാർ മുതലായവരോടും മതചിഹ്നങ്ങൾ, മതസ്ഥാപനങ്ങൾ ആദിയായവയോടും പാലിക്കേണ്ടുന്ന എല്ലാവിധ ബന്ധങ്ങളും പാലിക്കൽ ഇതിൽ ഉൾപ്പെടുന്നു. 4, റബ്ബിനെ പേടിക്കുക. എല്ലാ നന്മകളുടെയും ഉത്ഭവം അതിൽ നിന്നാണെന്നും എല്ലാ തിന്മകളുടെയും ഉത്ഭവം അതിന്റെ പോരായ്മയിൽ നിന്നാണെന്നും ഇരിക്കെ അതിന്റെ പ്രാധാന്യത്തെപ്പറ്റി വിശേഷിച്ചൊന്നും പറയേണ്ടതില്ലല്ലോ. 5, അള്ളാഹുവിന്റെ മുമ്പിൽ കടുത്ത വിചാരണയെ നേരിടേണ്ടി വരുന്നതിനെ കുറിച്ചുള്ള ഭയപ്പാട്. ഇത് സംബന്ധിച്ച് അല്പം മുമ്പ് പ്രസ്താവിച്ച വിവരങ്ങൾ ഇവിടെയും സ്മരണീയമാകുന്നു. 6, റബ്ബിന്റെ പ്രീതിയെ ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമ കൈക്കൊള്ളുക. കടമകളും പുണ്യകർമ്മങ്ങളും നിർവഹിക്കുന്നതിലും നിരോധിക്കപ്പെട്ടതും ദോഷകരവുമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിലും നേരിടുന്ന ബുദ്ധിമുട്ടുകളെ സഹിക്കലും രോഗം, കഷ്ടപ്പാട്, ദാരിദ്ര്യം പോലെയുള്ള കാര്യങ്ങളിൽ സഹനം സ്വീകരിക്കലും ഇതിൽ ഉൾപ്പെടുന്നു. നിർബന്ധിതാവസ്ഥ കൊണ്ടോ സൽപേരിനു വേണ്ടിയോ സ്വാർത്ഥ താല്പര്യങ്ങളെ ഉന്നം വെച്ചോ അല്ലാതെ അള്ളാഹുവിന്റെ പ്രീതിയും പ്രതിഫലവും ഉദ്ദേശിച്ചുകൊണ്ടുകൂടിയായിരിക്കണം അത്. 7, നമസ്കാരം നിലനിർത്തുക. 8, അള്ളാഹു നൽകിയ ധനത്തിൽ നിന്ന് കഴിവും ആവശ്യവും സന്ദർഭവും അനുസരിച്ച് രഹസ്യപരസ്യ വ്യത്യാസം കൂടാതെ ചെലവഴിക്കുക. ഈ രണ്ടു കാര്യങ്ങളെ സംബന്ധിച്ചും ഖുർആനിൽ അടിക്കടി ഉണർത്താറുള്ളതും രണ്ടിനും ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള സ്ഥാനവും പരക്കെ അറിയപ്പെട്ടതാകുന്നു. പരസ്യമായി ചെലവഴിക്കുന്നത് ജനപ്രീതി നേടുവാനോ സൽക്കീർത്തിക്ക് വേണ്ടിയോ ആയിരിക്കരുതെന്നും പ്രത്യേകം പറയേണ്ടതില്ല. അതുപോലെ തന്നെ ചിലവഴിക്കുന്നത് സ്വകാര്യമായി തന്നെ വേണമെന്നുള്ള നിഷ്കർഷ വെക്കുന്നതും പരസ്യമായി ചിലവഴിക്കുന്നതിൽ മാത്രം താല്പര്യം കാണിക്കുന്നതും ശരിയല്ല. രണ്ടും സന്ദർഭത്തിനും ആവശ്യത്തിനും അനുസരിച്ചായിരിക്കേണ്ടതാകുന്നു. 9, നന്മ കൊണ്ട് തിന്മയെ തടുക്കുക. അഥവാ തിന്മയ്ക്കു പകരം തിന്മ ചെയ്യാതിരിക്കുക. ഇങ്ങോട്ട് തിന്മ ചെയ്തവരോട് അങ്ങോട്ട് നന്മ ചെയ്യുക. പാപം ചെയ്താൽ പശ്ചാത്തപിച്ചു മടങ്ങുക. വല്ല ദുഷ്കർമ്മവും ചെയ്തു പോയാൽ ഉടനെ വല്ല സൽക്കർമ്മവും ചെയ്യുക. അക്രമികൾക്ക് മാപ്പ് നൽകുക. ഒരു തിന്മയെ തടുക്കുവാൻ പല മാർഗങ്ങളുള്ളപ്പോൾ അവയിൽ കൂടുതൽ നയപരവും ലഘുവായതുമായ മാർഗം സ്വീകരിക്കുക. ആദിയായവയെല്ലാം ഈ ഇനത്തിൽപ്പെടുന്നു. 19-ാം വചനത്തിൽ ബുദ്ധിമാന്മാർ മാത്രമേ ഉറ്റാലോചിക്കുകയുള്ളൂ അഥവാ ഇന്നമായ തദക്കറു ഉലുൽ അൽബാബ് എന്ന് പറഞ്ഞുവല്ലോ. മേൽക്കണ്ട ഗുണങ്ങളോട് കൂടിയവരാണ് ബുദ്ധിമാന്മാർ എന്ന് ചൂണ്ടിക്കാട്ടിയ ശേഷം ഇങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്ന നേട്ടം അള്ളാഹു വിവരിച്ചത് ഉലായിക ലഹും ഉഖുബദ്ദാർ, അക്കൂട്ടർക്കാണ് ഭവനത്തിന്റെ ശുഭപര്യവസാനം എന്നാകുന്നു. ഈ പര്യവസാനം കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് അള്ളാഹു തന്നെ തുടർന്നുള്ള വചനങ്ങളിൽ വ്യക്തമാക്കുന്നു.
2: വചനം 23.
0: ജന്നാതു, സ്വർഗങ്ങൾ, അദ്നിൻ, സ്ഥിരവാസത്തിന്റെ, യദ്ഖുലൂനഹ, അതിൽ അവർ പ്രവേശിക്കും, വമൻ സ്വലഹ, നന്നായവരോ, മിൻ ആബാഇഹിം, അവരുടെ പിതാക്കളിൽ നിന്ന്, വ അസ്വാജിഹിം, അവരുടെ ഇണകളിൽ നിന്നും, വദുരിയാതിഹിം, അവരുടെ സന്തതികളിൽ നിന്നും, വൽ മലായികതു, മലക്കുകൾ, യദ്ഖുലൂന, പ്രവേശിക്കും, അലൈഹിം, അവരിൽ, മിങ്കുല്ലി, എല്ലാറ്റിലൂടെയും, ബാബിൻ, വാതിൽ.

0: അതായത് സ്ഥിരവാസത്തിന്റെ സ്വർഗങ്ങൾ, അഥവാ അതാണവരുടെ പര്യവസാനം. അവരും അവരുടെ പിതാക്കളിൽ നിന്നും ഇണകളിൽ നിന്നും സന്തതികളിൽ നിന്നും സദ്വൃത്തരായി നന്നായിട്ടുള്ളവരും അതിൽ പ്രവേശിക്കുന്നതാണ്. എല്ലാ വാതിലിലൂടെയും മലക്കുകൾ അവരിൽ പ്രവേശിച്ചു കൊണ്ടിരിക്കും.
1: വചനം 24.
0: സലാം, സമാധാന ശാന്തി അലൈക്കും, നിങ്ങൾക്കുണ്ടാവട്ടെ. ബിമാ സ്വബർത്തും, നിങ്ങൾ ക്ഷമിച്ചതുകൊണ്ട്. ഫനിഅമ, അപ്പോൾ വളരെ നന്നായി, എത്രയോ നന്നായി. ഉഖബ, പര്യവസാനം. അദ്ദാർ, ഭവനത്തിൻ്റെ.
2: സലാമുൻ അലൈക്കും ബിമാ സ്വബർത്തും ഫനിഅമ ഉഖബദ്ദാർ.
0: അവർ പറയും, നിങ്ങൾ ക്ഷമ കൈക്കൊണ്ടതു നിമിത്തം നിങ്ങൾക്കു സലാം, അഥവാ ശാന്തിയുണ്ടാവട്ടെ. അപ്പോൾ ഭവനത്തിന്റെ ശുഭപര്യവസാനം വളരെ നന്നായിരിക്കുന്നു.
3: കഴിഞ്ഞ വചനങ്ങളിൽ വിവരിച്ച ഗുണങ്ങളോടുകൂടിയ ബുദ്ധിമാന്മാർക്ക് ശുഭപര്യവസായിയായ ഭവനം ലഭിക്കുമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അവരുടെ വാസസ്ഥലം സ്വർഗമായിരിക്കുമെന്നാണെന്നും സ്വർഗത്തിൽ അവരോടൊന്നിച്ച് സദ്വൃത്തരായ അവരുടെ കുടുംബജനങ്ങൾ കൂടി ഉണ്ടായിരിക്കുമെന്നും മലക്കുകളിൽ നിന്ന് അവർക്ക് തുരുതുരെ അനുമോദനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുമെന്നും ഈ വചനങ്ങളിൽ അള്ളാഹു വ്യക്തമാക്കിയിരിക്കുന്നു. അവർക്ക് ഇത്രയും വമ്പിച്ച അനുഗ്രഹീത ജീവിതം ലഭിക്കുവാനുള്ള അടിസ്ഥാന കാരണം അവരുടെ ക്ഷമാശീലമാണല്ലോ. അവരുടെ മറ്റുള്ള ഗുണങ്ങളെല്ലാം ഓരോ തരത്തിൽ അവരുടെ ക്ഷമയെ ആശ്രയിച്ചുള്ളവയാണ്. അതുകൊണ്ടാണ് മലക്കുകളുടെ അനുമോദനത്തിൽ ബിമാ സ്വബർത്തും, നിങ്ങൾ ക്ഷമിച്ചതുകൊണ്ട് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത്. വല്ലാഹു അഅലം. സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും സ്വീകരിച്ചവർക്ക് അവരുടെ പ്രതിഫലമായി സ്വർഗം ലഭിക്കുമെന്നതിനു പുറമെ അവരുടെ ഇഷ്ടബന്ധുക്കളിൽ നല്ലവരായ ആളുകളെയും ഇഹത്തിൽ അവർ കൂട്ടുജീവിതം നയിച്ചിരുന്നതുപോലെ സ്വർഗത്തിൽ അവരോടൊപ്പം താമസിക്കുമാറാക്കിക്കൊടുക്കുന്നത് അള്ളാഹു അവർക്കു നൽകുന്ന ഒരു മഹത്തായ അനുഗ്രഹമത്രേ. ഇക്കാര്യം സൂറത്തു തൂർ 21 വചനത്തിലും അള്ളാഹു വ്യക്തമാക്കിയിട്ടുള്ളതാകുന്നു. ഒരു യഥാർത്ഥം ഇവിടെ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ഒരു വ്യക്തി എത്ര തന്നെ ഉത്കൃഷ്ട പദവിയിലുള്ള ആളായിരുന്നാലും അക്കാരണത്താൽ അയാളുടെ മക്കൾക്കോ ബന്ധുക്കൾക്കോ പരലോകത്ത് ഒരു പുണ്യവും ലഭിക്കുവാൻ പോകുന്നില്ലെന്നും അവരവർ പ്രവർത്തിച്ചതിന്റെ ഫലം അവരവർക്ക് മാത്രമാണുള്ളത്. വഅൻലൈസലിൽ ഇൻസാനി ഇല്ലാ മാസഅ എന്നുമുള്ളതിൽ സംശയമില്ല. നൂഹ് അലൈഹിസ്സലാം നബിയുടെ മകനും ഇബ്രാഹിം അലൈഹിസ്സലാം നബിയുടെ പിതാവിനും ലൂത്ത് അലൈഹിസ്സലാം നബിയുടെ ഭാര്യയ്ക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പിതൃവിനുമൊക്കെ രക്ഷ കിട്ടാതിരുന്നതും അതുകൊണ്ടാണല്ലോ. മേൽ വിവരിച്ച ബുദ്ധിമാന്മാരുടെ സ്വർഗപ്രവേശത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അവരുടെ പിതാക്കളും ഇണകളും സന്തതികളും പ്രവേശിക്കും എന്ന് പറയാതെ അവരിൽ നിന്ന് നന്നായിട്ടുള്ളവരും പ്രവേശിക്കും, വമിൻ സ്വാലിഹിമിൻ ആബാ ഇഹിം എന്ന് വിശേഷിപ്പിച്ചത് അതുകൊണ്ടാകുന്നു. സൂറത്തു ഥൂറിലെ വാചകം ഇങ്ങനെയാകുന്നു: വല്ലദീന ആമനു വത്തബഅതുഹും ദുരിയത്തുഹും ബി ഈമാനിൻ അൽഹഖ്നാബിഹിം ദുരിയത്തുഹും. വിശ്വസിക്കുകയും വിശ്വാസത്തോടുകൂടി തങ്ങളുടെ സന്തതികൾ തങ്ങളെ പിന്തുടരുകയും ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ സന്തതികളെ നാം അവരോട് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇപ്പോൾ രണ്ടു കൂട്ടരും സത്യവിശ്വാസികളും സദ്വൃത്തരും ആയിരിക്കുമ്പോഴാണ് ഈ ഭാഗ്യം ലഭിക്കുകയെന്ന് സ്പഷ്ടമായി. അപ്പോൾ അവരെയും അവരുടെ സദ്വൃത്തരായ ബന്ധുകുടുംബങ്ങളെയും സ്വർഗത്തിൽ ഒന്നിച്ചു കൂട്ടുമെന്ന് പറഞ്ഞതിൽ എന്താണ് വിശേഷതയുള്ളതെന്ന് ചോദിക്കപ്പെടാം. രണ്ടു കൂട്ടരും സ്വർഗസ്ഥരാകുന്നതുകൊണ്ട് സ്വർഗത്തിൽ ഇരുകൂട്ടർക്കും ഒന്നിച്ച് കൂട്ടുജീവിതം നയിക്കുവാൻ സാധിക്കണമെന്നില്ലല്ലോ. അവരെ അപേക്ഷിച്ച് അവരുടെ ബന്ധുകുടുംബത്തിൽപ്പെട്ടവർ പദവികളിൽ താഴേക്കിടക്കാരായിരിക്കുകയും ചെയ്യാം. ആ സ്ഥിതിക്ക് ഇരുകൂട്ടർക്കും സ്വർഗീയാനുഗ്രഹങ്ങളെ ഒന്നിച്ചും കൂട്ടായും ആസ്വദിക്കുവാൻ അവസരം ലഭിക്കുന്നത് വമ്പിച്ച ഒരു അനുഗ്രഹം തന്നെയാണല്ലോ. അള്ളാഹു പറഞ്ഞ വാക്കുകളിൽ നിന്നു തന്നെ മനസ്സിലാക്കാവുന്നതാണിത്.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ തഫ്സീറിലെ സൂറത്തുർ അദിലെ 20 മുതൽ 24 കൂടിയ വചനങ്ങളുടെ വിശദീകരണമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
4: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ദിവസവും ഓരോ ജുസ് വീതം പാരായണം നിർവഹിക്കുന്ന ഖത്മുൽ ഖുർആൻ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 15 ആണ് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം പാരായണം നിർവഹിക്കുന്നത്.

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. മാന്യ ശ്രോതാക്കൾ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 15 ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം ഇന്നത്തെ ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ പാരായണം നിർവഹിച്ചത്.
1: പരിശുദ്ധ ഖുർആനിന്റെ 29 അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41 വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29 അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സദഖയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ. അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹസീനിലൂടെ സൂറ അൽ ഖലം 26 മുതൽ 31 കൂടിയ വചനങ്ങളിൽ പാരായണം ചെയ്യുമ്പോൾ സാധാരണ കണ്ടുവരാറുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദുൽ ഷക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സാധാരണ ഖിറാഅത്തിൽ വരുന്ന തെറ്റുകൾ, അബദ്ധങ്ങൾ മഖ്റജ് കൊണ്ടും തജ്വീദിൻ്റെ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ടും അക്ഷരങ്ങൾക്ക് നൽകേണ്ട സിഫത്തുകൾ അറിയാതെ ആയിക്കൊണ്ടുമൊക്കെ വരുന്ന തെറ്റുകൾ ധാരാളമാണ്. സാധാരണ ഖിറാഅത്തിൽ സാധാരണ ഓതിപ്പോകുമ്പോൾ ഇത്തരം തെറ്റുകൾ ധാരാളമായിട്ട് നമുക്ക് കാണാനും കേൾക്കാനൊക്കെ പറ്റും. ഇത്തരം വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ ഖലമിലെ 25 വരെയുള്ള ആയത്തുകളാണ് ഏതാനും ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കി വന്നത്. സൂറത്തുൽ ഖലമിലെ ബാക്കി ഭാഗം 26 മുതൽ ശ്രദ്ധിക്കുക.

فلما رأوها قالوا إنا لضالون. ഈ ആയത്തിൽ 26-ാമത്തെ ആയത്തിൽ ഫലമ്മ റഔഹ, ഇവിടെ ഓതിപ്പോകുമ്പോൾ റഔഹ ഹ എന്ന ശബ്ദം പലപ്പോഴും വരില്ല. എങ്ങനെ? ഫലമ്മ റഔഹ ഖാലു, ഫലമ്മ റഔഹ ഖാലു, ഇങ്ങനെ പറയുമ്പോൾ ഹ എന്ന ശബ്ദം കേൾക്കുകയില്ല. അഥവാ ഹ എന്ന അക്ഷരത്തിൻ്റെ മഖ്റജ് തൊണ്ടയുടെ ഏറ്റവും അടിഭാഗമാണ്, അത് കൃത്യമല്ലാതായി ആയിപ്പോവും. എങ്ങനെ? നമ്മൾ സ്പീഡിൽ ഓതിപ്പോകുമ്പോൾ റഔഹ ഖാലു എന്ന് പറയുമ്പോൾ ഖാലു ഇന്ന, ഇതോ ഖാലു ഇന്ന എന്നാവും. ഖാലു ഇന്ന മദ് ചെയ്യാതിരുന്നാൽ ഹംസയുടെ ഉച്ചാരണം ശരിയാവുകയില്ല. അപ്പോൾ ഖാലു ഇന്ന മദ് മുൻഫസുൽ ചെയ്യണം. ലദാലൂൻ, ഇവിടെ ലദാലൂൻ ഓതുന്നത് ലദാലൂൻ എന്നായിരിക്കും. സ്വാദിന് പുള്ളിട്ടാൻ ദ ലദാ ലദാലൂൻ അങ്ങനെ തന്നെ ഓതണം. ബൽ നഹ്നു മഹ്റൂമൂൻ, ബൽ നഹ്നു മഹ്റൂമൂൻ, ഇവിടെ നഹ്നു ഹ മഹ്റൂമൂൻ ഹ, ഇവിടെ രണ്ടും ശ്രദ്ധിക്കേണ്ടത് ഹ എന്ന അക്ഷരമാണ്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഹ ഓതുമ്പോൾ ബൽ നഹ്നു മഹ്റൂമൂൻ അല്ലാതെ ബൽ നഹ്നു മഹ്റൂമൂൻ അല്ല. ബൽ നഹ്നു മഹ്റൂമൂൻ. قال اوسطهم, ഇവിടെ ഖാഫിന്റെ ഉച്ചാരണം قال, قال അല്ല قال اوسطهم. اوسطهم ط നമ്മൾ ഓതുന്നതോ ഔസത്തുഹും. ഇവിടെ ത ആണോ ത ആണോ എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഔസത്തുഹും എന്ന് പറഞ്ഞു പോകുന്നു. ഔസത്തുഹും എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും ത ന് ലൊമ്മ കൊടുത്താൽ എന്താണോ ശബ്ദം തു. ഈ ത എന്ന അക്ഷരമാണ് വരിക എന്നർത്ഥം. അതുകൊണ്ട് ഔസത്തുഹും എന്ന് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരിക തന്നെ വേണം. അതുപോലെ ഔസത്തുഹും അലം അഖുല്ലക്കും, അലം അഖുല്ലക്കും, ലാമിന് ശേഷം വീണ്ടും ലാമ്. അപ്പോൾ ഇത് ഖാമുതമാസിലേൻ, ലാമിനെ അടുത്ത ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അങ്ങനെ തന്നെയാണ് നമ്മളൊക്കെ ഓതാറുള്ളത് അഖുല്ലക്കും. എങ്കിലും അവിടെ ശ്രദ്ധിക്കുക നിയമം ഇന്നതാണ് എന്നുള്ളത്. അതുപോലെ ഖാഫിൻ്റെ ഉച്ചാരണം അഖുല്ലക്കും അഖുല്ലക്കും, അവിടെയും ശ്രദ്ധിക്കുക. ലൗല തുസബ്ബിഹൂൻ, തുസബ്ബിഹൂൻ ഹ, തുസബ്ബിഹൂൻ അല്ല തുസബ്ബിഹൂൻ. 29-ാമത്തെ ആയത്തിൽ ഖാലു സുബ്ഹാന റബ്ബിന ഇന്ന കുന്ന ളാലിമീൻ. ഇവിടെ ഖാലു സുബ്ഹാന, സുബ്ഹാന റബ്ബിന, സുബ്ഹ സുബ്ഹ രണ്ടു മാറ്റുണ്ട്. സുബ്ഹാന റബ്ബിന ഖാലു.

എത്ര ഭംഗിയായിട്ട് നമുക്ക് ഓതാൻ പറ്റും. പക്ഷേ നമ്മൾ ഓതുന്നോ ഖാലു സുബ്ഹാന റബ്ബിന ഇന്ന കുന്ന ളാലിമീൻ. പ്രധാനമായിട്ടും വരുന്നത് ഒന്ന് സുബ്ഹാന, മറ്റൊന്ന് ളാലിമീൻ. ളാലിമീൻ അല്ല ളാലിമീൻ. മുൻ പല്ലുകളുടെ ഇരു നിരയാണ് അതിൻ്റെ മഹ്റജ്, നാവിൻ്റെ അറ്റം, അതോടൊപ്പം നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരിക എന്നുള്ളതും. കാരണം ഹെറൂഫുൽ ഇസ്തിലാൽപ്പെട്ട അക്ഷരമാണ്, സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരം. فَأَقْبَلَ بَعْضُهُمْ عَلَى بَعْضٍ يَتَلَاوَمُونَ. ഇവിടെ ബഅദുഹും ദാദ്, ബഅദിൻ ദാദ്, രണ്ടും അതാണ് ശ്രദ്ധിക്കേണ്ടത്, ദാദിൻ്റെ ഉച്ചാരണം. قَالُوا يَا وَيْلَنَا إِنَّا كُنَّا طَاغِينَ طَاغِينَ. قَالُوا يَا وَيْلَنَا إِنَّا كُنَّا طَاغِينَ. നമ്മൾ ഓതുന്നത് എങ്ങനെയാ? إِنَّا كُنَّا طَاغِينَ തോയീൻ. പലതും പല രൂപത്തിലായിരിക്കും. ഏതായാലും കൃത്യമായ മഖ്റജിൽ നിന്ന് ഓതുവാൻ ശ്രമിക്കുക. ഖാലു യാ വൈലന ഇന്ന കുന്ന തോയീൻ. ഖാലു യാ വൈലന ഇന്ന കുന്ന തോയീൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കാം.

0: സൂറത്തുൽ ഖലമിൽ 26 മുതൽ 31 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ശ്രദ്ധയോടുകൂടെ തജ്വീദ് അനുസരിച്ച് കൃത്യമായ പാരായണം ചെയ്യുവാൻ പരമാവധി ശ്രമിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് അത്തഹസീൻ. ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൽ ഖലം 26 മുതൽ 31 കൂടിയ വചനങ്ങളിൽ സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് ഹാഫിദ് അബ്ദുഷുക്കൂർ.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
3: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
4: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
5: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
3: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
6: പരിശുദ്ധ ഖുർആനിന്റെ 22 അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73 വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: നോമ്പ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമേ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
2: ഫിസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തജ്വീദ് പഠനം. അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ, ഭാഗം 9, ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള സമീർ മദീനി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു വസല്ലം വബാറക അല നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅല മനി തബഅഹും ബിഇഹ്സാനിൻ ലാ യൗമിദ്ദീൻ അമ്മാ ബാദ്. ബഹുമാനപ്പെട്ട പീസ് ഖുർആൻ ചാനൽ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ വിശദീകരിക്കുന്ന തജ്വീദ് പഠനത്തിൻ്റെ ഓരോ പാഠങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ ഭാഗങ്ങൾ തന്നെയാണ് ഓരോ എപ്പിസോഡിലും നാം ചർച്ച ചെയ്യുന്നതും. അക്ഷരങ്ങളുടെ വിശേഷണങ്ങളാണ് നമ്മൾ അവസാനമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ ക്ലാസ്സുകളിലും വിശദീകരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ വിപരീതമുള്ള വിശേഷണങ്ങളും വിപരീതമില്ലാത്ത വിശേഷണങ്ങളുമുണ്ട്. വിപരീതമുള്ള 5 വിശേഷണങ്ങൾ നമ്മൾ പറഞ്ഞു, അതുപോലെ വിപരീതമില്ലാത്ത വിശേഷണങ്ങളും പറഞ്ഞു. അവശേഷിക്കുന്ന 2-3 വിശേഷണങ്ങൾ കൂടി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന പ്രധാനപ്പെട്ട ഈ ഭാഗം അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാ ഇന്നത്തെ എപ്പിസോഡിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അവശേഷിക്കുന്ന വിശേഷണങ്ങളിൽ ഒന്നായിട്ടുള്ള അത്തഫഷി എന്നുള്ള വിശേഷണമാണ്. അത്തഫഷി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം അറബി ഭാഷയിൽ അൽ ഇൻതിഷാറു വൽ ഇത്തിസ, വ്യാപനം, വ്യാപിക്കുക, വിശാലമാവുക എന്നുള്ളതാണ്. അതാണ് അത്തഫഷി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു അർത്ഥം, വ്യാപിക്കുക, വിശാലമാവുക എന്നുള്ള ഈ അർത്ഥവും തജ്വീദുമായി എന്ത് ബന്ധമുണ്ട് എന്നതുള്ളതാണ് അതിൻ്റെ ഇസ്തിലാഹിയായിട്ടുള്ള അർത്ഥത്തിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അഥവാ ഒരു അക്ഷരം ഉച്ചരിക്കുമ്പോൾ തജ്വീദിൻ്റെ നിയമവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഈ പദം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു ഹറഫ്, ആ ഹറഫ് ഉച്ചരിക്കുമ്പോൾ വായയിൽ കാറ്റ് വ്യാപിക്കുകയും അത് പുറത്തേക്ക് വരികയും ചെറിയൊരു വായു അകത്തുനിന്നും പുറത്തേക്ക് വരികയും ചെയ്യുന്ന അവസ്ഥ കാണുവാൻ കഴിയും. അപ്പോൾ നമ്മൾ അക്ഷരങ്ങളെ പറഞ്ഞു നോക്കാം. അബ്, അജ്, അദ്, അഹ്, അസ്, അഷ്, അഹ് അഹ് ഈ പറയുന്ന അക്ഷരത്തിൽ അക്ഷരങ്ങളിൽ ഒരക്ഷരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി വായു പുറത്തേക്ക് പ്രവഹിച്ച് ഒരു വ്യാപനം, ഒരു പിന്നെ പ്രത്യേകമായ ഒരു ശബ്ദം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് ഈ പറയുന്ന അക്ഷരത്തിൽ ഷീനാണ്. അഥവാ അത്തഫശി വ്യാപനം എന്നുള്ള ഈ വിശേഷണമുള്ള ഒരേയൊരു അക്ഷരം ഷീന് മാത്രമാണ്. ഷീന് ഉച്ചരിക്കുന്ന സമയത്ത് കാറ്റ് വായു അല്പം വായയിൽ നിന്ന് പുറത്തേക്ക് വരും. ഷ് അതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ, അതിന് മർത്തബകൾ ഉണ്ട്. എല്ലാം ഒരുപോലെയല്ല, ഇൻഷാല്ലാ പറയാം. അപ്പോൾ തഫശി എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിലെ ഷീൻ എന്ന അക്ഷരത്തിൻ്റെ വിശേഷണമാണ് തഫശി. ഷീനിനോടിൻ്റെ ലാസിമായിട്ടുള്ള, ഷീനിൻ്റെ ലാസിമായിട്ടുള്ള സ്വിഫത്താണ് തഫശി എന്നുള്ളത്. അഥവാ ഷീനിന് സുക്കൂനാണെങ്കിലും ഷീനിന് ഫത്ഹോ കസറോ ലൊമ്മോ ആയിട്ടുള്ള ഹറക്കത്താണെങ്കിലും ഷീനിൻ്റെ കൂടെ തന്നെയുള്ള ഷീൻ എപ്പോൾ ഉച്ചരിക്കുന്നുവോ ആ സന്ദർഭങ്ങളിലൊക്കെ അത്തഫശി അഥവാ അതിൻ്റെ ഉച്ചരിക്കുമ്പോൾ കാറ്റുപോകുന്ന ഷ് എന്നുള്ള ആ വിശേഷണം ഉണ്ടായിരിക്കും. പക്ഷേ സുക്കൂനുള്ളതും ഹർക്കത്തുകളാകുമ്പോഴും രണ്ടും ഒരുപോലെയായിരിക്കില്ല, അത് വ്യത്യാസം ഉണ്ടാകും. ഉദാഹരണം പറയുകയാണെങ്കിൽ അശ്ശൈത്വാനു أعوذ بالله من الشيطان من الشيطان അതുപോലെ ഇഷ്തറാഹു ഷജറതൻ. അപ്പൊ ഈ അശ്ശൈത്വാൻ ഇഷ്തറാഹു ഷജറ, ഈ മൂന്ന് പദവും ഷീനുള്ള പദം തന്നെയാണ്. പക്ഷേ അശ്ശൈത്വാൻ എന്ന പദത്തിൽ ഷീനിന് ശദ്ദുണ്ട്. അതുകൊണ്ട് തന്നെ തഫശ്ശി ഏറ്റവും കൂടിയ തരത്തിലായിരിക്കും, ശക്തമായിട്ടുള്ള ഒരു വിശേഷണം തഫശ്ശി അവിടെ ഉണ്ടാകും. ഇഷ്തറാഹു എന്നുള്ളത് സുക്കൂനാണ്, അതുകൊണ്ട് അവിടെയും പിന്നെ കുറച്ചും കൂടിയും അതിനെ തഫശ്ശി എന്ന ഇൻതിഷാർ ഹവ വായു പുറത്തേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകും. എന്നാൽ ഷജറ എന്നതിൽ അല്പം കുറവായിരിക്കും, കാരണം അത് ഹറക്കത്തുള്ളതാണ്. അപ്പം ഹറക്കത്തുണ്ടെങ്കിൽ വിശേഷണത്തിൻ്റെ അതിൻ്റെ ശക്തി കുറച്ച് കുറയുകയും അത് നേരിയ രൂപത്തിലാവുകയും, സുക്കൂനാമുകൾ കുറച്ചുകൂടി കൂടുകയും, ശ്രദ്ധയായി വരുമ്പോൾ അതിൻ്റെ ശക്തി ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തും. ഇത് കൽക്കലത്തിൻ്റെ വിശേഷണത്തിൽ നമ്മൾ പറഞ്ഞതാണ്, കൽക്കലത്തുൽ കുബ്ര, കൽക്കലത്തുൽ വുസ്ത, കൽക്കലത്തു അസ്സുഖറ അല്ലെ. എല്ലാവർക്കും അത് ആ ക്ലാസ് കേട്ടവർക്ക് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് അറിവുള്ളവർക്ക് അത് ഓർമ്മയുണ്ടാകും. അപ്പോൾ ഏതായിരുന്നാലും തഫശ്ശിയുടെ ഏറ്റവും അലയായിട്ടുള്ള, ഏറ്റവും ഉന്നതമായിട്ടുള്ള ദറജ എന്ന് പറഞ്ഞാൽ ഷീനിന് ശദ്ദ് വരുമ്പോഴാണ്. അതാണ് അശ്ശൈത്വാൻ. അശ്ശൈത്വാനു അഊദു ബില്ലാഹി മിനശ്ശൈത്വാനി. അപ്പോൾ രണ്ട് ഹർക്കത്താണല്ലോ ശദ്ദ് എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് അത് ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ഉള്ളതാണ്. രണ്ടാമത് മധ്യമ നിലവാരത്തിലുള്ള തഫശ്ശി, അതാണ് നേരത്തെ പറഞ്ഞ ഷീനിന് സുക്കൂനായി വരുമ്പോൾ. കൽക്കലത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കാഫിന് അതുപോലെ ത്വാഇനൊക്കെ ശദ്ദ് വരുമ്പോൾ അതിൻ്റെ ശക്തി കൂടും, അതുകൊണ്ട് കൽക്കലത്തുൽ കുബ്ര എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ തഫശ്ശി ഷീനിന് ശദ്ദ് വരുമ്പോൾ എന്താണ് ഏറ്റവും ഉയർന്നതായിരിക്കും തഫശ്ശി ഉണ്ടാകുക. അശ്ശൈത്വാനു അത് സുക്കൂനായി വരുമ്പോൾ അത് മധ്യമ നിലവാരത്തിലായിരിക്കും. ഇനി ഹറക്കത്തുള്ളതാണ് മുത്തഹരിക്കാണെങ്കിൽ, പ്രത്യേകിച്ച് ഫത്ഹക്കാണെങ്കിൽ അതിൻ്റെ തഫശ്ശിയുടെ അളവ് നേരിയ തോതിലായി തീരുകയും ചെയ്യും. അതുകൊണ്ട് സുക്കൂന് വരുമ്പോഴും ഹറക്കത്തുള്ളപ്പോഴും ഷീനിന് ജറിയാനുൽ ഹവ എൽഫം വായിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ആ ഒരു അവസ്ഥ, അത് വായു പരക്കുന്ന ഷീനിനെ പരത്തി ഉച്ചരിക്കുന്ന ആ ശൈലി, അത് ഏത് സന്ദർഭത്തിലും അത് സുക്കൂനാണെങ്കിലും ഹറക്കത്തുണ്ടെങ്കിലും ശ്രദ്ധുണ്ടെങ്കിലും ഏത് സമയത്തുമുണ്ട്. പക്ഷെ ശ്രദ്ധയായി വരുമ്പോൾ അതിൻ്റെ ശക്തി കൂടും, അതുപോലെ തന്നെ സുക്കൂനായി വരുമ്പോൾ അത് മധ്യമ നിലവാരത്തിലാകും, അതുപോലെ തന്നെ ഫത്ഹായി വരുമ്പോൾ, മുത്തഹരിക്ക ആയി വരുമ്പോൾ അത് നേരിയ രൂപത്തിലാകും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ തഫശ്ശി എന്നുള്ള സിഫത്ത്, അത് മറ്റുള്ള അക്ഷരങ്ങളിൽ നിന്നതിനെ വ്യതിരിക്തമാക്കി നിർത്തുന്ന സിഫാത്തിൽ മുമയ്യസയിൽപ്പെട്ടതാണോ? അല്ല. തഫശ്ശി എന്നുള്ളത് മറ്റു സിഫത്തുകളിൽ നിന്നും ഷീനിനെ വ്യതിരിക്തമാക്കി നിർത്തുന്നില്ല. എന്നാൽ ഷീനിനെ ഒന്നുകൂടി നന്നാക്കി തീർക്കുന്ന ഒരു വിശേഷണമാണ് തഫശ്ശി എന്നുള്ളത്. തഫശ്ശി എന്നുള്ള സിഫത്ത് ഷീന് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉച്ചാരണം നന്നായിത്തീരുന്നു എന്നുള്ള വിശേഷണം കൊടുക്കുമ്പോൾ. അതല്ലാതെ അത് മറ്റു അതിനെ തമീസ് ചെയ്യുന്ന, വ്യതിരിക്തമാക്കി നിൽക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ശരിക്കും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഓരോ ആയത്തുകളിലും ഷീനിൻ്റെ ഉച്ചാരണം വരുമ്പോൾ ഇത് പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധിക്കുവാൻ, ഇത് കേൾക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം. തഫശ്ശി എന്നുള്ളത് ഭാഷാപരമായിട്ട് അൽ ഇൻതിഷാർ, വ്യാപിക്കുക, അൽ ഇൻബിസാദ്, അങ്ങനെ പ്രചരിക്കുക എന്നാണ് അർത്ഥം. ഭാഷയിലർത്ഥം അൽ ഇത്തിഷാ വൽ ഇൻതിഷാർ വൽ ഇൻബിസാദ്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കാറ്റ് വ്യാപിച്ചതിന് പറയാറുണ്ട് തഫശ്ശത്തിൽ, തഫശ്ശരീഹു ഇത് പറഞ്ഞാൽ ഇത്തസ. അപ്പോൾ അതാണ് ഭാഷാപരമായിട്ട്. സാങ്കേതികപരമായിട്ട് തഫശ്ശി എന്ന് പറഞ്ഞാൽ ഇൻതിഷാറു റീഹി ഫിൽ ഫം ഇൻദ നുത്ഖി ബിൽ ഹർഫ്. ഇൻതിഷാറു റീഹി ഫിൽ ഫം ഇൻദ നുത്ഖി ബിൽ ഹർഫ്. വായിൽ കാറ്റ് വ്യാപിക്കുക, പരക്കുക, അതാണ് ശരിക്കും വ്യാപിക്കുക എന്നതിനേക്കാൾ നല്ലത് പരക്കുക. ഇൻദ നുത്ഖി ബിൽ ഹർഫ്, അക്ഷരം ഉച്ചരിക്കുന്ന സമയത്ത്. ഏതാണ് അക്ഷരം? അത് ഷീനാണ്. അപ്പം ഷീൻ ഉച്ചരിക്കുന്ന സമയത്ത് അത് വായിൽ കാറ്റ് പരക്കുക. അവ ഇൻതിഷാറു സൗത്തു ഷീൻ ഇൻദ ഖുറൂജി മിൻ മഖ്റജി ഹത്താ യസ്തദിമ ബിസ്സഫ്ഹത്തി ദാഖിലിയ്യ. അപ്പം താഴെയുള്ള പല്ലിലും മുകളിലെ പല്ലും അതുപോലെ തന്നെ നാവും അങ്ങോട്ടും അത് രണ്ടും കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ കാറ്റ് ആണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഷീൻ എന്ന ഹർഫ് മാത്രമാണ് തഫശ്ശി എന്ന സിഫത്തിനുള്ളത്. നമ്മൾ ഓരോ സിഫത്ത് പറയുമ്പോഴും അക്ഷരങ്ങളുടെ വിശേഷണം പറയുമ്പോഴും അതിൻ്റെ അക്ഷരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലിദ്ദുള്ള സിഫത്തുകൾ ആ അക്ഷരങ്ങൾ പറഞ്ഞു, അതിൻ്റെ നേരെ വിപരീതമായ അക്ഷരങ്ങൾക്കാണ് ബാക്കിയുള്ള അക്ഷരങ്ങൾ. ലിദ്ദില്ലാത്തതിൻ്റെ ഓരോ അക്ഷരങ്ങളും നാം പറഞ്ഞു. അതുപോലെ തന്നെ തഫശ്ശിയുടെ മർത്തബകൾ മൂന്നെണ്ണമാണ്. അലൽ മർത്തബ, അത് ശബ്ദമായി വരുമ്പോൾ, ഉദാഹരണം അഷ്ഷൈത്വാൻ. അതുപോലെ വസത്തുൽ മർത്തബ, അത് സുക്കൂനായി വരുമ്പോൾ, ഷീനിന് സുക്കൂനായി വരുമ്പോൾ ഇഷ്തറാഹു. അതുപോലെ അദ്നൽ മർത്തബ, അതിൻ്റെ ഏറ്റവും താഴ്ന്ന മർത്തബ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഷീന് ഹർക്കത്തിൽ വരുമ്പോൾ, ഹർക്കത്തായി വരുമ്പോൾ ഷജറ പോലെയുള്ളത്. അപ്പോൾ ഏതായിരുന്നാലും സിഫത്തു തഫശ്ശി, തഫശ്ശി എന്ന സിഫത്ത് അത് മുമയ്യസായിട്ടുള്ള സിഫത്തല്ല, മറ്റു അക്ഷരങ്ങളിൽ നിന്നതിന് വ്യതിരിക്തമാക്കി നിർത്തുന്ന അല്ലെങ്കിൽ ഒരു സിഫത്തല്ല. നേരെ മറിച്ച് ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം, അതിൻ്റെ തലഫുൾ നന്നാക്കി തീർക്കുന്ന മുഹസ്സന, സിഫാത്തുൽ മുഹസ്സനയിൽപ്പെട്ടതാണ് എന്ന് ഇതിന് വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രൂപത്തിൽ അക്ഷരങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പാരായണം ചെയ്തുകൊണ്ട് അല്ലാഹുവിൻ്റെ കൂലി ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലം വബാറക അല നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: തെറ്റുകൂടാതെ ഖുർആൻ പാരായണം ചെയ്യുന്നതിനു വേണ്ടി ശ്രോതാക്കളെ സഹായിക്കുന്ന തജ്വീദ് പഠനം. തജ്വീദ് പഠനമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ ഭാഗം 9, നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് അബ്ദുള്ള സമീർ മദീനി.
0: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ ആറാം അധ്യായം സൂറാൻ ആമിലെ 98 മുതൽ 110 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് തൗഫീഖ് സയ്യിദ്.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിന്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിന്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആന്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ആൻ റേഡിയോയിൽ ഇനി ഹറമേൻ ലൈവ്. ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിൻ്റെയും മഗ്രിബ് നമസ്കാരത്തിൻ്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ അന്നാസിആത്തിലെ 27 മുതൽ 41 കൂടിയ വചനങ്ങളും, തുടർന്ന് സൂറ അബസയിലെ 33 മുതൽ 42 കൂടിയ വചനങ്ങളുമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ബന്ദർ ബലീല.
1: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി

0: ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്. ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഖാഫ് 16 മുതൽ 35 വരെയുള്ള ആയത്തുകളുടെ മനോഹരമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അസ്സുബൈർ അൽ അർക്കാനി.
1: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആൻ 13 അധ്യായം സൂറത്തു റഅദിലെ 19 മുതൽ 29 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അൽ ഖാരിഅ് അബ്ദുർ റഷീദ് സൂഫി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: അഫമൻ യഅലമു അന്നമാ ഉൻസില ഇലൈക മിർ റബ്ബികൽ ഹഖ്.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പരിപാടിയിൽ വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം സൂറത്തു റഅദിന്റെ 19 മുതൽ 29 വരെ വചനങ്ങളാണ് നാം കേട്ടത്. 1964 സോമാലിയയിൽ ജനിക്കുകയും 1991 ഖത്തറിലേക്ക് താമസമാക്കുകയും ചെയ്ത് സോമാലിയ ഖത്തർ ഇരട്ട പൗരത്വം നേടിയ, ഇപ്പോൾ ദോഹയിലെ അനസ് ബിൻ മാലിക് മസ്ജിദിലെ ഇമാമായ അൽ ഖാരി അബ്ദുർ റഷീദ് സൂഫി.
1: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശ്വപ്രശസ്ത ഖുർആൻ ഖാരിഈകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീൽ. പാരായണം മിഷ്അരി റാഷിദ് അൽ അഫാസി.

0: പരിശുദ്ധ ഖുർആനിലെ അധ്യായം അൽ ഖലം മുതൽ അന്നബഉ വരെയാണ് നാം ഇതുവരെ ശ്രവിച്ചത്. പാരായണം ചെയ്തത് മിഷ്അരി റാഷിദ് അൽ അഫാസി.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ അടുത്തതായി ഹൃദയവസന്തം. സൂറത്ത് യാസീനിലെ 70-ാമത്തെ വചനത്തെ അടിസ്ഥാനമാക്കി ഈ ഗ്രന്ഥം ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് നിഷാദ് സലഫി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لينذر من كان حيا ويحق القول على الكافرين സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിലെ 70-ാമത്തെ ആയത്താണ് ഇവിടെ പാരായണം ചെയ്തു വച്ചത്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു വചനമാണ് കഴിഞ്ഞ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. വമാ അല്ലംനാഹു ശിഅ്റ വമാ യംബഗീ ലഹ് ഇൻ ഹുവ ഇല്ലാ ദിക്റു വഖുർആനു മുബീൻ. കവിത നാം അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടില്ല, അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യവുമില്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റു വഖുർആനു മുബീൻ, അതൊരു ഉത്ബോധനവും വ്യക്തമായ ഖുർആനും മാത്രമാകുന്നു. ഖുർആനിനെക്കുറിച്ച് അന്നും ഇന്നും പലരും ആരോപിക്കുന്ന ആരോപണങ്ങൾക്കുള്ള കൃത്യമായ ഒരു മറുപടിയാണ് ഈ ആയത്ത്. ഖുർആൻ കവിതയാണെന്നും മുഹമ്മദിൻ്റെ രചനയാണെന്നും ഒക്കെ വാദിച്ചിരുന്നവരോട് ഇതൊരു ഉത്ബോധനമാണ്, വ്യക്തമായ ഖുർആനാണ് എന്ന് അള്ളാഹു മറുപടി നൽകുന്നു. വിശുദ്ധ ഖുർആൻ അവതരണത്തിൻ്റെ മഹിതമായ ലക്ഷ്യത്തെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ ഓതിയ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. ആയത്തിൻ്റെ അർത്ഥത്തിലേക്ക്, അതിൻ്റെ ആശയ തലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പാരായണ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. ലിയുൻദിറ, ദാലിന് മുമ്പ് സുക്കൂനുള്ള നൂന് വരുമ്പോൾ ആ നൂനിനെ അവ്യക്തമാക്കി ഇങ്ങനെയാണത് പാരായണം ചെയ്യേണ്ടത്. അതേ രൂപത്തിൽ തന്നെയാണ് തൊട്ടടുത്ത് സുക്കൂനുള്ള നൂന് മൻ എന്നതിൽ സുക്കൂനുള്ള നൂനും ഓതേണ്ടത്. മങ്കാന ലിയുൻദിറ മങ്കാന. അടുത്തത് ഒരു തൻവീനാണ്, ഹയ്യൻ എന്നതിൽ തൻവീൻ, ഹയ്യൻ. അവസാനം ഒരു ൻ എന്ന ഉച്ചാരണമുണ്ട്, അത് വന്നിട്ടുള്ളത് വാവിന് മുമ്പാണ്. അപ്പോൾ ആ ൻ എന്ന ഉച്ചാരണത്തെ വ്യക്തമാക്കി ഉച്ചരിക്കാതെ ആ തൻവീനിനെ ആ വാവിലേക്ക് ഇദ്ഗാം ചെയ്തുകൊണ്ട് ലയിപ്പിച്ചുകൊണ്ട് ഔന്നത്തോടുകൂടി മണിച്ച് പാരായണം ചെയ്യണം. ആ മൂന്ന് കാര്യങ്ങൾ ആണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നുകൂടെ ഓതാം, ശ്രദ്ധിക്കുക. മൂന്ന് ഭാഗമാണ് നമ്മൾ സൂചിപ്പിച്ചത്. യുന്ദിറ എന്നിങ്ങനെ ഓതണം. മങ്കാന അവിടെ പാരായണം ചെയ്യേണ്ട രീതി, ഹയ്യൗവ അവിടെ ഓതേണ്ട രീതിയും പാരായണം ചെയ്യുമ്പോൾ കൂടെ ശ്രദ്ധിച്ചു ഓതുക. ലിയുന്ദിറ മങ്കാന ഹയ്യൗവ യഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. ليُنذِر من كان حيًّا ويحق القول على الكافرين. ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഭാഗം അതാണ്. ഇനി എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിൽ നമുക്ക് നൽകുന്ന സന്ദേശം? എന്താണ് ഈ ആയത്തിൻ്റെ ആശയം? എന്താണ് ലിയുന്ദിറ? ഇന്ദാറിന് വേണ്ടിയാണ് ഖുർആൻ. ഖുർആനിനെ സംബന്ധിച്ചാണല്ലോ നേരത്തെ പറഞ്ഞത്, ഇൻ ഹുവ ഇല്ലാ ദിക്റു വഖുർആനും മുബീൻ. ഇത് ഖുർആനാണ്, വ്യക്തമായ ഖുർആനും ഉത്ബോധനവുമാണ്. എന്തിനു വേണ്ടിയാണ് ഖുർആൻ? ലിയുന്ദിറ, താക്കീതു ചെയ്യാൻ. മൻ കാന ഹയ്യൻ, ജീവിച്ചിരിക്കുന്നവനെ, ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീതു നൽകുക, മുന്നറിയിപ്പ് നൽകുക എന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ ലക്ഷ്യം. ഖുർആനിലെ ധാരാളം ആയത്തുകളിൽ നമുക്കത് കാണാൻ കഴിയും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്തിന് നിയോഗിച്ചു? പ്രവാചകനെ എന്തിന് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തു? ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മുന്നറിയിപ്പ് നൽകാനും രണ്ട്, സന്തോഷ വാർത്ത അറിയിക്കുവാനും. അത്തബ്ഷീറു വൽ ഇൻദാർ. എന്താണ് തബ്ഷീർ? അത്തബ്ഷീറു ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക. ആരാണോ നന്മയുടെ വഴിയിൽ സഞ്ചരിക്കുന്നത്, തൗഹീദ് അനുസരിച്ച്, മുവഹ്ഹിദുകളായി, മുത്തബിഉകളായി, മുസ്ലിങ്ങളായി, വിശ്വാസികളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അവർക്ക് സ്വർഗമുണ്ട്. ആരാണോ ശിർക്കു ചെയ്ത് മുശ്രിക്കുകളായി, അവിശ്വാസത്തിൻ്റെ മാർഗത്തിൽ തിന്മയുടെ ആളുകളായി ജീവിക്കുന്നത്, അവർക്ക് നരകമുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകാനും. ഷാഹിദൻ വ ബഷീറം വ നദീറ, നബിയെ നിയോഗിച്ചത് സാക്ഷിയായിട്ടാണ്, സന്തോഷ വാർത്ത അറിയിക്കുന്നവനാണ്, അതുപോലെ തന്നെ താക്കീതുകാരനാണ്, മുന്നറിയിപ്പ് നൽകുന്നവനാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ ലക്ഷ്യം മുന്നറിയിപ്പ് നൽകുക. ഒരു പരലോകം വരാനുണ്ട്, ഒരു വിചാരണ വരാനുണ്ട്, നിങ്ങൾക്ക് മുന്നിൽ നരകമുണ്ട്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടേണ്ടവരാണ്. അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദ, മനുഷ്യൻ കരുതുന്നുണ്ടോ അവനങ്ങ് വെറുതെ വിട്ടേക്കപ്പെടുമെന്ന്, മനുഷ്യൻ കരുതുന്നുണ്ടോ അവനങ്ങ് വെറുതെ വിട്ടേക്കപ്പെടുമെന്ന്? കല്ലാ ഇന്നഹാ ലലാ, തീർച്ചയായും ലലയാണത്, നരകമാണ്. ഫഅമ്മാ മൻ സഖലത് മവാസീനുഹു ഫഹുവ ഫീ ഈശതിർ റാദിയ, ആരാണോ അയാളുടെ നന്മ തുലാസിൽ ഭാരം തൂങ്ങുന്നത്, അവൻക്ക് സംതൃപ്തകരമായ ജീവിതമാണ്. അത് തബ്ശീറാണ്, സന്തോഷവാർത്തയാണ്. വഅമ്മാമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ, ആരുടെ നന്മയാണോ ഭാരം കുറഞ്ഞുപോയത്, അവൻ്റെ സംഗീതം ഹാവിയയാണ്. ഒമാ അദുറാക മാഹിയ, എന്താണ് ഹാവിയ എന്നറിയാമോ? നാറുൻ ഹാമിയ, ചൂടേറിയ നരകാഗ്നിയാണ്. അത് ഇൻസാറാണ്, താക്കീതാണ്, മുന്നറിയിപ്പാണ്. നന്മ കുറഞ്ഞാൽ നരകമുണ്ട്, നന്മ ചെയ്താൽ സ്വർഗമുണ്ട്. ഇത് രണ്ടുമാണ് വിശുദ്ധ ഖുർആനിൻ്റെ മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. മനുഷ്യന് നൽകുന്ന ഖുർആൻ അവതരിപ്പിച്ചതിൻ്റെ ലക്ഷ്യം അതാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആർക്കാണ് ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നത്? ആർക്കാണ് വിശുദ്ധ ഖുർആൻ സന്തോഷവാർത്ത അറിയിക്കുന്നത്? അതാണ് തൊട്ടടുത്ത വാചകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത്. മൻ കാന ഹയ്യൻ, ആരാണോ ജീവിച്ചിരിക്കുന്നത് അവർക്ക്. മരിച്ചുപോയവനോട് വിശുദ്ധ ഖുർആൻ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് കേൾക്കാൻ കഴിയില്ല, അവർക്ക് നന്മ ചെയ്യാൻ അവസരമില്ല. മരിച്ചു കഴിഞ്ഞവനോട് വിശുദ്ധ ഖുർആനിലെ നരകത്തെക്കുറിച്ചുള്ള ആയത്തുകൾ ഓതിക്കൊടുത്തിട്ട് കാര്യമില്ല, അവർക്ക് തൗബ ചെയ്യാൻ അവസരമില്ല, അവർക്ക് ആയത്തുകൾ കേൾക്കാൻ സാധിക്കുകയില്ല. ആർക്കാണ്? പിന്നെ ജീവിച്ചിരിക്കുന്നവർക്കാണ്. ഹുദല്ലിന്നാസ്, മനുഷ്യർക്ക് മാർഗദർശനമാണ് ഖുർആൻ. വബയ്യനാത്തി മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യവും അസത്യവും വിവേചിച്ചു നൽകാനുള്ള വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കുള്ള മാർഗദർശനമാണ് ഖുർആൻ. ഖദ് ജാഅത്കും മൗഇളതും മിർ റബ്ബിക്കും, മനുഷ്യരെ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സദുപദേശമാണ് ഖുർആൻ. കേൾവിശക്തിയുള്ളപ്പോഴാണ് ഉപദേശിക്കേണ്ടത്. കാര്യങ്ങൾ വ്യവച്ഛേദിച്ചു മനസ്സിലാക്കാൻ ബുദ്ധി കൊടുത്ത് ചിന്തിക്കാൻ കഴിയുന്ന സന്ദർഭത്തിലാണ് വിശുദ്ധ ഖുർആനിന് ചെവിക്കൊടുക്കേണ്ടത്, ഖുർആനിലെ ആയത്തുകൾ പഠിക്കേണ്ടത്. ഇവിടെ പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ നാടുകളിലൊക്കെ ഈ ആയത്ത് ആവർത്തിച്ച് ഓതുന്നത് കേൾക്കാറുള്ള ഒരു സന്ദർഭം മരണവീടുകളിലാണ്. മരിച്ചു കിടക്കുന്നവൻ്റെ അടുത്ത് ആളുകൾ ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തു യാസീൻ. മരണവീട് സന്ദർശിക്കുമ്പോൾ പലരും വന്ന് പാരായണം ചെയ്ത് പ്രാർത്ഥിക്കാറുള്ള ഒരധ്യായമാണ് സൂറത്തു യാസീൻ. മരിച്ച് മയ്യത്ത് വീട്ടിൽ നിന്ന് ഖബർസ്ഥാനിലേക്ക് പുറത്തെടുക്കുമ്പോൾ മുറ്റത്താളുകൾ തടിച്ചുകൂടി പാരായണം ചെയ്യാറുള്ള ഒരു അധ്യായമാണ് സൂറത്തു യാസീൻ. സൂറത്തു യാസീനിലെ 70-ാമത്തെ ആയത്തിൽ എന്താ പറയുന്നത്? ജീവിച്ചിരിക്കുന്നവനുള്ള മുന്നറിയിപ്പാകുന്നു വിശുദ്ധ ഖുർആൻ. ഖുർആൻ എന്തിനവതരിപ്പിച്ചോ ആ ലക്ഷ്യത്തിൻ്റെ അപ്പുറമാണ്. പലപ്പോഴും വിശുദ്ധ ഖുർആനിനെ വിശിഷ്യ ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പാണ് ഖുർആൻ എന്ന് പഠിപ്പിക്കുന്ന ആയത്തിനെയും ആ ആയത്ത് ഉൾക്കൊള്ളുന്ന സൂറത്തിനെയും നമ്മൾ ഉപയോഗപ്പെടുത്താറുള്ളത്. ഖുർആനിലെ ആയത്തിനെയും ഖുർആൻ ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പാണ് എന്ന ആയത്തിനെയും ആ ആയത്ത് ഉൾക്കൊള്ളുന്ന സൂറത്തിനെയും പലപ്പോഴും ഉപയോഗപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാ? മരിച്ചവൻ്റെ അടുത്ത് പാരായണം ചെയ്യാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടങ്ങളിൽ എത്രയോ മരണങ്ങളുണ്ടായി. പ്രവാചകൻ്റെ വീട്ടിൽ മരണങ്ങളുണ്ടായി, പ്രവാചകൻ്റെ കുടുംബങ്ങളിൽ മരണമുണ്ടായി, പ്രവാചകൻ്റെ ജീവിക്കുന്ന നാട്ടിൽ മരണമുണ്ടായി, പ്രവാചകൻ്റെ സന്തത സഹചാരികൾ വഫാത്തായി, പ്രവാചകൻ ഏറ്റവും വേണ്ടപ്പെട്ടവർ ഷഹീദായി. എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കിടക്കുന്ന ആളുടെ അടുത്തോ മരിച്ച വീട് സന്ദർശിക്കുമ്പോഴോ മരിച്ച മയ്യത്തിനെ വീട്ടിൽ നിന്ന് പുറത്തെടുക്കുമ്പോഴോ മരിച്ചു കഴിഞ്ഞ് മയ്യത്തു ഖബറടക്കിയ ഖബറിന് പുറത്തോ വിശുദ്ധ ഖുർആനോ ഖുർആനിലെ ഏതെങ്കിലും ആയത്തുകളോ വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും സൂറത്തുകളോ പാരായണം ചെയ്തതായി യാതൊരുവിധ രേഖയും എവിടെയും നമുക്ക് കാണാൻ കഴിയുകയില്ല. എന്തുകൊണ്ട്? ലിയുന്ദിറമങ്കാന ഹയ്യ, ജീവിച്ചിരിക്കുന്നവർക്കുള്ള മാർഗദർശനമാണ്, ജീവിച്ചിരിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ്, ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീതു ചെയ്യാനാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് അള്ളാഹു പഠിപ്പിക്കുമ്പോൾ ആ ലക്ഷ്യത്തിന് വിപരീതമായി പ്രവാചകൻ്റെ മാതൃകയിലൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. വിശുദ്ധ ഖുർആനിൻ്റെ ലക്ഷ്യത്തിന് വിപരീതമായ ഒരു പ്രവർത്തനം, ഒരു ബിദ്അ, ഒരനാചാരം, ഒരു ദുരാചാരം നമ്മുടെ വീട്ടിലോ നമ്മുടെ ജീവിതത്തിലോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം ഖുർആനിൻ്റെ ലക്ഷ്യത്തോടൊപ്പം സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കുകയും വേണം. ലിയുന്ദിറമങ്കാന ഹയ്യ, ജീവനുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ താക്കീതുകൾ നമ്മൾ പഠിക്കണം, ഖുർആൻ എന്താണെന്ന് അറിയണം, വിശുദ്ധ ഖുർആൻ എന്താണെന്ന് പഠിക്കാൻ നമുക്ക് സമയമുണ്ടാകണം. നിങ്ങൾ നോക്കൂ, ആളുകൾ എത്ര പേര് ഖുർആൻ പഠിക്കുന്നുണ്ട്? വിശുദ്ധ ഖുർആനിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളെക്കുറിച്ച് അവകാശവാദം ഉന്നയിക്കാൻ എത്രയോ നാവാണ് നമുക്ക്. ലോക വിവിധ ഘട്ടങ്ങളിൽ ലോകാത്ഭുതമായി വിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്നു എന്ന് വാദിക്കാൻ, ഞങ്ങളുടെ ഖുർആൻ കൈകാര്യം ചെയ്യാത്ത വിഷയങ്ങളേതുമില്ലെന്ന് പലപ്പോഴും ആളുകൾക്ക് മുന്നിൽ അവകാശവാദമുന്നയിക്കാൻ, ഖുർആൻ വിശദീകരിക്കുന്ന സുന്ദരമായ നിയമസംഹിതകളെക്കുറിച്ച് സാമൂഹ്യ നിയമ പിന്നെ മര്യാദകളെ സംബന്ധിച്ച് ലോകത്തോട് സംവദിക്കാൻ നമുക്ക് വലിയ ആവേശമാണ്. പക്ഷേ ഖുർആൻ പഠിക്കാനോ, ഖുർആനിൻ്റെ താക്കീതുകൾ എന്തൊക്കെയാണെന്നറിയാനോ, വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്ന വിശുദ്ധ ഖുർആനിലെ സന്തോഷ വാർത്തകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനോ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന വിശ്വാസ സംഹിതകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ശരീഅത്ത് എന്താണെന്നറിയാൻ, ഖുർആൻ പ്രോത്സാഹിപ്പിക്കുന്ന നന്മകൾ, ഖുർആനിൽ പഠിപ്പിക്കപ്പെട്ട ചരിത്രം, വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കപ്പെട്ട വിശ്വാസികളുടെ സ്വഭാവ മാതൃകകൾ, ഖുർആനിലെ നിരോധനങ്ങൾ, ഖുർആനിലെ കൽപ്പനകൾ, ഖുർആനിലെ ഉപദേശങ്ങൾ, ഖുർആനിലെ ഫിലോസഫി തത്വസംഹിതകൾ, തത്വചിന്തകൾ, അല്ലേ, ഇതൊക്കെ മനുഷ്യന് ഉപകാരമുള്ളതാണ്. ഇഹപര ജീവിതങ്ങളുടെ വിജയത്തിന് അത്യാവശ്യമാണ്. പക്ഷേ അത് പഠിക്കാൻ നമ്മൾ സന്നദ്ധരല്ല. ആഴ്ചയിൽ ഒരു മണിക്കൂർ പോലും നമ്മുടെ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകളിൽ വന്നിരുന്ന് വാക്കുകളുടെ അർത്ഥം പഠിച്ച് ആയത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ വിശദീകരണം സലഫുകളായ മുൻഗാമികളായ സച്ചരിതരുടെ പിന്നെ തഫ്സീറുകളിൽ നിന്ന് ഒരു ഉസ്താദിൻ്റെ മുന്നിലിരുന്ന് കേൾക്കാൻ ആഴ്ചയിൽ ഒരു മണിക്കൂർ പോലും ചെലവഴിക്കാൻ സമയമില്ലാത്തവരായി വിശുദ്ധ ഖുർആനിന് പുറംതിരിഞ്ഞ് നിൽക്കുന്നവരാണ് നമ്മളെങ്കിൽ ഈ ആയത്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിനെക്കുറിച്ച് നമ്മൾ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ ഖുർആൻ അത്തരം ഏറ്റവും ചുരുങ്ങിയത് മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാളം ഖുർആൻ വിവരണ ഗ്രന്ഥമെങ്കിലും മുന്നിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ പഠിക്കാനുള്ളൊരു ശ്രമം ഉണ്ടാകാറുണ്ടോ? സുഹൃത്തുക്കളെ, ഖുർആനോട് പുറന്തിരിഞ്ഞു നിൽക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? പരലോകത്തെന്താണ് അവസ്ഥ? പ്രവാചകന്റെ ഹദീസുകളിൽ എത്ര ഗൗരവത്തോടുകൂടിയാണ് വിശദീകരിച്ചത്, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. പരലോകത്ത് അള്ളാഹു പറയും, പ്രവാചകൻ പറയുമെന്നാണ് അള്ളാഹുവെ, എൻ്റെ ഈ ജനത വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചവരാണ്, എൻ്റെ ജനത വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചവരാണ് എന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ പ്രവാചകൻ സംസാരിക്കുന്നൊരു ദിവസം നമുക്ക് വരാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനാ പള്ളിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹൽക്കയായി സ്വഹാബത്തിരുന്ന് പ്രവാചകൻ്റെ സംസാരം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൂന്നാളുകൾ ആ പള്ളിയുടെ അരികിലൂടെ നടന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മൂന്നാളുകൾ ചെയ്ത പ്രവർത്തനങ്ങൾ, രണ്ടാൾ പള്ളിയിലേക്ക് കയറി ഒരാൾ പള്ളിയിലെ ആ സദസ്സിൻ്റെ ഏറ്റവും മുന്നിലത്തെ വരിയിലൊരു വിടവ് കണ്ടെത്തി അവിടെ ഇരുന്നു, രണ്ടാമത്തെയാൾ പിന്നിലേക്ക് മാറിയിരുന്നു, ഒരാൾ പള്ളിയിൽ കയറാതെ തിരിച്ചുപോയി. അലാ അതുല്ലക്കും മനി നഫരി സലാസ, ഒരു മൂന്നംഗ സംഘത്തിൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? പ്രവാചകൻ അന്ന് പഠിപ്പിക്കുകയാണ് സ്വഹാബത്തിനെ. അവരിൽ ഒരാൾ അവാ ഇലല്ലാഹി ഫആവാഹുല്ലാ, അള്ളാഹുവിലേക്ക് അടുത്തവനാണ്, അള്ളാഹുവിലേക്ക് അവൻ തന്നെ, അള്ളാഹു അവനെ തന്നിലേക്ക് അടുപ്പിച്ചിരിക്കുന്നു. പള്ളിയിൽ കയറി പ്രവാചകൻ്റെ വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുള്ള സംസാരത്തിന് ഏറ്റവും മുന്നിലേക്ക് മാറിയിരുന്നവനെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് അള്ളാഹുവിലേക്ക് അവൻ അടുത്തു, അവനെ അള്ളാഹു തന്നിലേക്ക് അടുപ്പിച്ചു. പിന്നിലേക്ക് മാറിയിരുന്നവനെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചത് ഇസ്തഹയ്യാ മിൻ അല്ലാഹ് ഫസ്തഹയ്യ അല്ലാഹു മിൻ, അള്ളാഹുവോടവൻ ലജ്ജ കാണിച്ചു, അള്ളാഹു അവനോട് ലജ്ജിക്കുന്നു. മൂന്നാമത്തെയാൾ അഅറള മിൻ അല്ലാഹ് ഫഅഅറലഹുല്ലാ, അള്ളാഹുവിൽ നിന്ന് തിരിഞ്ഞുപോയവനാണ്, അള്ളാഹു അവനെ തിരിച്ചു വിട്ടിരിക്കുന്നു. എത്ര ഗൗരവത്തോടുകൂടിയാണ് അത്തരം ഹദീസുകളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധക്കളത്തിൽ ഷഹീദായ ആളുകൾ വലിയ പാവങ്ങളാണ്, ദുർബലരാണ്. സ്വഹാബത്ത് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന് ശരീരം മുഴുവൻ മറക്കാൻ കഫൻ പുടവ തികയാത്തതുകൊണ്ട് കാൽഭാഗത്ത് പുല്ല് ചെടികളും വെച്ചാണ് മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്തത്. രണ്ട് സ്വഹാബത്തിനെ, ഉഹദ് യുദ്ധത്തിലെ രണ്ട് രക്തസാക്ഷികളെ ഒറ്റ കഫൻ പുടവയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഫൻ ചെയ്തു. എന്നിട്ട് പ്രവാചകൻ അവരെ ഖബറിലേക്ക് എടുത്തു വെക്കുമ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അയ്യുഹും അക്സറു അഖദല്ലിൽ ഖുർആൻ, ഇവരിൽ ആർക്കാണ് കൂടുതൽ ഖുർആൻ അറിയുക? ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ ആ ഭാഗമാണ് പ്രവാചകൻ ഖബറിലേക്ക് ആദ്യം ഇറക്കി വെച്ചത്. മരിച്ചാലും വിശുദ്ധ ഖുർആനിൻ്റെ അറിവിന് വലിയ മഹത്വമുണ്ട്. ഒരു യാത്രാസംഘം യാത്ര പോകുമ്പോൾ, ഒരു നാട്ടിലെ ആളുകൾ മുസ്ലിങ്ങൾ താമസിക്കുമ്പോൾ, നിങ്ങളിൽ ഇമാമു നിൽക്കേണ്ടത് യഉമ്മുൽ ഖൗമ അഖ്റഉഹും ഖുർആന, ഏറ്റവും നന്നായി ഖുർആൻ അറിയുന്നവനാണ്. ഖുർആൻ പഠിക്കുന്നതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രാധാന്യവും വിശുദ്ധ ഖുർആനിലും പ്രവാചക ഹദീസുകളിലും ധാരാളം കാണാം. പക്ഷേ നമ്മൾ മടിച്ചു നിൽക്കുകയാണ്, നമ്മൾ മാറി നിൽക്കുകയാണ്, നമ്മൾ പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. ഖുർആനിൻ്റെ അവതരണം മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ്. ആ മുന്നറിയിപ്പുകളെ അറിയാൻ നമ്മൾ ശ്രദ്ധിക്കണം, പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ, വയഹിഖ യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടിയും. അൽ ഖൗൽ വചനം, വാചകം. ഇത് സൂറത്തു യാസീൻ തുടങ്ങുമ്പോൾ ഇതിന് സമാനമായ ആയത്തുകൾ വിശദീകരിച്ചത് ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാകും. വയഹിഖൽ ഖൗൽ എന്ന് പറഞ്ഞാൽ ശിക്ഷയുടെ വചകം, ശിക്ഷയുടെ വാചകം സത്യമായി പുലരുന്നതിന് വേണ്ടിയും. അലൽ കാഫിരീൻ, അവിശ്വാസികളുടെ മേൽ. വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടും വിശുദ്ധ ഖുർആൻ സത്യാസത്യം വേർതിരിച്ച് മനസ്സിലാക്കി കൊടുത്തിട്ടും വിശുദ്ധ ഖുർആൻ ശിർക്കും തൗഹീദും സത്യവും അസത്യവും നീതിയും അനീതിയും ധർവവും അധർവവും സദാചാരവും ദുരാചാരവും ശിർക്കും തൗഹീദും ഒക്കെ വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടും കുഫ്രിൻ്റെ ഭാഗത്തു നിൽക്കുകയാണെങ്കിൽ അവരുടെ മേൽ വാചകം സത്യസന്ധമായി പുലർന്നിരിക്കും, സത്യമായി പുലർന്നിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, രണ്ടു മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായി നമ്മൾ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, വിശുദ്ധ ഖുർആൻ മരിച്ച ആളുകളുടെ അടുത്ത് കേൾവിശക്തി നഷ്ടപ്പെടുമ്പോൾ, കാഴ്ചശക്തി നഷ്ടപ്പെടുമ്പോൾ, ചിന്തിക്കാനുള്ള ചിന്താശേഷി നഷ്ടപ്പെടുമ്പോൾ അവരുടെ അടുത്തിരുന്ന് പാരായണം ചെയ്യേണ്ടതല്ല. മറിച്ച് ജീവിച്ചിരിക്കുന്നവർക്കുള്ള പരലോകത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച് വിചാരണയെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമല്ലോ എന്ന ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ നോക്കൂ. വിശുദ്ധ ഖുർആനിലെ 2000-ലധികം വരുന്ന ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. വിചാരണയുടെ നാളിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് 2000-ത്തോളം വരുന്ന ആയത്തുകൾ. എന്തെല്ലാം പേരുകളിലാണ്? വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. വഖ്ഷൗ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം, ഭയപ്പെടണം. യൗമ ഇദിൻ നല്യൗം ദാലിക്കൽ യൗം അല്യൗം യൗം യൗം, ഒരു പദം, യൗം എന്നൊരു പദം എത്ര സ്ഥലത്താണ് ഖുർആനിൽ ആവർത്തിച്ചു വന്നത്? അതിലെ മഹാഭൂരിഭാഗവും ഏതാണ്? യൗം പരലോകമാണ്, അന്ത്യദിനമാണ്, അവസാന നാളാണ്, മനുഷ്യനെ വിചാരണക്കെടുക്കുന്ന വിചാരണയുടെ ദിവസത്തെ സംബന്ധിച്ചാണ്. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. നൽബാസ്, പുനർജന്മത്തിൻ്റെ ദിവസമെന്ന്. യൗമുൻ വഈദ്, കരാർ ചെയ്യപ്പെട്ട ദിവസമെന്ന്. ദാറുൽ ആഖിറ, അന്ത്യ അവസാനത്തെ ഭവനമെന്ന്. യൗമുൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളെന്ന്. യൗമുൽ തഗാബുൻ, യൗമുൽ ജംഉ, അസ്വാഖ, അത്വാമ്മത്തുൽ കുബ്ര, അൽ ഖാരിഅ, ഏതെല്ലാം വ്യത്യസ്തമായ പേരുകളിലാണ് വിശുദ്ധ ഖുർആൻ ഒരു ദിവസത്തെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഒരു ദിവസത്തെ സംബന്ധിച്ച് അള്ളാഹു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേയിരിക്കുന്നു. ആ മുന്നറിയിപ്പ് പരിഗണിക്കാൻ, അതിനെ പഠിക്കാൻ, അതിനെ മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആനുമായി ബന്ധം പുലർത്തണം. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ കടന്നു പോകണം. വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. എന്നാൽ എന്താണ് ഖുർആനിൻ്റെ മുന്നറിയിപ്പെന്ന്, എന്താണ് ഖുർആനിൻ്റെ സന്തോഷ വാർത്തയെന്ന് ഒക്കെ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും എന്നാണ് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരു തവണ കൂടി ആയത്തിൻ്റെ അർത്ഥം പറഞ്ഞ് അതൊന്ന് പാരായണം ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. ലിയുന്ദിറ, ലിയുന്ദിറ, മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി. മൻ, ഒരാളെ അല്ലെങ്കിൽ ചിലരെ. കാന ഹയ്യൻ, അയാൾ ജീവിച്ചിരിക്കുന്നവനാണ്. വയഹിഖൽ ഖൗലു, ശിക്ഷയുടെ വചനം സത്യമായി പുലരുന്നതിന് വേണ്ടിയും. അലൽ കാഫിരീൻ, അവിശ്വാസികളുടെ മേൽ, അവിശ്വാസികളുടെ മേൽ ശിക്ഷയുടെ വചനം സത്യമായി പുലരുന്നതിന് വേണ്ടിയും ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാനുമാകുന്നു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ആയത്തിൽ പ്രധാനമായും പഠിപ്പിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ, ജീവിച്ചിരിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് വിശുദ്ധ ഖുർആൻ, അതോടൊപ്പം ശിക്ഷയുടെ വചനം സത്യമായി പുലരുന്നതിന് വേണ്ടിയുമാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. മരിച്ചു കിടക്കുന്നവരുടെ കേൾവിശക്തി നഷ്ടപ്പെടുമ്പോൾ, കാഴ്ചശക്തി നഷ്ടപ്പെടുമ്പോൾ, ചിന്തിക്കാനുള്ള കഴിവ് അവസാനിക്കുമ്പോൾ, ജീവൻ്റെ മിടിപ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആളുകളുടെ ചെവിയിൽ പാരായണം ചെയ്യേണ്ടതല്ല ഇത് എന്ന് നമ്മൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്നാണ് ഈ ആയത്ത് നമുക്ക് നൽകുന്ന, സൂറത്ത് യാസീനിലെ 70-ാമത്തെ ഈ ആയത്ത് നമുക്ക് നൽകുന്ന വലിയ സന്ദേശമെന്ന് പറയുന്നത്. അത് പഠിക്കുക, ഉൾക്കൊള്ളുക, അതനുസരിച്ച് ജീവിക്കുക. ഒരു തവണ കൂടി ഓതി അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. لِيُنذِرَ مَن كَانَ حَيًّا وَيَحِقَّ الْقَوْلُ عَلَى الْكَافِرِينَ. الله في القرآن അടുത്തറിയാനും നന്നായി പഠിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم صل على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين. السلام عليكم.
3: ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്ത് യാസീനിലെ 70-ാമത്തെ വചനത്തെ അടിസ്ഥാനമാക്കി ഈ ഗ്രന്ഥം ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് എന്ന വിഷയം അവതരിപ്പിച്ചത് നിഷാദ് സലഫി.
0: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം. 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
5: أعوذ بالله من الشيطان الرجيم.

0: واحد وليذكر أولو الألباب.
1: ബറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ 14-ാമത്തെ അധ്യായം സൂറത്തു ഇബ്രാഹിം 42 മുതൽ 52 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഫഹദ് അൽ വർദി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നത് തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറ റാഅദ് 12 മുതൽ 14 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്.
3: വചനം 12.
4: ഹുവല്ലദി, അവൻ യാതൊരുവനാണ്, യുരീക്കും നിങ്ങൾക്കു കാണിച്ചു തരുന്നു, അൽ ബർഖ മിന്നൽ മിന്ന്, ഖൗഫൻ ഭയമായിട്ട്, ഭയത്തിനായി, വത്വമഅൻ മോഹമായിട്ട്, മോഹത്തിനും, വയുൻശിഉ അവൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു, അസ്സഹാബ മേഘം, മേഘങ്ങൾ, അത്തിഖാൽ ഘനപ്പെട്ടവയായ.
5: هو الذي يريكم البرق خوفا وطمعا وينشئ السحاب الثقال.
4: അവനത്രേ നിങ്ങൾ ഭയപ്പെടുവാനും മോഹിക്കുവാനുമായി നിങ്ങൾക്ക് മിന്നൽ കാണിച്ചു തരുന്നവൻ. ഘനവത്തായ മേഘങ്ങളെ അവൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു.
3: വചനം 13.
4: വയുസബ്ബിഹു, തസ്ബീഹ് നടത്തുകയും ചെയ്യുന്നു, പ്രകീർത്തനം വാഴ്ത്തൽ നടത്തുകയും ചെയ്യുന്നു, അർറഅദു ഇടി, ഇടിമുഴക്കം, ബിഹംദിഹി അവന്റെ സ്തുതിയോടെ, അവനെ സ്തുതിച്ചുകൊണ്ട്, വൽ മലായികത്തു മലക്കുകളും, മിൻ ഖീഫതിഹി അവന്റെ ഭയത്താൽ, പേടി നിമിത്തം, വയുർസിലു അവൻ അയക്കുകയും ചെയ്യുന്നു, അസ്സവാഇഖ ഇടിത്തീകളെ, ഇടിവാൾ, ഫയുസീബു ബിഹ എന്നിട്ടു അവയെ അവൻ ബാധിപ്പിക്കുന്നു, മയ്യശാ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, വഹും അവർ, അവരോ, യുജാദിലൂന തർക്കം നടത്തുന്നു, ഫില്ലാഹി അല്ലാഹുവിൽ, അല്ലാഹുവിൻ്റെ കാര്യത്തിൽ, വഹുവ അവനാകട്ടെ, ശദീദു കഠിനമായവനാണ്, ശക്തിമത്തായവനാണ്, അൽ മിഹാൽ തന്ത്രം, ഊക്ക് ശക്തി, ഉഗ്രത ക്രോധം.

0: അവനെ സ്തുതിച്ചുകൊണ്ട് ഇടി തസ്ബീഹ് അഥവാ പ്രകീർത്തനം നടത്തുന്നു. അവനെക്കുറിച്ച് ഭയം നിമിത്തം മലക്കുകളും തസ്ബീഹ് നടത്തുന്നു. ഇടിത്തീകളെയും അവൻ അയക്കുന്നു. എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അവയെ ബാധിപ്പിക്കുന്നു. അവർ അഥവാ അവിശ്വാസികൾ അള്ളാഹുവിന്റെ കാര്യത്തിൽ തർക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവനാകട്ടെ ശക്തിമത്തായ തന്ത്രശാലിയുമാകുന്നു. അഥവാ അവനിൽ നിന്നു രക്ഷപ്പെടുക അവർക്കു സാധ്യമല്ല.
1: അള്ളാഹുവിന്റെ ശക്തിമാഹാത്മ്യങ്ങളെപ്പറ്റി ചിന്തിക്കുവാൻ പോരുന്നതും നിത്യാനുഭവങ്ങളിൽപ്പെട്ടതുമായ ചില കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മിന്നൽ ഉണ്ടാകുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന അതിൻ്റെ ശക്തമായ തിളക്കം മൂലം മനുഷ്യർ ഭയന്ന് ഞെട്ടിപ്പോകുന്നു. അതിനെ തുടർന്നുണ്ടാകാവുന്ന മഴയെയും അതിൻ്റെ ഉപയോഗത്തെയും ഓർത്ത് മോഹവും ആശയും തോന്നുകയും ചെയ്യും. അതാണ് ഖൗഫം വതമഅ, ഭയത്തിനും മോഹത്തിനുമായി എന്ന് പറഞ്ഞിരിക്കുന്നത്. അസ്സിഖാൽ അഥവാ ഘനവത്തായ എന്ന് മേഘങ്ങളെ വിശേഷിപ്പിച്ചത് അവയിൽ നിന്ന് വർഷിക്കുന്ന മഴവെള്ളത്തിൻ്റെ ഭാരത്തെ സൂചിപ്പിക്കുന്നു. കാറ്റുമൂലം മേഘങ്ങൾ തമ്മിൽ സന്ധിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരുതരം വൈദ്യുത പ്രവാഹം നിമിത്തം മിന്നൽ പ്രകാശവും ഇടിനാദവും ഉണ്ടായിത്തീരുന്നുവെന്ന് പറയപ്പെടുന്നു. രണ്ടും ഒരേ സമയത്തുണ്ടാകുന്നുവെങ്കിലും പ്രകാശത്തിൻ്റെ സഞ്ചാരം വേഗത്തിലും ശബ്ദത്തിൻ്റെ സഞ്ചാരം അതിനെ അപേക്ഷിച്ച് സാവധാനത്തിലുമാകൊണ്ട് ആദ്യം നമുക്കനുഭവപ്പെടുന്നത് മിന്നലായിരിക്കും. അതുകൊണ്ടായിരിക്കാം ആദ്യം അള്ളാഹു മിന്നലിനെ പറ്റി പ്രസ്താവിച്ചതും. അള്ളാഹു ആലം. കുറിപ്പ്: പ്രകാശം സെക്കൻഡിൽ 186,000 നാഴിക വേഗതയിലും ശബ്ദം ഒരു മിനുട്ടിൽ 11,000 നാഴിക വേഗതയിലുമാണ് സഞ്ചരിക്കുന്നത്. മലക്കുകൾ അള്ളാഹുവിനെ ഭയന്ന് തസ്ബീഹ് നടത്തുമെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം വ്യക്തം തന്നെ. എന്നാൽ ഒരു ശബ്ദം മാത്രമാകുന്ന ഇടി അള്ളാഹുവിനെ സ്തുതിക്കുകയും അവന് തസ്ബീഹ് നടത്തുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ എന്തായിരിക്കും? അള്ളാഹു പറയുന്നു: തുസബ്ബിഹു ലഹു സമാവാത്തു സബ്ഉ വൽ അർളു വമം ഫീഹിന്ന വഇം മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാക്കിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും ഇന്നഹു കാന ഹലീമൻ ഗഫൂറ. സാരം: 7 ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളവരും അവന് തസ്ബീഹ് നടത്തുന്നു. ഒരു വസ്തുവും തന്നെ അവനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് നടത്താത്തതായിട്ടില്ല. എങ്കിലും അവരുടെ തസ്ബീഹ് നിങ്ങൾ ഗ്രഹിക്കുകയില്ല. 17:44 ഈ ആശയം അടുത്ത 15 വചനത്തിലും കാണാവുന്നതാണ്. അതുകൊണ്ട് ഇടിയുടെ സ്തുതികീർത്തനങ്ങളെ കൊണ്ടുള്ള സാക്ഷാൽ വിവക്ഷ എന്താണെന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്തതാണെന്നും അതിനോട് യോജിക്കുന്ന ഒരർത്ഥത്തിലുള്ള സ്തുതിയും കീർത്തനവുമായിരിക്കും അതെന്നും വെച്ച് സമാധാനിക്കുവാനേ നിവൃത്തിയുള്ളൂ. ഓരോ വസ്തുവും ഓരോന്നിലുണ്ടാകുന്ന മാറ്റങ്ങളും അള്ളാഹുവിൻ്റെ മഹിതമഹത്വങ്ങളിലേക്ക് വിരൽചൂണ്ടുന്നവയാണെന്നുള്ള കാര്യം സ്പഷ്ടമാണ്. താനും ഇടിയും ഇതിൽ നിന്ന് ഒഴിവല്ല. ഇടിത്തീയിൻ്റെ അഥവാ ഇടിവാളിൻ്റെ ഭയങ്കരതയും അതുമൂലം ഉണ്ടാകാറുള്ള അത്യാഹിതങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ്. പെട്ടെന്നുള്ള ജീവനാശം മാത്രമല്ല, വമ്പിച്ച കെട്ടിടങ്ങൾ, അണക്കെട്ടുകൾ, പാറക്കൂട്ടങ്ങൾ മുതലായവ പോലും മിടയിട കൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് തരിപ്പണമായിത്തീരുന്നു. എന്നാൽ ഇടിത്തീകൾ ഉണ്ടാകുമ്പോഴൊക്കെ ആപത്ത് സംഭവിക്കുന്നില്ല. അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴും അവൻ ഉദ്ദേശിക്കുന്നവർക്കും മാത്രമേ ആപത്ത് നേരിടുന്നുള്ളൂ. അതാണ് ഫയുസീബു ബിഹാ മൻ യശാ, എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അവയെ ബാധിപ്പിക്കുന്നു എന്നു പറഞ്ഞത്. ഇടി, മിന്നൽ, മേഘം, മഴ, ഇടിവാൾ എന്നിവക്കെല്ലാം ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ അതിനു കാരണങ്ങൾ പലതും പറയുവാനുണ്ടെങ്കിലും ആ കാരണങ്ങൾ വ്യവസ്ഥപ്പെടുത്തിയതും ആ കാരണങ്ങൾ ഒത്തുകൂടുമ്പോൾ അവയെ സൃഷ്ടിരംഗത്ത് വരുത്തുന്നതും അള്ളാഹുവല്ലാതെ മറ്റാരുമല്ല. അള്ളാഹു നിശ്ചയിച്ചു വച്ചതും നിലവിൽ കണ്ടുവരുന്നതുമായ ചില നടപടിക്രമങ്ങളെ അടിസ്ഥാനമാക്കി ഇന്നിന്ന കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്നിന്ന കാര്യങ്ങൾ സംഭവിക്കുന്നുവെന്നോ ഇന്നിന്ന കാര്യങ്ങൾക്ക് ഇന്നിന്നവയാണ് കാരണങ്ങളെന്നോ പറയുകയല്ലാതെ പുതിയ കാര്യകാരണ ബന്ധങ്ങൾ ഏർപ്പെടുത്തുവാൻ മനുഷ്യർക്കോ മനുഷ്യശാസ്ത്രങ്ങൾക്കോ സാധ്യമല്ല തന്നെ. എല്ലാം അവൻ്റെ വ്യവസ്ഥയും പരിപാടിയും അനുസരിച്ച് നടക്കുന്നു. എല്ലാം അവൻ്റെ സൃഷ്ടിയും. ഇത്തരം കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് സത്യം മനസ്സിലാക്കുവാൻ ശ്രമിക്കാതെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിലും അധികാരാവകാശങ്ങളിലും തർക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിശ്വാസികൾ. തൽക്കാലം അവരെ അവരുടെ പാട്ടിന് വിട്ടിട്ടുണ്ടെങ്കിലും അവരുടെ മേൽ അതിശക്തമായ നടപടി അള്ളാഹു എടുത്തേക്കുക തന്നെ ചെയ്യുമെന്നാണ് അവസാനത്തെ വാക്യത്തിൻ്റെ താൽപ്പര്യം. ഇടിയും ഇടിവാളും കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറയാറുണ്ടായിരുന്നതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിരിക്കുന്നു:
2: അല്ലാഹുമ്മ ലാ തഖ്തുൽന ബിഗളബിക വല തുഹ്ലിക്ന ബിഅദാബിക വആഫിന ഖബ്ല ദാലിക.
1: അല്ലാഹുവേ, നിന്റെ കോപം കൊണ്ട് ഞങ്ങളെ നീ കൊലപ്പെടുത്തരുതേ, നിന്റെ ശിക്ഷ കൊണ്ട് ഞങ്ങളെ നീ നശിപ്പിക്കുകയും ചെയ്യരുതേ. അതിനു മുമ്പ് നീ ഞങ്ങളെ സൗഖ്യത്തിലാക്കുകയും ചെയ്യണമേ. അഹ്മദ്, തിർമദി, നസായി മുതലായവരും ബുഖാരി കിതാബുൽ അദബിലും. 2. ഇടികൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ഇപ്രകാരം പറഞ്ഞിരുന്നുവെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിരിക്കുന്നു.
2: സുബ്ഹാനമൻ യുസബ്ബിഹുർ റഅദു ബിഹംദിഹി,
1: യാതൊരുവനെ സ്തുതിച്ചുകൊണ്ട് ഇടി തസ്ബീഹ് നടത്തുന്നുവോ അവൻ മഹാപരിശുദ്ധൻ, അവനെ ഞാൻ വാഴ്ത്തുന്നു.
2: ഇബ്നു ജരീർ.
3: വചനം 14.
0: ലഹു, അവനാണ്, അവനോടാണ്. ദഅവത്ത്, വിളി, പ്രാർത്ഥന. അൽ ഹഖ്, യഥാർത്ഥ, ന്യായമായ. വല്ലദീന യദഊന, വിളിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ. മിൻ ദൂനിഹി, അവനു പുറമെ, അവനെ കൂടാതെ. ലാ യസ്തജീബൂൻ, അവർ ഉത്തരം നൽകുകയില്ല. ലഹും, അവർക്ക്. ബിഷൈഇൻ, യാതൊന്നും, ഒരു കാര്യത്തിനും. ഇല്ലാ കബാസതി, നീട്ടുന്നവനെപ്പോലെയല്ലാതെ, വിരുത്തുന്നവനെപ്പോലെയല്ലാതെ. കഫൈഹി, തൻ്റെ കൈപ്പത്തികളെ. ഇലൽ മാഇ, വെള്ളത്തിലേക്ക്. ലിയബ്ലുഗ, അത് എത്തുവാൻ വേണ്ടി. ഫാഹു, തൻ്റെ വായിൽ. വമാഹുവ, അതല്ലതാനും. ബിബാലിഗിഹി, അതിലെത്തുന്നത്. വമാ ദുആഉ, പ്രാർത്ഥന അല്ല, വിളി അല്ല. അൽ കാഫിരീന, അവിശ്വാസികളുടെ. ഇല്ലാ ഫീ ളലാൽ, വഴിപിഴവിലല്ലാതെ, വൃഥാവിലല്ലാതെ.

0: യഥാർത്ഥ വിളിച്ചു പ്രാർത്ഥന അവനോടാണ്, അഥവാ അവനോട് മാത്രമേ പാടുള്ളൂ. അവന് പുറമേ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാകട്ടെ, അവർ അവർക്കു യാതൊന്നും തന്നെ ഉത്തരം നൽകുന്നതല്ല. തൻ്റെ വായിൽ എത്തുവാൻ വേണ്ടി വെള്ളത്തിലേക്കു തൻ്റെ രണ്ടു കൈകൾ നീട്ടുകയും അത് അതിൽ അഥവാ വെള്ളം വായിൽ എത്താതിരിക്കുകയും ചെയ്യുന്നവനെപ്പോലെയല്ലാതെ അവിശ്വാസികളുടെ വിളിച്ചു പ്രാർത്ഥന വഴികേടിൽ അഥവാ വൃഥാ അല്ലാതെ മറ്റൊന്നുമല്ല.
1: വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുവാൻ അവകാശപ്പെട്ടവൻ അല്ലാഹു മാത്രമാകുന്നു. അവനെയല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഒരാൾ കിണറ്റിനരികെ ചെന്ന് ദാഹനിവൃത്തിക്കായി അതിലേക്ക് രണ്ടു കൈയും നീട്ടുന്നതിന് തുല്യമാകുന്നു. വെള്ളം അവിടെയുണ്ട്, അതവന് ആവശ്യവുമുണ്ട്. പക്ഷേ കൈനീട്ടിയതുകൊണ്ട് വെള്ളം വായിലെത്തുകയില്ലല്ലോ. തൊട്ടികെട്ടി മുക്കിയെടുക്കുകയാണ് വെള്ളം കിട്ടുവാനുള്ള മാർഗം. അതുപോലെ ഉദ്ദിഷ്ടകാര്യം സാധിക്കുവാൻ അതിൻ്റെ നേർക്കുനേരെയുള്ള മാർഗം തന്നെ സ്വീകരിക്കണം. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചപേക്ഷിച്ചതുകൊണ്ട് ഉദ്ദിഷ്ടകാര്യം സാധിക്കുവാൻ പോകുന്നില്ല. അത് അവിശ്വാസികളുടെ പണിയാകുന്നു. വെറും ഒരു പാഴ്വേല മാത്രമാണത്.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നാം പഠിച്ചത് വിശുദ്ധ ഖുർആനിലെ അദ്ധ്യായം 13 സൂറ റാദ് 12 മുതൽ 14 കൂടിയ വചനങ്ങളാണ്.
3: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക. നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം, പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ, ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخيا حرم وحقق دارم تشيع. പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
3: പരിശുദ്ധ ഖുർആനിന്റെ 105-ാം അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖതമുൽ ഖുർആൻ. ഖതമുൽ ഖുർആൻ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 14 ആണ് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിമിയിലൂടെ പാരായണം ശ്രോതാക്കൾ ശ്രവിക്കുന്നത്.

0: ജസാക്കും അല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. ശ്രോതാക്കളോടൊപ്പം ചേർന്നത് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം.
1: മധുരം ഖുർആൻ നാം കേൾക്കുന്നത് സൂറത്തുദ്ദുഖാൻ 38 മുതൽ 59 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഖാരി ഹാത്തിം അൽ മലിക്കി.
2: أعوذ بالله من الشيطان الرجيم.
3: وما

പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
2: പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം. വിശുദ്ധ ഖുർആൻ വളരെ ചെറുപ്പത്തിൽ തന്നെ മനഃപ്പാഠമാക്കുകയും ഇമ്പമാർന്ന ശബ്ദത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ഏതാനും ചില കുട്ടികളുടെ ഖുർആൻ പാരായണമാണ് നാം കേൾക്കുന്നത്. ഖുർആനിലെ സൂറത്തുൽ ലൈൽ, സൂറത്തുൽ ആദിയാത് എന്നീ അധ്യായങ്ങളാണ് ചെറിയ കുട്ടികളുടെ ശബ്ദത്തിൽ നാം കേൾക്കുന്നത്.

0: പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈമിൽ നാം കേട്ടത് ഖാരി യൂസഫ് മുഷഫ പാരായണം ചെയ്ത സൂറത്തുൽ ലൈൽ, സൂറത്തുൽ ആദിയാത് എന്നീ അധ്യായങ്ങളിലെ പാരായണമാണ് നാം കേട്ടത്.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മധുരം ഖുർആൻ പരിപാടിയാണ്. 40-ാം അധ്യായം സൂറ അൽ ഗാഫർ 28-29 വചനങ്ങളാണ് ഹാഫിൽ മിഷാരി റാഷിദ് അൽ അഫാസിയുടെ ശബ്ദത്തിൽ നാം കേട്ടത്.
1: إذا السماء انفطرت وإذا الكواكب انتثرت وإذا البحار فجرت وإذا القبور بعثرت علمت

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. 82-ാം അധ്യായം സൂറ അൽ ഇൻഫിത്താറിലെ 1 മുതൽ 19 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് മജീദ് അൽ ജാമിൽ.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണമധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം, കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
1: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസം മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, ലോകപ്രസിദ്ധ ഖുർആൻ കാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രശസ്ത കാരി മിഷാരി റാഷിദ് അൽ അഫാസി പാരായണം ചെയ്യുന്ന സൂറ ഹഷർ, സൂറ മുംതഹിന, സൂറ സൊഫ്, സൂറ ജുമുഅ, സൂറ മുനാഫിഖൂൻ, സൂറ അത്താബുൻ, സൂറ തലാഖ്, സൂറ തഹ്രീം, സൂറ മുൽക്ക് എന്നീ സൂറത്തുകളാണ് നാം കേൾക്കാൻ പോകുന്നത്.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് സൂറത്തുൽ ഹഷർ, സൂറ മുംതഹിന, സൂറത്തുൽ സഫ്, സൂറത്തുൽ ജുമുഅ, സൂറ അൽ മുനാഫിഖൂൻ, സൂറ അത്താബുൻ, സൂറ അത്തലാഖ്, സൂറ തഹ്രീം, സൂറ മുൽക്ക് എന്നീ സൂറത്തുകൾ പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി മിഷാരി റാഷിദ് അൽ ഹഫാസി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. നിത്യജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം നിർവഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. പാരായണത്തിൽ വന്നുപോകുന്ന അബദ്ധങ്ങൾ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും മാറ്റുമെന്ന് മനസ്സിലാക്കിയവരാണ് നാം ഓരോരുത്തരും. ഇന്ന് സൂറത്തുൽ സൽസല എങ്ങനെ പാരായണം ചെയ്യാം, ശ്രോതാക്കളെ ഈ അധ്യായം പാരായണം പഠിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മാഇൻ, അമ്മാ ബഅദ്. അപ്പോൾ നമ്മൾ സൂറത്തു സൽസലയാണ് ഇനി നമുക്ക് ഓതി പഠിക്കേണ്ടത്. അതിൽ നോക്കാം, ഇദാ സുൽസിലത്തിൽ അർളു അസ്ഖാൽ زلزالها واخرجت الارض اثقالها وقال الانسان انسان ريالو يخفى ആണ് നൂൻ സാക്കിനക്ക് ശേഷം സീന്. പിന്നെ യൗമ ഇദിൻ തുഹദ്ദിസു, യൗമ ഇദിൻ തൻവീന് ശേഷം താ ആണ്, അപ്പോൾ ഇഖ്ഫ. പിന്നെ സ തുഹദ്ദിസു യൗമ, യൗമ ഇദിൻ തുഹദ്ദിസു,
3: യൗമ ഇദിൻ
2: بأن ربك أوحى لها. بين يومئذ يصدر,
3: يومئذ يصدر
2: إدغام بغنى تنوين ششم يعان. بين أشتات ليرو إدغام بلا غنى ألبان برياس الله. بين فمن يعمل إدغام بغنى. بين ذرة خيرا ഇൽഹാറാണ്, ഒട്ടും മണിക്കരുത്. ദർറത്തിൻ ഖൈറൻ, എങ്ങനെ
3: ദർറത്തിൻ ഖൈറൻ.
2: പിന്നെ ഖൈറൻ തൻവീൻ കഴിഞ്ഞിട്ട് യാ ആണ്, അത് ഇദ്ഗാം ബിഗുന്ന. അപ്പോ ദർറത്തിൻ ഖൈറൻ യറ,
3: ദർറത്തിൻ ഖൈറൻ യറ.
2: പിന്നെ വമയ്യ അമൽ മിസ്ഖാല, പിന്നത്തത് ദർറത്തിൻ ഷറൻ യ, രണ്ടും ഉന്നത്ത് വേണം.

노래. 아, 러시아도 주제리꾼 배제리아운데. അതാണ് ഓരോ അക്ഷരം ഉച്ചരിക്കുമ്പോഴും ആ ശ്രദ്ധ വിട്ടുപോകാനേ പാടില്ല. ശ്രദ്ധിച്ചുച്ചരിച്ചപ്പോൾ ശരിയായി. ഏ ആ

0: പോരാ ദറത്തിൻ ഖൈറ, അവിടെ ദറത്തിൻ ഒട്ടും മണിക്കണ്ട, ഈ ഇൽഹാറാണ് നിയമം. തൻവീൻ ശേഷം ഹ, പിന്നെ മറ്റേത് മണിക്കും വേണം. ഖൈറയ്യ ഖൈറയ്യറ,
1: ഖൈറയ്യറ,
0: ഒന്നുകൂടി ഓതാം.

0: അവിടെയൊക്കെ ശ്രദ്ധിച്ചല്ലോ, യറഹു എന്നാണ് ശരിക്ക്. യറഹു, ആ യറഹു എന്നുള്ളത് നമ്മൾ യറ കഴിഞ്ഞിട്ട് ചെറിയ ഒരു ശ്വാസം പുറത്തേക്ക് വിടുക, കാറ്റ്. യറഹ് യറഹു എന്നുള്ളത് യറഹ് മതിയല്ലോ. പിന്നെ അപ്പോൾ വഖഫ് ചെയ്യുന്ന സ്ഥലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. തൻവീനു ശേഷം, തൻവീനാണെങ്കിൽ ചെറിയൊരു അലിഫോടുകൂടി, അതുപോലെ തൗ തനീസാണെങ്കിൽ ഇതുപോലെ തന്നെ ഖയ്യിമ മുത്തഹറ ഒരു ചെറിയ ഒരു ഹ ഉച്ചരിച്ചുകൊണ്ട് അതിന് സുക്കൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യുക. മുത്തഹ്സുഹുഫം മുത്തഹറ, എങ്ങനെ സുഹുഫം മുത്തഹറ, ذلك الدين القيم
1: ذلك الدين القيم.
0: അപ്പോൾ അതുപോലെ പിന്നെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ മിക്കവാറും അത് സുക്കൂൻ ചെയ്തുകൊണ്ട് നിർത്തുക എല്ലാ സ്ഥലത്തും. ഈ പറഞ്ഞ സ്ഥലങ്ങൾ ഇങ്ങനെ ഹ ഉച്ചരിക്കുക, അതുപോലെ തൻവീനുള്ള സ്ഥലത്ത് അലിഫ്, ബാക്കി എല്ലാ സ്ഥലത്തും സുക്കൂൻ കൊണ്ടാണ്. അല്ലാഹു സമദ്, അഊദു ബിറബ്ബിൽ ഫലഖ്, ഫലഖ്. പിന്നെ ഹുമുൽ മുഫ്ലിഹൂൻ, ഇൻദഹു ഉമ്മുൽ കിതാബ്. അപ്പോൾ കിതാബ് എന്നുള്ളിടത്ത് ശരിക്കും കസറാണ്, പക്ഷേ അത് നമ്മൾ സുക്കൂനായിട്ടാണ് ഉച്ചരിക്കുക. അപ്പോൾ അവസാനമൊക്കെ വഖഫിൽ പൊതുവെ സുക്കൂനാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സൂറത്തു സൽസല കഴിഞ്ഞു. ഇൻഷാല്ലാ അടുത്ത സൂറത്ത് അടുത്ത എപ്പിസോഡിൽ നോക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് പാരായണ പഠനം. സൂറത്തുൽ സൽസല എങ്ങനെ പാരായണം നിർവഹിക്കാമെന്ന് ശ്രോതാക്കളെ പഠിപ്പിച്ചത് മുബാറക്ക് ബിൻ ഉമർ.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൽ ഖലം 20 മുതൽ 25 കൂടിയ വചനങ്ങളിൽ സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദുഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖലം, സൂറത്തുൽ ഖലം പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ എന്തെല്ലാം തെറ്റുകളാണ് വരുന്നത് നമ്മൾ ഏറെക്കുറെ നമ്മൾ മനസ്സിലാക്കി. കഴിഞ്ഞ ക്ലാസ്സിൽ 15 മുതൽ 19 വരെയുള്ള ആയത്തുകളാണ് പഠിച്ചിരുന്നത്. ഇതിലെ ബാക്കി ഭാഗം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ മാത്രമാണ് ഇൻഷാല്ലാ സൂചിപ്പിക്കുന്നത്. 20 മുതൽ 25 വരെയുള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക.

ഫഅസ്ബഹദ് കസ്സരീം. ഇവിടെ 20-ാമത്തെ ആയത്തിൽ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫഅസ്ബഹദ് കസ്സരീം അല്ല, ഫഅസ്ബഹദ് കസ്സരീം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും വന്ന തെറ്റുകൾ നമുക്ക് നോക്കാം. ഫഅസ്ബഹത്ത് ഒന്ന് സ്വാദിന് പകരം സീന്, ഹ എന്ന അക്ഷരത്തിന് പകരം ഹ, അതുപോലെ ത എന്ന അക്ഷരത്തിന് നമ്മൾ കൽക്കല ചെയ്യുന്നു. കസ്വരീം എന്നതിന് സ്വാദിന് പകരം സീന്. പ്രധാനമായിട്ടും 4 തെറ്റുകൾ ഈ രണ്ട് പദത്തിൽ വന്നു. അപ്പോൾ ഫഅസ്ബഹത് കസ്വരീം ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം. ഫതനാദൗ മുസ്ബിഹീൻ. ഇവിടെ തെറ്റു വരുന്നുവെങ്കിൽ മുസ്ബിഹീൻ എന്ന പദത്തിലായിരിക്കും, സ്വാദിന് പകരം സീന്. അതുപോലെ ഹ മുസ്ബിഹീൻ, ഹ എന്ന അക്ഷരത്തിന് പകരം മുസ്ബിഹീൻ, ഇങ്ങനെ അതും തെറ്റാണ്. ഫതനാദൗ മുസ്ബിഹീൻ, മുസ്ബിഹീൻ സ്വാദിനെ പ്രത്യേകിച്ചും ശ്രദ്ധിച്ചുകൊണ്ട് വായിക്കണം, ഓതണം. സ്വാദ് ഹറൂഫുൽ ഇസ്തിഇലായിൽപ്പെട്ട അക്ഷരമാണ്, സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് പൊങ്ങി വരുന്ന, ഉയർന്നു വരുന്ന രൂപത്തിലാവണം. ഇനി 22-ാമത്തെ ആയത്തിൽ അനിഗ്ദു അല ഹർഫിക്കും ഇൻ കുന്തും സ്വാരിമീൻ. ഇവിടെ ഓതിപ്പോകുമ്പോൾ അനിഗ്ദു അല ഹർസിക്കും ഇൻ കുന്തും സ്വാരിമീൻ. അനിഗ്ദു ഗൈന് ക്ലിയർ അല്ല, അല ഹർസിക്കും ഉണ്ടോ, അല ഹർസിക്കും ഫ എന്ന അക്ഷരത്തിന് പകരം സീന്. അതുപോലെ തന്നെ ഇൻ കുന്തും ഇഖ്ഫാ ബിഗുന ചെയ്യണം. സ്വാരിമീൻ എന്നതിലെ സ്വാദ് അവിടെ സ്വാരിമീൻ എന്നാണ് പറയുക, സ്വാരിമീൻ ഉണ്ടോ, മലയാളത്തിലെ സോ എന്ന ശബ്ദം. സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരണം, അതാണതിൻ്റെ പ്രധാനപ്പെട്ട സ്വിഫത്ത്. അതില്ലെങ്കിൽ പിന്നെ സീനാകും. അപ്പോൾ സ്വാരിമീൻ, സ്വാരിമീൻ. അനിഗ്ദു അലാ ഹർഫിക്കും ഇൻ കുന്തും സ്വാരിമീൻ. ഇൻ കുന്തും രണ്ട് ഇഖ്ഫാ ബിഗുനയാണത്, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. 23-ാമത്തെ ആയത്തിൽ ഫൻതലഖു വഹും യതഖാഫതൂൻ. ഫൻത ഇഖ്ഫാ ബിഗുന, طلقوا طاء ന്റെ ഉച്ചാരണം, അതുപോലെ ഖാഫ് طلقوا فانطلقوا فانطلقوا وهم اخفاهم بغنة, അതുപോലെ طاء ഖാഫ് ഈ രണ്ട് അക്ഷരം. فانطلقوا അല്ല, فانطلقوا അല്ല, فانطلقوا وهم يتخافتون. يتخا ആണോ, يتخافتون ഖാ നെ സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കണം. യതഖാഫതൂൻ.

24-ാമധ്യായത്തിൽ അൻ ലാ യദുഖുലന്നഹ, അൻ ലാ സുക്കൂനുള്ള നൂനിന് ശേഷം ലാമ് വന്നാൽ നൂനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ അല്ല എന്നാണ് പറയേണ്ടത്. അല്ലാ യദുഖുലൻ, അൻ ലാ അല്ല, അൻ ലാ എന്നല്ല വായിക്കേണ്ടത്, അല്ലാ യദുഖുലന്നഹ. അത് ശ്രദ്ധിച്ചിരിക്കണം. യദുഖുലന്നഹ, യദുഖുലന്നഹ, ഖ ഇന് ദമ്മാണ്. യദുഖുലന്നഹ അല്യൗമ, യദുഖുലന്നഹ അല്യൗമ അല്ല, യദുഖുലന്നഹ അല്യൗമ, ലൗമ അല്ല, യൗമ. യദുഖുലന്നഹ അല്യൗമ, അതും ശ്രദ്ധിക്കുക. അലൈക്കും മിസ്കീൻ, മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. ഇത് ഖ മുതമാസിലൈനി സുഗൈർ. അലൈക്കും മിസ്കീൻ, വഗദൗ, വഗദൗ അലാ ഹർദിൻ ഖാദിരീൻ. ഇവിടെ വഗദൗ അലാ ഹർദിൻ ഖാദിരീൻ എന്ന് പറയുമ്പോൾ ഖൈൻ മാറുന്നു. അതുപോലെ ഹർദിൻ ഒരു കൃത്യമല്ല, കേൾക്കാനൊരു ഭംഗിയില്ലാത്ത രൂപത്തിൽ ഖാദിരീൻ പകരം ഖാദിരീൻ ഉണ്ട്. ഈ രൂപത്തിലൊക്കെ പ്രധാനമായിട്ടും അപ്പോൾ നമുക്ക് വരുന്ന തെറ്റുകൾ അക്ഷരങ്ങളുടെ മഖ്റജ് മാറുക എന്നുള്ളതാണ്. മഖ്റജ് മാറുന്നതിനനുസരിച്ച് അക്ഷരം തന്നെ മാറിപ്പോകുന്നു. ഇപ്പോൾ ഖാഫിൻ്റെ മഖ്റജ് മാറി കാഫായാൽ എന്തായി, അർത്ഥം തന്നെ മാറും. അതുപോലെ എത്രയോ ഖൈന് പകരം ഐന്, വഅദൗ, വഅദൗ അലാ ഹർദിൻ, ഇങ്ങനെയൊക്കെ ധാരാളം തെറ്റുകളാണ് നമ്മുടെയൊക്കെ പാരായണത്തിൽ ഉണ്ടാവുക. അതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് തെറ്റുകൂടാതെ ഓതുവാൻ പരമാവധി ശ്രമിക്കണം. ഒന്നുകൂടെ ഈ ഭാഗം നമുക്ക് പാരായണം ചെയ്യാം. فَأَصْبَحَتْ كَالصَّرِيمِ فَتَنَادَوْا مُصْبِحِينَ أَنِ اغْدُوا عَلَى

0: സൂറത്തുൽ ഖലമിലെ 20 മുതൽ 25 വരെയുള്ള ആയത്തുകളാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. തെറ്റുകൾ കൂടാതെ ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അതിനുള്ളൊരു കഴിവ് നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് അത്തഹസീൻ. ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൽ ഖലം 20 മുതൽ 25 കൂടിയ വചനങ്ങൾ പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ 25 അധ്യായം സൂറത്തുൽ ഫുർഖാനിൻ്റെ 1 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അബ്ദുറഹീം അൽ ഖാബിഷ്.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാനറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
3: മനപ്പാഠമാക്കുന്നതിന് പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 446 പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

إنا زينا السماء الدنيا بزينة الكواكب وحفظا من كل شيطان مارد.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 446-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആന്റെ വശ്യസുന്ദരമായ പാരായണം കേൾക്കാൻ വേണ്ടി ശ്രോതാക്കളെ സഹായിക്കുന്ന പരിപാടി. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 11 അധ്യായം സൂറത്ത് ഹൂദ് 113 മുതൽ 123 കൂടി വചനങ്ങളാണ് നമ്മൾ ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് ഷിറസാദ് താഹർ.
1: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: റേഡിയോ ഹർമേൻ ലൈവ്, ഇരു ഹർമുകളിലെ ഫജ്ർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക്. ആദ്യമായി മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ബക്കറയിലെ 97 മുതൽ 112 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് ഖുറാഫി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൻ്റെ ഖുർആൻ പാരായണങ്ങളിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമിലൂടെ മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലെ ഖുർആൻ പാരായണമാണ് നാം കേട്ടത്. സൂറ യാസീനിലെ 68 മുതൽ 83 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ബന്ദർ ബലീല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
3: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീല് അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ് മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പർച്ചേസിന് ഇറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ, ഓഡിയോ, നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോ
4: റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അന്നിസയിലെ 26 മുതൽ 31 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറ അന്നിസായിലെ 26 മുതൽ 31 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈചി.
1: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആന്റെ വശ്യസുന്ദരമായ പാരായണം കേൾക്കാൻ വേണ്ടി ശ്രോതാക്കളെ സഹായിക്കുന്ന പരിപാടി. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 11 അധ്യായം സൂറത്ത് ഹൂദ് 113 മുതൽ 123 കൂടി വചനങ്ങളാണ് നമ്മൾ ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് ഷിറസാദ് താഹർ.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദ് 11 വചനം. മലയാളത്തിലെ പ്രസിദ്ധ ഖുർആൻ തഫ്സീറായ മർഹൂം മുഹമ്മദ് അമാനി മൗലവി രചിച്ച വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണ വിവരണത്തിൻ്റെ ഭാഗത്തു നിന്നും നാം കേൾക്കുകയാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ.
4: വചനം 11.
5: ലഹു, അവനുണ്ട്. മുഅഖ്തിബാതുൻ, തുടർച്ചയായി വരുന്നവ. ഒന്നിനു പിന്നാലെ ഒന്നായി വരുന്നവ. മിം ബൈനി യദൈഹി, അവന്റെ മുമ്പിലൂടെ. വമിൻ ഖൽഫിഹി, അവന്റെ പിമ്പിലൂടെയും. യഹ്ഫദൂനഹു, അവർ അവനെ കാക്കുന്നു, സൂക്ഷിക്കുന്നു. മിൻ അംരില്ലാഹി, അല്ലാഹുവിന്റെ കൽപ്പനയാൽ, കൽപ്പന നിമിത്തം. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു. ലാ യുഗയ്യിറു, മാറ്റം വരുത്തുകയില്ല, വ്യത്യാസം വരുത്തുകയില്ല. മാ ബിഖൗമിൻ, ഒരു ജനതയിലുള്ളതിനെ, ജനങ്ങളിലുള്ളതിനെ. ഹത്താ യുഗയ്യിറു, അവർ മാറ്റം വരുത്തുന്നതുവരേക്കും, വ്യത്യാസം വരുത്തുന്നതുവരേക്കും. മാ ബി അംഫുസിഹിം, അവരുടെ സ്വന്തങ്ങളിലുള്ളതിനെ. വഇദാ അറാദ, ഉദ്ദേശിച്ചാൽ. അല്ലാഹു ബിഖൗമിൻ, ഒരു ജനതയെപ്പറ്റി. വല്ല ജനങ്ങളിലും, വല്ല ജനതയെക്കൊണ്ടും. സൂ അൻ, വല്ല തിന്മയും, ഒരു തിന്മ. ഫലാ മറദ്ദ, എന്നാൽ തടവില്ല, തടുക്കൽ ഇല്ല. ലഹു, അതിന്. വമാലഹും, അവർക്കില്ലതാനും. മിൻ ദൂനിഹി, അവനു പുറമെ, അവനെ കൂടാതെ. മിം വാലി, ഒരു രക്ഷാധികാരിയും.

0: അവന് അഥവാ മനുഷ്യന് അവന്റെ മുമ്പിലൂടെയും പിമ്പിലൂടെയും ഒന്നിനുശേഷം ഒന്നായി തുടർന്നു വരുന്ന ചില കൂട്ടങ്ങളുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനയാൽ അവർ അവനെ കാത്തുകൊണ്ടിരിക്കുന്നു. നിശ്ചയമായും ഒരു ജനതയും അവരുടെ സ്വന്തങ്ങളിലുള്ളതിനെ അഥവാ സ്വന്തം സ്ഥിതിഗതികളെ മാറ്റം വരുത്തുന്നതുവരേക്കും അവരിൽ നിലവിലുള്ളതിനെ അള്ളാഹു മാറ്റം വരുത്തുകയില്ല. ഒരു ജനതയെപ്പറ്റി വല്ല തിന്മയും അള്ളാഹു ഉദ്ദേശിച്ചാൽ അതിനു യാതൊരു തടവുമില്ല. അവനു പുറമെ ഒരു രക്ഷാധികാരിയും അവർക്കില്ലതാനും.
1: വാഖിബാത്ത് എന്ന വാക്കിന് ആദ്യത്തെ സംഘത്തിന് പിന്നാലെ മറ്റേ സംഘം തുടർന്നു വരുന്ന കാവൽക്കാരായ മലക്കുകൾ മലായിക്കത്തുൻ ഹഫലത്തുൻ തുഅഖിബുൽ ഊല മിൻഹൽ ഉഖ്റ എന്നാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അർത്ഥം ഉദ്ധരിച്ചിരിക്കുന്നത്. ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഭൂരിഭാഗവും സ്വീകരിക്കുന്നതും കൂടുതൽ സ്വീകാര്യമായതുമായ അർത്ഥവും അതുതന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഒരു കൂട്ടം മലക്കുകൾ രാത്രിയും ഒരു കൂട്ടം മലക്കുകൾ പകലുമായി നിങ്ങളിൽ തുടർന്നു വന്നുകൊണ്ടിരിക്കും. സുബ്ഹ് നമസ്കാരത്തിലും അസർ നമസ്കാരത്തിലും അവർ ഒരുമിച്ച് ചേരും. രാത്രി കഴിച്ചുകൂട്ടിയവർ കയറി ചെല്ലുമ്പോൾ അള്ളാഹു അവന് നിങ്ങളെപ്പറ്റി കൂടുതൽ അറിയാവുന്നതോടുകൂടി തന്നെ അവരോട് ചോദിക്കും: എന്റെ അടിയാന്മാരെ നിങ്ങൾ വിട്ടുപോകുന്നത് എങ്ങനെയാണ്? അവർ പറയും: ഞങ്ങൾ അവരുടെ അടുക്കൽ ചെന്നത് അവർ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്. ഞങ്ങൾ അവരെ വിട്ടുപോകുന്നതും അവർ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്. ബുഖാരി മുസ്ലിം. ഓരോ തരത്തിലായി എല്ലായ്പ്പോഴും മലക്കുകൾ മനുഷ്യനോട് ബന്ധപ്പെട്ടു വരുന്നുണ്ടെന്ന് പല ഹദീസുകളിൽ നിന്നും അറിയപ്പെട്ടതും ചില ഖുർആൻ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതുമാകുന്നു. അത്രയുമല്ല, ഈ ഭൗമികമായ കാര്യങ്ങളിൽ തന്നെയും മലക്കുകൾ പലതരത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യം അത് ഭൗതിക ദൃഷ്ടികൾക്കോ മനുഷ്യ ശാസ്ത്രങ്ങൾക്കോ അജ്ഞാതമാണെങ്കിലും ഖുർആനും ഹദീസും മുഖേന സ്ഥാപിതമായിട്ടുള്ളതാണ്. അള്ളാഹുവിലും അദൃശ്യകാര്യങ്ങളിലും വിശ്വാസമുള്ളവർക്കൊന്നും അത് നിഷേധിക്കേണ്ടുന്ന ഗതികേടും വരികയില്ല. മുഅഖിബാത്ത് കൊണ്ട് വിവക്ഷ കേവലം ചില പ്രകൃതി ശക്തികളാണെന്നും മറ്റും വരുത്തിത്തീർക്കുവാൻ ചിലർ സാഹസപ്പെട്ടു കാണുന്നു. മേൽക്കണ്ട യാഥാർത്ഥ്യങ്ങളുടെ നേരെയുള്ള അവഗണനയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ആ വ്യാഖ്യാനം. യഹ്ഫദൂനഹു മിൻ അംരില്ല, അള്ളാഹുവിന്റെ കൽപ്പന നിമിത്തം അവർ അവനെ കാക്കുന്നു എന്ന് അതിന് വിശേഷിപ്പിച്ചതിൽ നിന്നു തന്നെ ആ ശക്തികൾ കേവലം ബുദ്ധിജീവികളായിരിക്കുമെന്ന് വ്യക്തമാകുന്നു താനും. മനുഷ്യന്റെ കർമ്മങ്ങളെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന രണ്ടു മലക്കുകൾ അവന്റെ വലത്തും ഇടത്തുമായി സദാ നിലവിലുണ്ടെന്ന് 50-ൽ 18-ലും 82-ൽ 10-11 എന്നീ വചനങ്ങളിൽ അള്ളാഹു അറിയിച്ചു തന്നിട്ടുള്ളതാണ്. അതുപോലെ അവന്റെ മുമ്പിലും പിമ്പിലുമായി അവനെ തിന്മകളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും കാക്കുന്ന വേറൊരു വിഭാഗം മലക്കുകൾ ഊഴം വെച്ചു മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നത്രേ ഈ വചനം മുഖേന അറിയിക്കുന്നത്. യഹ്ഫദൂനഹു മിൻ അംരില്ല, അള്ളാഹുവിന്റെ കൽപ്പന നിമിത്തം അവർ അവനെ കാക്കുന്നു എന്ന വാക്യത്തെ സംബന്ധിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് ഇങ്ങനെ നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു: അവർ അവനെ മുമ്പിലൂടെയും പിമ്പിലൂടെയും കാക്കുന്നു, എന്നാൽ അള്ളാഹുവിന്റെ വിധി നിശ്ചയം വരുമ്പോൾ അവർ അവനിൽ നിന്ന് ഒഴിഞ്ഞു പോകും. മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇങ്ങനെ നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു: ഒരു അടിയാനും തന്നെ അവന്റെ ഉറക്കിലും അവന്റെ ഉണർച്ചയിലും ജിന്ന് മനുഷ്യൻ പ്രാണികൾ എന്നിവയിൽ നിന്ന് അവനെ കാക്കുവാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്ക് ഇല്ലാത്തവനില്ല. അവയിൽപ്പെട്ട വല്ലതും അവനെ ഉദ്ദേശിച്ചു വരുമ്പോൾ അള്ളാഹു അനുവാദം നൽകിയതൊഴിച്ച് ബാക്കി എല്ലാറ്റിനോടും ആ മലക്ക് പിന്നോക്കം പോകുക എന്ന് പറയാതിരിക്കുകയില്ല. അലി റളിയല്ലാഹുവിന് പറഞ്ഞതായി ഇങ്ങനെയും റിവായത്ത് വന്നിരിക്കുന്നു: ഒരു അടിയാന്റെ കൂടെയും തന്നെ അവന്റെ മേൽ വല്ല മതിലും വീഴുകയോ അവൻ കിണറ്റിൽ വീഴുകയോ അവനെ ദുഷ്ടമൃഗം പിടിക്കുകയോ അവൻ മുങ്ങിപ്പോകുകയോ കരിഞ്ഞു പോകുകയോ ചെയ്യുന്നതിൽ നിന്ന് കാത്തുകൊണ്ടിരിക്കുന്ന മലക്കുകൾ ഇല്ലാതെയില്ല. അള്ളാഹുവിന്റെ വിധി വരുമ്പോൾ അവന്റെയും വിധിയുടെയും ഇടയിൽ അവർ ഒഴിവാക്കി കൊടുക്കും, അഥവാ അത് അള്ളാഹു വിധിച്ച പോലെ വരട്ടെ എന്ന് വെച്ച് അവർ ഒഴിഞ്ഞു നിൽക്കുമെന്ന് സാരം. ആപത്തുകളിൽ നിന്നും തിന്മകളിൽ നിന്നും മനുഷ്യനെ കാത്തുരക്ഷിക്കുവാൻ മലക്കുകൾ ഉണ്ടെങ്കിൽ പിന്നെ മനുഷ്യൻ എന്തുകൊണ്ട് ചിലപ്പോൾ ആപത്തുകൾക്ക് വിധേയനാകുന്നു എന്ന് ചോദിക്കുന്ന പക്ഷം അതിനുള്ള മറുപടി ഈ മഹാന്മാരുടെ പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. വേണ്ട, തുടർന്നുള്ള വാക്യങ്ങളിൽ തന്നെയും ഇതിന് മറുപടി കാണാവുന്നതാണ്. തുടർന്നുള്ള വാക്യങ്ങളിൽ മൂന്ന് കാര്യങ്ങൾ അള്ളാഹു ഉണർത്തിയിരിക്കുന്നു: ഒന്ന്, ഒരു ജനത അവരുടെ സ്ഥിതിഗതികളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിയിൽ മാറ്റം വരുത്തുകയില്ല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ഒരു ജനസമൂഹത്തിന്റെ അഭിവൃദ്ധിക്കോ ഭദ്രതക്കോ സമാധാനത്തിനോ തകരാറ് ബാധിക്കുന്നുവെങ്കിൽ അത് അവരുടെ തന്നെ ചെയ്തിയുടെ ഫലമായിരിക്കുമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും ആ ചെയ്തികളിൽ പങ്കുണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അവരിൽപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെയോ ചില വ്യക്തിയുടെയോ ചെയ്തികളായിരിക്കും സമൂഹത്തിന് പൊതുവെ നാശകരമായി കലാശിക്കുന്നത്. അതാണ് മറ്റൊരു സ്ഥലത്ത് അല്ലാഹു ചൂണ്ടിക്കാട്ടുന്നത്. വത്തഖു ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ, നിങ്ങളിൽ നിന്ന് അക്രമം പ്രവർത്തിച്ചവർക്ക് മാത്രമായി ബാധിക്കാത്ത കുഴപ്പത്തെ സൂക്ഷിക്കുവീൻ. 8:25 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഉദ്ധരിച്ച ഒരു നബിവചനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: അക്രമിയെ കണ്ടിട്ട് ജനങ്ങൾ അവന്റെ കൈക്ക് പിടിക്കുന്നില്ലെങ്കിൽ അല്ലാഹു തന്റെ പക്കൽ നിന്നുള്ള വല്ല ശിക്ഷയും അവർക്ക് പൊതുവായി ബാധിപ്പിക്കുമാറാകുന്നതാണ്. അബൂദാവൂദ്, തിർമദി, നസായി. ഒരേ ഒരു നേതാവിൻ്റെയോ ഭരണത്തലവിൻ്റെയോ ഒരു കൊള്ളരുതായ്മ മൂലം ഒരു സംഘടനക്കോ ഒരു രാഷ്ട്രത്തിനോ വമ്പിച്ച നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത് അപൂർവമല്ലോ. 2, ഏതെങ്കിലും ഒരു കൂട്ടർക്ക് വല്ല തിന്മയും ബാധിക്കണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചാൽ പിന്നെ അതിന് യാതൊരു തടവും ഉണ്ടായിരിക്കയില്ല. രോഗം, ക്ഷാമം, പരാജയം, ഭയം, ദേഹനഷ്ടം, ധനനഷ്ടം തുടങ്ങിയ എല്ലാത്തരം തിന്മകളും ഇതിൽ ഉൾപ്പെടുന്നു. പക്ഷേ പ്രത്യേകമായ അഥവാ അവരിൽ നിന്നുള്ള കാരണമോ യുക്തമായ ലക്ഷ്യമോ കൂടാതെ അങ്ങനെ അല്ലാഹു ഉദ്ദേശിക്കുകയില്ലെന്ന് തീർച്ച തന്നെ. അല്ലാഹു അങ്ങനെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാലും ഒരു കാരണത്താലും അത് തടയുവാൻ ആർക്കും സാധ്യമല്ലെന്ന് താൽപ്പര്യം. 3, മനുഷ്യരുടെ കൈകാര്യങ്ങൾ നടത്തുന്ന യഥാർത്ഥ രക്ഷാധികാരി അല്ലാഹുവല്ലാതെ മറ്റാരുമല്ല. ദൈവങ്ങൾക്കോ ദിവ്യന്മാർക്കോ പുണ്യാത്മാക്കൾക്കോ പിശാചുക്കൾക്കോ ജിന്നുകൾക്കോ മലക്കുകൾക്കോ ഒന്നും തന്നെ അതിൽ പങ്കില്ല. മനുഷ്യർക്ക് വല്ല ഗുണമോ ദോഷമോ ചെയ്യുവാനും നന്മയോ തിന്മയോ നൽകുവാനുള്ള യഥാർത്ഥ കഴിവ് അല്ലാഹുവിന് മാത്രമേയുള്ളൂ.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദ് 11 വചനമാണ് ഇപ്പോൾ നാം മനസ്സിലാക്കിയത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറ മുൽക്ക് 16 മുതൽ 30 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് യമാനി.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ഹൃദയവസന്തം അവതരിപ്പിക്കുന്നത് നിഷാദ് സലഫി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

ولو نشاء لمسخناهم على مكانتهم لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഹോദരങ്ങൾ, പരലോകത്ത് വിചാരണയുടെ നാളിൽ അള്ളാഹു കൊണ്ടുവരുന്ന സാക്ഷികളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഇതേ പരിപാടിയിൽ സൂറത്ത് യാസീനിലെ 65-ാമത്തെ ആയത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്. പലതരത്തിലുള്ള സാക്ഷികളെ, പല വിഭാഗങ്ങളിൽ നിന്നുള്ള സാക്ഷികളെ അള്ളാഹു കൊണ്ടുവരും എന്ന് പറയുമ്പോൾ സൂറത്ത് യാസീനിലെ 65-ാമത്തെ ആയത്തും സൂറ ഫുസ്സിലത്തിലെ 20 മുതൽ 23 വരെയുള്ള ആയത്തുകളിലും മറ്റു ധാരാളം ഹദീസുകളിലും സാക്ഷികൾ ആവശ്യമാണ് എൻ്റെ കുറ്റം തെളിയിക്കാൻ എന്ന് ന്യായവിധി നാളിൽ മനുഷ്യൻ അള്ളാഹുവോട് ആവശ്യപ്പെടുമ്പോൾ എൻ്റെ ഭാഗത്തു നിന്നുള്ള സാക്ഷികളെ മാത്രമേ ഞാൻ അംഗീകരിക്കൂ എന്ന് വാദിക്കുമ്പോൾ എൻ്റെ കർമ്മരേഖയിൽ ഞാൻ ചെയ്യാത്ത തിന്മകൾ, മലക്കുകൾ എൻ്റെ പേരിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് എന്ന് കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ കുറ്റവാളികൾ ശ്രമിക്കുമ്പോൾ മനുഷ്യരുടെ അവയവങ്ങൾ തന്നെ പരലോകത്ത് സാക്ഷികളായി വരും എന്നാണ് ഈ ആയത്തുകളിലൂടെ, ഹദീസുകളിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ, വിശുദ്ധ ഖുർആനുമൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കണ്ണ് സാക്ഷിയാകും, കാത് സാക്ഷിയാകും, കൈകൾ സാക്ഷ്യം നിൽക്കും, കാലുകൾ സാക്ഷികളായിരിക്കും, മനുഷ്യൻ്റെ തൊലികൾ റബ്ബിൻ്റെ കോടതിയിൽ കുറ്റവാളികൾക്കെതിരെ സാക്ഷി പറയും, എല്ലും മാംസവും അള്ളാഹുവോട് സംസാരിക്കും. ആദ്യം സംസാരിക്കുന്നത് ഇന്ന അവ്വല അളുമിന്യതകല്ലമു മിനൽ ഇൻസാനിയവുമൽ ഖയാമത്തി അൽഫഖിദു മിനൽ മിനരിജിലിൽ യുസ്ര, ഇടതുകാലിൻ്റെ തുടയായിരിക്കും അള്ളാഹുവോട് ആദ്യം സംസാരിക്കുക എന്നും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. കുറ്റവാളികളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം, ഈ വിചാരണയെ സംബന്ധിച്ച് സൂചിപ്പിച്ചതിന് ശേഷം തൊട്ടടുത്ത രണ്ടായത്തുകളിൽ അള്ളാഹുവിനെ നിഷേധിച്ച് ജീവിക്കുന്ന, തിന്മ ചെയ്ത് ജീവിക്കുന്ന ആളുകളെക്കുറിച്ച് തന്നെയാണ് ഇവിടെ നമ്മൾ പാരായണം ചെയ്ത 66-67 ആയത്തുകളിലും അള്ളാഹു പഠിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടുന്ന 1-2 പാരായണ നിയമങ്ങൾ സൂചിപ്പിക്കാം. വലൗ നശാഉ ലതമസ്നാ അലാ അഅ്യുനിഹിം. വലൗ നശാഉ, നശാഉ എന്ന് പറയുന്നിടത്ത് ഷീനിനു ശേഷം ഒരു അലിഫാണ്. ഷീനിനെ നീട്ടി ഉച്ചരിക്കുന്നതിന് വേണ്ടി, ഷാഉ എന്നുച്ചരിക്കുന്നതിന് വേണ്ടി അലിഫുണ്ട്. അലിഫിനു ശേഷം ഹംസ വന്നിട്ടുണ്ട്. ഈ അലിഫും ഹംസയും ഒരേ കലിമത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ മദ് മുത്തസിൽ എന്നു പറയും. ഫോണിൽ ഖുർആൻ കയ്യിലെടുത്ത് നോക്കുന്നവർക്ക്, വിശുദ്ധ ഖുർആൻ നോക്കി ക്ലാസ് ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരേ കലിമത്തിൽ ഷാ യശാ ഉ നശാ ഉ ഒറ്റ കലിമത്തിലാണ് അലിഫും ഹംസയും വന്നിട്ടുള്ളത്, അവസാനത്തെ രണ്ട് ഹർഫുകൾ. അങ്ങനെ വരുന്ന മദ്ദുകളെയാണ് മദ് മുത്തസിൽ എന്ന് പറയുന്നത്. രണ്ടും ഒരു കലിമത്തിൽ തന്നെ വന്നാൽ അത് സാമാന്യം നീട്ടി ഉച്ചരിക്കണം. 6 ഹറക്കത്തിൻ്റെ ഖദർ, 6 ഹറക്കത്തിൻ്റെ അളവ് ആണ് ഉച്ചരിക്കേണ്ടത്. ഒരു ഹറക്ക എന്ന് പറഞ്ഞാൽ കൈയൊരു തവണ കൂട്ടിപ്പിടിച്ച് വിരൽ

0: വിരലുകൾ ചുരുട്ടിവിടുന്ന ആ ഒരു കുറഞ്ഞ സമയത്തിനാണ് കാല എന്ന് പറയുമ്പോൾ കാലയിലെ അലിഫ് ഉച്ചരിക്കുന്നത് രണ്ട് ഹറക്കത്തിൻ്റെ കഥ. കല എന്നല്ലല്ലോ, കാല. ആ അലിഫിൻ്റെ ഉച്ചാരണം രണ്ട് ഹറക്കത്തിൻ്റെ കഥറാണ്. അങ്ങനത്തെ മൂന്ന് അലിഫുകൾ ഉച്ചരിക്കുന്ന സമയം ഈ നശാഉ എന്നതിനെ ഉച്ചരിക്കണം. മുമ്പ് നമ്മൾ മദ് മുത്തസിലും മുഫസിലുമൊക്കെ പറയുന്ന സമയത്ത് എത്ര ഹറക്കത്ത് ഉച്ചരിക്കണം എന്ന് കൂടി പറയണം, അത് പറയാതെ പോകരുത് എന്ന് ഹൃദയവസന്തത്തിൻ്റെ ചില ഫീഡ്ബാക്കുകളിലൂടെ പല ശ്രോതാക്കളും ആവശ്യപ്പെട്ടതായി പീസ് റേഡിയോ ടീമിൽ നിന്ന് അറിയാൻ സാധിച്ചു. പക്ഷേ അല്ല, ആളുകൾ അത്ര സൂക്ഷ്മമായി ഈ ഹൃദയവസന്തം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അത്തരം ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇവിടെ മദ് മുത്തസിലാണ്, ആറ് ഹറക്കത്തോളം നീട്ടി ഓതണം. മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. തൊട്ടടുത്ത ആയത്തും വലൗനശാ ഉ എന്ന് പറഞ്ഞു തന്നെയാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് ആ നിയമം നമ്മൾ ആവർത്തിക്കേണ്ടതില്ല. ഇനി അതിൻ്റെ അർത്ഥത്തിലേക്കും ആശയത്തിലേക്കും കടക്കാം. എന്താണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്ന സന്ദേശം? നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ഇവിടെ കുറ്റവാളികളെ സംബന്ധിച്ച്, അവിശ്വാസികളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത്, അവർ അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങളെ ധിക്കരിച്ചുകൊണ്ട് പടച്ച തമ്പുരാനോട് നന്ദികേട് കാണിച്ച് ജീവിക്കുന്നു. ലൗ നശാഉ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ. ലൗ എന്ന വാക്കിന് അറബിയിൽ അർത്ഥം അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ. ലൗ നശാഉ, ഷാ യശാഉ എന്നതാണ് നശാഉ. മാഷാ അല്ലാ, ഇൻ ഷാ അല്ലാ എന്നൊക്കെ പറയുന്നിടത്ത് നമ്മൾ ഉപയോഗിക്കാറുള്ള ഉദ്ദേശിക്കുക എന്ന വാക്ക്. വലവു നശാഉ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അള്ളാഹു പറയണം, അല്ല തോമസ്ന, തുടച്ചു നീക്കുമായിരുന്നു. അല അയുനിഹിം, അയുൻ, അയിനുൻ, അയിന് എന്ന വാക്കിൻ്റെ അർത്ഥമറിയാം കണ്ണ് എന്നാണ്. അതിൻ്റെ ബഹുവചനമാണ് അയുൻ. അല അയുനിഹിം, അവരുടെ കണ്ണുകളെ നാം തുടച്ചു നീക്കുമായിരുന്നു, കണ്ണുകൾ അങ്ങോട്ട് ഇല്ലാതെയാക്കും. ഫസ്തബഖു സിറാത്ത്, അങ്ങനെ അവർ വഴിയിലേക്ക് മുൻകടക്കും, വഴികളിലേക്ക് പ്രവേശിക്കും. ഫ അന്ന യുബസിറൂൻ, പക്ഷേ എങ്ങനെയാണവർക്ക് കണ്ണു കാണുക? അള്ളാഹുവിനെ ധിക്കരിച്ച് തിന്മ ചെയ്ത് പലവിധ കുറ്റകൃത്യങ്ങളിൽ അഭിരമിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് നൽകുന്ന വലിയ താക്കീത്, കുറ്റവാളികളെ, അവിശ്വാസികളെ, നന്ദികേട് കാണിക്കുന്നവരെ, നിങ്ങൾ ചെയ്യുന്ന തിന്മകൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. കണ്ണുകൊണ്ട് തിന്മ ചെയ്യാൻ സാധിക്കുന്നത് കാഴ്ചശക്തിയുള്ള കണ്ണ് അള്ളാഹു നൽകിയത് എന്നതുകൊണ്ടാണ്. കാതുകൊണ്ട് കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുന്നത് കേൾവിശക്തി എന്ന മഹാ അനുഗ്രഹം അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ളതുകൊണ്ടാണ്. സംസാരങ്ങളിൽ ഒരിക്കലും വരാൻ പാടില്ലാത്ത വാക്കുകളും സംസാരങ്ങളും കടന്നുവരുന്നത് അള്ളാഹു നൽകിയ സംസാരശേഷി എന്ന് പറയുന്ന വലിയ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ്. കൈകാലുകൾ മനുഷ്യനെ ഇതര ജീവജാലങ്ങളിൽ നിന്ന് വ്യതിരക്തനാക്കുന്ന അവൻ്റെ സവിശേഷ ബുദ്ധി, അതെല്ലാം ഉപയോഗപ്പെടുത്തിയാണ് അവൻ തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ണില്ലായിരുന്നുവെങ്കിൽ കണ്ണുകൊണ്ട് തിന്മ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. കാതില്ലായിരുന്നുവെങ്കിൽ കാതുകൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. നാവും ചുണ്ടുകളും അഥവാ സംസാരശേഷി ഇല്ലായിരുന്നുവെങ്കിൽ സംസാരത്തിൽ വാക്കുകൾ കൊണ്ട് അബദ്ധങ്ങൾ പറയാനും കുറ്റകൃത്യങ്ങൾ ചെയ്യാനും അവനക്ക് കഴിയുമായിരുന്നില്ല. ബുദ്ധിശക്തി അള്ളാഹു നൽകിയില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനെതിരെ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കെതിരെ കുതന്ത്രങ്ങൾ മെനയാനും തിന്മകൾ ചെയ്യാനും അവർക്ക് സാധിക്കുമായിരുന്നില്ല. അള്ളാഹുവിൻ്റെ ഒരു താക്കീതാണ് ലൗ നശാഉ ലതമസ്നാ അലാ അയുനിഹിം. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ കാഴ്ചകളെ നാം തുടച്ചുനീക്കും. പിന്നീട് അവർ ഒരു വഴിയിലേക്കു കടന്നാൽ എങ്ങനെയാണവർക്ക് നടക്കാൻ സാധിക്കുക? ഒരു നിമിഷം മതി അള്ളാഹുവിന് കാഴ്ചയില്ലായ്മ ചെയ്യാൻ. കാഴ്ചയില്ലാത്തവനായിട്ടാണ് അവൻ ജനിച്ചിരുന്നതെങ്കിലോ, കേൾവിയില്ലാത്തവനായിട്ടാണ് മനുഷ്യൻ ജനിച്ചിരുന്നതെങ്കിലോ, സവിശേഷ ബുദ്ധിയില്ലാത്ത മന്ദബുദ്ധിയായിട്ടാണ് അള്ളാഹു ഒരാൾക്ക് ജന്മം നൽകിയിരുന്നത് എങ്കിലോ, മിണ്ടാൻ കഴിയാത്ത മൂഹനായിട്ടാണ് അവനെ അള്ളാഹു സൃഷ്ടിച്ചിരുന്നതെങ്കിലോ, ഒരിക്കലും അവൻക്ക് ഈ അഹങ്കാരത്തിനും അഹന്തയ്ക്കും റബ്ബിനെ ധിക്കരിച്ചുള്ള കുറ്റകൃത്യങ്ങൾക്കും നന്ദികേടിനും സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, വലൗ നശാ ഉല തോമസ്നാ അലാ അയുനിഹിം ഫസ്തബഖു സ്വിറാത ഫഅന്നാ യുബ്സിറു. നാം വിചാരിച്ചിരുന്നുവെങ്കിൽ, ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ കാഴ്ചകളെ തുടച്ചു നീക്കും. പിന്നെങ്ങനെയാണ് അവർക്ക് കണ്ണു കാണാൻ സാധിക്കുക? പിന്നെന്തു പ്രവർത്തനമാണ് അവർക്ക് ചെയ്യാൻ കഴിയുക? അല്ലെ, അതോടുകൂടി അവൻ്റെ എല്ലാ ധിക്കാരവും എല്ലാ നന്ദികേടും അവസാനിപ്പിക്കേണ്ടി വരുമായിരുന്നു. അടുത്ത ആയത്തിലേക്ക് നോക്കൂ. വലവുനശാഉ, അല്ലാഹു വീണ്ടും പറയാണ്, അല്ലാഹുവിൻ്റെ ശക്തമായ മുന്നറിയിപ്പാണ്, ഓർമ്മപ്പെടുത്തലാണ്. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലമസഹ്നാഹും, അവരെ നാം രൂപമാറ്റം വരുത്തുമായിരുന്നു. അലാ മക്കാനത്തിഹിം, മക്കാൻ എന്ന് പറഞ്ഞാൽ സ്ഥലം, അവർ നിൽക്കുന്ന സ്ഥലത്തു വെച്ച്, ലമസഹ്ന, അവർക്ക് നാം രൂപമാറ്റം വരുത്തും. ഫമസ്തതാഉ ഇസ്തതാഅ യസ്തതീഉ എന്ന വാക്കിൻ്റെ അർത്ഥം സാധിക്കുക, കഴിയുക. പിന്നീട് അവർക്ക് സാധിക്കുകയില്ല, മുദിയൻ, മുന്നോട്ട് സഞ്ചരിക്കാൻ, വലയർജിഉൻ, പിന്നോട്ട് മടങ്ങാനും. അഥവാ കുറ്റകൃത്യങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, കുഫ്ര് ചെയ്ത് നന്ദികേട് കാണിച്ച് ജീവിക്കുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹു പറയുന്നു, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർ നിൽക്കുന്നിടത്തു വെച്ചവരുടെ രൂപമാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും. പിന്നീട് അവർക്ക് മുന്നോട്ട് സഞ്ചരിക്കാനോ പിന്നോട്ട് നീങ്ങാനോ സാധിക്കുകയില്ല. ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പൂർവികരായ മുഫസ്സിറുകൾ പറയുന്നത്, രൂപമാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ എന്താ, ശിക്ഷയുടെ ഭാഗമായി പല വിധത്തിലുള്ള ശിക്ഷകളും പല ആളുകൾക്കും അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ പറയുന്നത്, ലജഅൽനാഹും ഹിജാറ, അവരെ നാം കല്ലുകളാക്കി മാറ്റും. റബ്ബിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വേണമെങ്കിൽ അള്ളാഹുവിനെ അവരെ പ്രതിമകളാക്കി മാറ്റാം. കല്ലുകളായി മാറിയാൽ പിന്നെങ്ങനെയാണ് അവർക്ക് സഞ്ചരിക്കാൻ സാധിക്കുക? ഒരു മില്ലിമീറ്റർ മുന്നോട്ട് സഞ്ചരിക്കാനോ അത്ര തന്നെ ദൂരം പിന്നോട്ടൊന്ന് അനങ്ങാനോ സാധിക്കാതെ അവിടെ ഇങ്ങനെ നിശ്ചലരായി നിൽക്കേണ്ടി വരും. അത്രയുള്ളൂ മനുഷ്യൻ്റെ കാര്യം, അത്ര ദുർബലന്മാരാണ് മനുഷ്യർ. ചരിത്രത്തിൽ അള്ളാഹുവിൻ്റെ സുന്നത്തനുസരിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല നടത്തിയ ഈ നിലക്കുള്ള ശിക്ഷാ നടപടികൾ പല രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പല വിഭാഗങ്ങളെ, എങ്ങനെയാണ് കുറ്റവാളികളെ അള്ളാഹു കൈകാര്യം ചെയ്തതെന്ന്. വഫി മൂസ ഇദ് അർസൽനാഹു ഇലാ ഫിർഔൻ ബിസുൽത്താനിൻ മുബീൻ, മൂസ നബിയെ അള്ളാഹു ഫിർഔന്റെ അടുത്തേക്ക് കൃത്യമായ വ്യക്തമായ രേഖകളുമായി പറഞ്ഞയച്ചു. ഫതവല്ല ബിറുക്നിഹി വഖാല സാഹിറുൻ ഔ മജ്നൂൻ, എന്നിട്ട് അവൻ പറഞ്ഞത്, അവൻ എന്താണ് ഫിറൌൻ ചെയ്തത്, തിരിഞ്ഞു അദ്ദേഹവും ഫിറൌനും ഫിറൌന്റെ പരിവാരങ്ങളും. എന്നിട്ട് മൂസാ നബിയെ മാരണക്കാരനെന്നും ഭ്രാന്തനെന്നും ആക്ഷേപിച്ചു. ഫഅഖദ്നാഹു വജുനൂദഹു വനബദ്നാഹും ഫിൽ യമ്മി വഹുവ മുലീം, അള്ളാഹു പറയാണ്, അവനെ നാം പിടികൂടി, അവൻ്റെ സൈന്യത്തെയും പിടികൂടി, എന്നിട്ടവനെ നാം സമുദ്രത്തിൽ മുക്കിക്കളഞ്ഞു, അവനാക്ഷേപിക്കപ്പെട്ടവനായിരുന്നു. അപ്പോ കുറ്റം ചെയ്ത് റബ്ബിന് നന്ദികേട് കാണിച്ച് ജീവിച്ചിരുന്ന ചിലരെ അള്ളാഹു നശിപ്പിച്ചത് അങ്ങനെയാണ്. അള്ളാഹു അവരെ കൈകാര്യം ചെയ്തത് അങ്ങനെയാണ്. കടലിൽ മുക്കിത്താഴ്ത്തി നോഹ നബിയുടെ ജനതയെ. വഫി ആദിൻ ഇദ് അർസൽനാ അലൈഹിം റീഹൽ അഖീം, ഹൂദ് നബിയുടെ ആദ് സമൂഹത്തെ, വലിയ ശരീരമുണ്ടായ ആചാരവാഹുക്കളായിരുന്ന, ലം യുഖലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്, ലോകത്തവരെപ്പോലെ ഒരു ജനവിഭാഗം പിന്നീട് സൃഷ്ടിക്കപ്പെടുകയുണ്ടായിട്ടില്ല എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ആദുകാർ, ഇദ് അർസൽനാ അലൈഹിം റീഹൽ അഖീം മാ തദറു മിൻ ഷൈഇൻ അതത് അലൈഹി, ഒരു കാറ്റടിച്ചു. ആറേഴു ദിവസം നീണ്ടു നിൽക്കുന്ന സുദീർഘമായി നിരന്തരമായി നിലനിൽക്കുന്ന കാറ്റ്. ആ കാറ്റിൽ അവർ നിലംപതിച്ചു. എങ്ങനെയാണ്? ഈത്തപ്പന മരങ്ങൾ കടപുഴകി വീഴുന്നതുപോലെ അവർ നിലംപതിച്ചു. സമൂദുകാരോട് അള്ളാഹു പറഞ്ഞൊരു നിശ്ചിതാവധി വരെ നിങ്ങൾ ആസ്വദിക്കുക. അവരുടെ സമയമെത്തിയപ്പോൾ ഒരു വലിയ ശബ്ദമാണുണ്ടായത്. ഒരു ഘോര അട്ടഹാസം അവർ നിലംപതിച്ചു കളഞ്ഞു. ലൂത്ത് നബിയുടെ സമൂഹത്തെ നശിപ്പിച്ചത് അള്ളാഹു എടുത്തു പറയുന്നു. ഭൂമി കീഴ്മേൽ മറിക്കപ്പെട്ടു. അവരെ ഭൂമി ഇങ്ങോട്ട് തിരിച്ചു മറിച്ച് അങ്ങോട്ട് ഇട്ടു. അംസർണ അലൈഹിം, അവരുടെ മേൽ മഴ പെയ്തു, കല്ലുമഴ പെയ്യിപ്പിച്ചു. ആ അധ്യായം അവിടെ അടച്ചു. ഇങ്ങനെ വിവിധ സമൂഹങ്ങൾക്ക് വിവിധ പരീക്ഷണങ്ങളും വിവിധ ശിക്ഷകളും അള്ളാഹു നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ആയത്തിലുമുള്ളത്. അള്ളാഹുവിനെ ധിക്കരിച്ച് റബ്ബിൻ്റെ നിയമങ്ങളിൽ കുതന്ത്രം കാണിച്ച് മത്സ്യം പിടിക്കരുതെന്ന് പറഞ്ഞ സബ്ബത്തിൻ്റെ ദിവസം മത്സ്യബന്ധനത്തിന് കുതന്ത്രമൊരുക്കിയ ആളുകളെ അള്ളാഹു ശിക്ഷിച്ചതെങ്ങനെയായിരുന്നു? കൂനു ഖിറദതൻ ഖാസിരീൻ, അവരെ രൂപമാറ്റം വരുത്തി കുരങ്ങന്മാരാക്കി തീർക്കുകയാണ് ചെയ്തത്. പല ആളുകളെയും അവർക്ക് രൂപമാറ്റം വരുത്തുകയുണ്ടായി എന്ന് വിശുദ്ധ ഖുർആൻ മറ്റു ആയത്തുകളിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നത് ഖുർആനിൻ്റെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യൻ്റെ തലയിൽ മനുഷ്യൻ ഉപദ്രവിക്കുന്ന പേൻ എന്നു പറയുന്ന ചെറു ജീവികളെ ഉപയോഗിച്ച് മൂസാനബിയുടെ കാലഘട്ടത്തിൽ അള്ളാഹു നടത്തിയ ഫിർഔന്റെ ജനതയുടെ മേൽ നടത്തിയ പരീക്ഷണങ്ങളെ, ജറാദുകൾ ഉപയോഗിച്ചുകൊണ്ട്, വെട്ടുകിളികളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പരീക്ഷണങ്ങളെ, തവളകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പരീക്ഷണങ്ങളെ, രക്തം കൊണ്ട് അള്ളാഹു നടത്തിയ പരീക്ഷണങ്ങളെ ഒക്കെ വിശുദ്ധ ഖുർആനിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. തെറ്റു ചെയ്യുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് അള്ളാഹുവിന് നന്നായിട്ടറിയാം എന്നു തന്നെയാണ് ഈ ആയത്തിലൂടെ കുറ്റകൃത്യങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ഓരോ ആളുകളെയും അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത്, അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. റബ്ബ് സുബ്ഹാനഹു വതആല വിചാരിച്ചിരുന്നുവെങ്കിൽ തെറ്റു ചെയ്യുന്നവരെ അവർ നിൽക്കുന്നിടത്ത് അവിടെ വെച്ച് അവരുടെ രൂപമാറ്റം, അവരെ കല്ലുകളാക്കി മാറ്റിയാൽ പിന്നീട് അവർക്ക് ഒരടി മുന്നോട്ട് വെക്കാനോ ഒരടി പിന്നോട്ട് വെക്കാനോ സാധിക്കാത്ത വിധം അവരെ നിശ്ചലരാക്കി നിർത്തുവാൻ അള്ളാഹു വിചാരിച്ചാൽ സാധിക്കുമായിരുന്നു. അള്ളാഹുവിനതിന് കഴിയും. അതുകൊണ്ട് റബ്ബിനെ സൂക്ഷിച്ച് നന്മ ചെയ്തു ജീവിച്ചോളൂ എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു മനുഷ്യരാശിയെ പഠിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടി ആയത്തുകളുടെ അർത്ഥങ്ങളിലൂടെ ഒന്നുകൂടെ കടന്നുപോകാം. വലൗനശാഉ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, തോമസ്വാല തുടച്ചു നീക്കുക, തുടച്ചു മാറ്റുമായിരുന്നു. അലാ അഴിയുനിഹിം, അയിനുൻ ജമ അയ്യുൻ, അയിനുൻ എന്നതിൻ്റെ ബഹുവചനമാണ് അയ്യുൻ, കണ്ണുകൾ. അവരുടെ കണ്ണുകളെ തുടച്ചു മാറ്റും, പിന്നെ അവർക്ക് കാണാൻ സാധിക്കുകയില്ല. ഫസ്തബഖുസ്സിറാത്ത്, പിന്നീട് അവരൊരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ, ഫ അന്നാ യുബ്സിറൂൻ, എങ്ങനെയാണ് അവർക്ക് കണ്ണു കാണുക. വലൗനശാഉ ലമസഖ്നാഹും, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലമസഖ്നാഹും, അവരെ നാം രൂപമാറ്റം വരുത്തുക തന്നെ ചെയ്യുമായിരുന്നു. അല മകാനത്തിഹിം, അവർ നിൽക്കുന്ന സ്ഥാനത്ത്. ഫമസ്തത്വാഉ, പിന്നീട് അവർക്ക് സാധിക്കുകയില്ല. മുദിയ്യൻ, മുന്നോട്ട് സഞ്ചരിക്കാൻ. വലയുർജിഊൻ, പിന്നോട്ട് നടക്കാനും. അതുകൊണ്ട് ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, അള്ളാഹുവിൻ്റെ ശിക്ഷ ഏതു നിലക്കും നമ്മെ ബാധിക്കുവാൻ അത് കാരണമായിത്തീരും. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ സംഭവിക്കുമ്പോൾ മറിച്ചും ആലോചിക്കുക, ജീവിതത്തിൽ സംഭവിച്ച ഏതെങ്കിലും അബദ്ധങ്ങൾ ഇനിയും തൗബ ചെയ്യാൻ ബാക്കിയായി നിലനിൽക്കുന്നുണ്ടോ, അതായിരിക്കുമോ ഞാൻ ഇത്തരം ഒരു പരീക്ഷണത്തിൽ അകപ്പെടാനുള്ള കാരണം എന്ന് തിരിച്ചും ചിന്തിക്കാൻ ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു, നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഹൃദയവസന്തത്തിലൂടെ, പല അധ്യായങ്ങളുടെ പല ആയത്തുകളിലൂടെ അത് നിരന്തരമായി കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള ഒരു മാറ്റം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈ കേൾവിയും പഠനവും ഒക്കെ നമുക്ക് കൂടുതൽ ഉപകാരപ്പെടുക എന്ന ചിന്തയാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. ഒരു തവണ പാരായണം ചെയ്ത് അവസാനിപ്പിക്കാം. لَمَسَخْنَاهُمْ عَلَى مَكَانَتِهِمْ فَمَا اسْتَطَاعُوا مُضِيًّا وَلَا يَرْجِعُونَ. അള്ളാഹുവിന്റെ കലാം കൂടുതൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സൂറത്തു യാസീൻ അടിസ്ഥാനമാക്കി നിഷാദ് സലഫി അവതരിപ്പിച്ച ഹൃദയവസന്തം.

പാരായണ നിയമങ്ങൾ, തജ്വീദ് പഠനം, സാമ്പ്രദായികമായ ഖുർആൻ പാരായണ പഠന രീതികളിലുള്ള സാങ്കേതികതയും മടുപ്പും ഒഴിവാക്കി ആസ്വാദ്യകരമായ രീതിയിലുള്ള പഠനരീതി, ഖുർആൻ പഠനം ജനകീയമാക്കാൻ ലക്ഷ്യമിട്ട് തുടക്കം കുറിച്ച പ്രോഗ്രാം തജ്വീദ് പഠനം. അവതരണം ഹാഫിസ് അസ്ലം കുവൈത്ത്. വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 10 മണിക്കും ഉച്ചയ്ക്ക് 1:30 വൈകുന്നേരം 5 മണിക്കും രാത്രി 7:45.

സമാധാനത്തിന് ധാർമ്മികതയുടെ കരുതലുമായി ടീൻസ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ മതപഠനം ലഭിക്കാതിരിക്കുകയോ നിഷേധിക്കപ്പെടുകയോ ചെയ്തവർക്ക് ഇസ്ലാമിക ദർശനം അതിന്റെ പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ചെടുക്കാനുള്ള അവസരം. ടീൻസ് ടൈം ശനി ഇന്ത്യൻ സമയം രാത്രി 9 മണിക്കും രാത്രി 11:15 ഞായർ രാവിലെ 10:30

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ ലോകപ്രശസ്ത ഖാരിഉകളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം മധുരം ഖുർആന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ അത്തൗബ 9-ാം അധ്യായം 40 മുതൽ 43 വരെയുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്. ഖാരിഉ നബീൽ അൽ അവാദി.
1: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രശസ്ത ഖുർആൻ കാരികളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ തൻസീലിൽ പ്രശസ്ത ഖാരി മിഷാരി റാഷിദ് അൽ അഫാസിയുടെ സൂറത്തുന്നാസിയാത്ത് മുതൽ സൂറത്തുന്നാസ് വരെ

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തൻസീൽ. തൻസീലിൽ പ്രശസ്ത ഖാരി മിശാരി റാഷിദ് അൽ അഫാസി നിർവഹിച്ച സൂറത്ത് നാസിയാത്ത് മുതൽ.
1: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
2: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
1: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
2: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
1: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
3: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
4: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ഇളം പ്രായക്കാരായ വിശുദ്ധ ഖുർആൻ ഖാരിയുകളുടെ ഖുർആൻ പാരായണം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ഖിയാമയാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം ഇതോടെ സമാപിക്കുന്നു. സൂറത്തു ഖിയാമ പാരായണം ചെയ്തത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ഒരു ജുസു പൂർണ്ണമായും ഒരു ദിവസം കേൾക്കുവാനുള്ള അവസരം പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം.

0: ഖത്തമുൽ ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ ഒരു ജുസു പൂർണ്ണമായും ഒരു ദിവസം കേൾപ്പിക്കപ്പെടുന്ന ഖത്തമുൽ ഖുർആൻ പരിപാടിയിൽ ഇന്ന് പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം.
1: أعوذ بالله من الشيطان

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ 49 ഹുജറാത്ത് 12 മുതൽ 18 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
2: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 448-ാമത്തെ പേജിലേക്ക് പാരായണം. അഷ്ഷൈഖ് സഅദ് അൽ ഖാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 448-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുള്ള ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്ത് ഹൂദ് 101 മുതൽ 108 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് അബു ഐസ.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മധുരം ഖുർആൻ സൂറത്തു തൗബയിലെ 67 മുതൽ 72 വരെയുള്ള ആയത്തുകളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് യൂസുഫ് അക്ബർ.
5: أعوذ بالله من الشيطان الرجيم.

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പരിപാടി പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെ കൃത്യമായി പഠിപ്പിക്കുകയാണ് പാരായണ പഠനം പരിപാടിയിലൂടെ. സൂറ അൽ ബയ്യന രണ്ടാം ഭാഗമാണ് ഇന്ന് നാം പഠിക്കുന്നത്. അതോടൊപ്പം സൂറത്തുൽ ഖദർ. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ മബഊസി റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദിൻ അബ്ദുല്ലാ വഅല ആലിഹി സഹബി അജ്മൈൻ. അമ്മാബാദ്. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബയ്യന നമ്മൾക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തീർന്നിട്ടില്ല. അവസാനത്തെ രണ്ട് ആയത്തുകൾ ഒന്നുകൂടി ഓതാം.

0: ആ അതിൽ അൻസൽനാഹു ഇഖ്ഫാ, പിന്നെ ലൈലത്തുൽ ഖദ്ർ, ഖദ്ർ തഫ്ഹീമാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ ഖൈറു മിൻ അൽഫ്, അങ്ങനെ
1: ഖൈറു മിൻ അൽഫ്
0: ശഹർ. ആ തനസലുൽ മലായികത്തു, മലായികത്ത് മദ്ദാണ്, നല്ലൊന്ന് കിട്ടണം. അങ്ങനെ മലായികത്തു,
1: മലായികത്തു
0: ആ മദ്ദ് മുത്തസിലാണ്, നിർബന്ധമായി നീട്ടണം. പിന്നെ ഫീഹാ ബി

സലാമുൻ ഹിയ ഇൽഹാറ് ഹത്താമത്തുറയിൽ ഫജർ. മീമ് ശബ്ദുള്ളത് നല്ലോണം മണിക്കണം. ഹിം ഏ ആ.

0: مطلع مط مطلع نوري سلام
1: سلام هي حتى مطلع الفجر.
0: سلام هي حتى هي هايم بين مدد ح بين مط طعيان مطلع الفجر.
1: سلام هي حتى مطلع الفجر.
0: أيوة അപ്പോൾ സൂറത്തുൽ ഖദർ കഴിഞ്ഞു, അതിൽ ആറായത്തേ ഉള്ളൂ. സൂറത്തുൽ ഖദർ 97-ാമത്തെ സൂറത്താണ്, 97-ാമത്തെ സൂറത്ത്. അപ്പോൾ അത് കഴിഞ്ഞു, ഇനി സൂറത്തുൽ അലഖാണ് ഇൻഷാല്ലാ. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ബർക്കത്തുകളും ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. ഖുർആൻ നന്നായി പാരായണം ചെയ്യുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന നല്ല സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ, മുത്തഖികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. ആമീൻ. വാഖുർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുകയാണ്. സൂറ ബയ്യന പഠനഭാഗത്തിൻ്റെ രണ്ടാം ഭാഗവും സൂറത്തുൽ ഖദറിലെ പാരായണ നിയമങ്ങളുമാണ് ഇപ്പോൾ നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين.

رحمتك وأدخلني برحمتك في عبادك الصالحين. وتفقد الطير

ظلمت نفسي وأسلمت مع سليمان لله رب العالمين.

0: പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ പരിപാടിയാണ് ഇതുവരെ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് അയ്യൂബ്.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്ത് 1 മുതൽ 8 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബുജന്ദാൽ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തജ്വീദ് പഠനം. അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ ഭാഗം 9 ക്ലാസ് എടുക്കുന്നത് അബ്ദുല്ല സമീർ മദീനി.
2: ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു വസല്ലം വബാറക അല നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅല മനിത്തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട പീസ് ഖുർആൻ ചാനൽ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ വിശദീകരിക്കുന്ന തജ്വീദ് പഠനത്തിൻ്റെ ഓരോ പാഠങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ ഭാഗങ്ങൾ തന്നെയാണ് ഓരോ എപ്പിസോഡിലും നാം ചർച്ച ചെയ്യുന്നതും. അക്ഷരങ്ങളുടെ വിശേഷണങ്ങളാണ് നമ്മൾ അവസാനമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ ക്ലാസ്സുകളിലും വിശദീകരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ വിപരീതമുള്ള വിശേഷണങ്ങളും വിപരീതമില്ലാത്ത വിശേഷണങ്ങളുമുണ്ട്. വിപരീതമുള്ള 5 വിശേഷണങ്ങൾ നമ്മൾ പറഞ്ഞു, അതുപോലെ വിപരീതമില്ലാത്ത വിശേഷണങ്ങളും പറഞ്ഞു. അവശേഷിക്കുന്ന 2-3 വിശേഷണങ്ങൾ കൂടി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന പ്രധാനപ്പെട്ട ഈ ഭാഗം അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാ ഇന്നത്തെ എപ്പിസോഡിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അവശേഷിക്കുന്ന വിശേഷണങ്ങളിൽ ഒന്നായിട്ടുള്ള അത്തഫഷി എന്നുള്ള വിശേഷണമാണ്. അത്തഫഷി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം അറബി ഭാഷയിൽ അൽ ഇൻതിഷാറു വൽ ഇത്തിസ, വ്യാപനം, വ്യാപിക്കുക, വിശാലമാവുക എന്നുള്ളതാണ്. അതാണ് അത്തഫഷി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു അർത്ഥം, വ്യാപിക്കുക, വിശാലമാവുക എന്നുള്ള ഈ അർത്ഥവും തജ്വീദുമായി എന്ത് ബന്ധമുണ്ട് എന്നതുള്ളതാണ് അതിൻ്റെ ഇസ്തിലാഹിയായിട്ടുള്ള അർത്ഥത്തിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അഥവാ ഒരു അക്ഷരം ഉച്ചരിക്കുമ്പോൾ തജ്വീദിൻ്റെ നിയമവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഈ പദം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു ഹറഫ്, ആ ഹറഫ് ഉച്ചരിക്കുമ്പോൾ വായയിൽ കാറ്റ് വ്യാപിക്കുകയും അത് പുറത്തേക്ക് വരികയും ചെറിയൊരു വായു അകത്തുനിന്നും പുറത്തേക്ക് വരികയും ചെയ്യുന്ന അവസ്ഥ കാണുവാൻ കഴിയും. അപ്പോൾ നമ്മൾ അക്ഷരങ്ങളെ പറഞ്ഞു നോക്കാം. അബ്, അജ്, അദ്, അഹ്, അസ്, അഷ്, അഹ്, അഹ്. ഈ പറയുന്ന അക്ഷരങ്ങളിൽ ഒരക്ഷരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി വായു പുറത്തേക്ക് പ്രവഹിച്ച് ഒരു വ്യാപനം, ഒരു പിന്നെ പ്രത്യേകമായ ഒരു ശബ്ദം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് ഈ പറയുന്ന അക്ഷരത്തിൽ ഷീനാണ്. അഥവാ അത്തഫഷി, വ്യാപനം എന്നുള്ള ഈ വിശേഷണമുള്ള ഒരേ ഒരു അക്ഷരം ഷീന് മാത്രമാണ്. ഷീന് ഉച്ചരിക്കുന്ന സമയത്ത് കാറ്റ്, വായു അല്പം വായയിൽ നിന്ന് പുറത്തേക്ക് വരും. അതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ, അതിന് മർത്തബകൾ ഉണ്ട്. എല്ലാം ഒരുപോലെയല്ല, ഇൻഷാല്ലാ പറയാം. അപ്പോൾ തഫഷി എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിലെ ഷീൻ എന്ന അക്ഷരത്തിൻ്റെ വിശേഷണമാണ് തഫഷി. ഷീനിനോടിൻ്റെ ലാസിമായിട്ടുള്ള ഷീനിൻ്റെ ലാസിമായിട്ടുള്ള സ്വിഫത്താണ് തഫഷി എന്നുള്ളത്. അഥവാ ഷീനിന് സുക്കൂനാണെങ്കിലും ഷീനിന് ഫത്ഹോ കസറോ ലൊമ്മോ ആയിട്ടുള്ള ഹർക്കത്താണെങ്കിലും ഷീനിൻ്റെ കൂടെ തന്നെയുള്ള ഷീൻ എപ്പോൾ ഉച്ചരിക്കുന്നുവോ ആ സന്ദർഭങ്ങളിലൊക്കെ അത്തഫഷി അഥവാ അതിൻ്റെ ഉച്ചരിക്കുമ്പോൾ കാറ്റുപോകുന്ന ഷ് എന്നുള്ള ആ വിശേഷണം ഉണ്ടായിരിക്കും. പക്ഷേ സുക്കൂനുള്ളതും ഹർക്കത്തുകളാകുമ്പോഴും രണ്ടും ഒരുപോലെ ആയിരിക്കില്ല, അത് വ്യത്യാസം ഉണ്ടാകും. ഉദാഹരണം പറയുകയാണെങ്കിൽ അശ്ശൈത്വാനു അഊദു ബില്ലാഹി മിനശ്ശൈത്വാനി. അതുപോലെ ഇഷ്തറാഹു ഷജറതൻ. അപ്പോൾ ഈ അശ്ശൈത്വാൻ ഇഷ്തറാഹു ഷജറ ഈ മൂന്ന് പദവും ഷീനുള്ള പദം തന്നെയാണ്. പക്ഷേ അശ്ശൈത്വാനി എന്ന പദത്തിൽ ഷീനിന് ഷദ്ദുണ്ട്. അതുകൊണ്ട് തന്നെ തഫഷി ഏറ്റവും കൂടിയ തരത്തിലായിരിക്കും, ശക്തമായിട്ടുള്ള ഒരു വിശേഷണം തഫഷി അവിടെ ഉണ്ടാകും. ഇഷ്തറാഹു എന്നുള്ളത് സുക്കൂനാണ്, അതുകൊണ്ട് അവിടെയും പിന്നെ കുറച്ചും കൂടിയും അതിന് തഫഷി എന്ന ഇൻതിഷാർ ഹവ വായു പുറത്തേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകും. എന്നാൽ ഷജറ എന്നതിൽ അല്പം കുറവായിരിക്കും, കാരണം അത് ഹറക്കത്തുള്ളതാണ്. അപ്പം ഹറക്കത്തുണ്ടെങ്കിൽ വിശേഷണത്തിൻ്റെ അതിൻ്റെ ശക്തി കുറച്ച് കുറയുകയും അത് നേരിയ രൂപത്തിലാവുകയും സുക്കൂനാകുമ്പോൾ കുറച്ചുകൂടി കൂടുകയും ശ്രദ്ധയായി വരുമ്പോൾ അതിൻ്റെ ശക്തി ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തും. ഇത് കൽക്കലത്തിൻ്റെ വിശേഷണത്തിൽ നമ്മൾ പറഞ്ഞതാണ്, കൽക്കലത്തുൽ കുബ്ര, കൽക്കലത്തുൽ വുസ്ത, കൽക്കലത്തു അസ്സുഖറ. അല്ലെ, എല്ലാവർക്കും അത് ആ ക്ലാസ് കേട്ടവർക്ക് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് അറിവുള്ളവർക്കത് ഓർമ്മയുണ്ടാകും. അപ്പോൾ ഏതായിരുന്നാലും തഫഷിയുടെ ഏറ്റവും അലയായിട്ടുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ള ദറജ എന്ന് പറഞ്ഞാൽ ഷീനിന് ശദ്ദ് വരുമ്പോഴാണ്. അതാണ് അശ്ശൈത്വാൻ. അശ്ശൈത്വാനു അഊദു ബില്ലാഹി മിനശ്ശൈത്വാനി. അപ്പോൾ രണ്ട് ഹർക്കത്താണല്ലോ ശദ്ദ് എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് അത് ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ഉള്ളതാണ്. രണ്ടാമത്തെ മധ്യമ നിലവാരത്തിലുള്ള തഫഷി, അതാണ് നേരത്തെ പറഞ്ഞ ഷീനിന് സുക്കൂനായി വരുമ്പോൾ. കൽക്കലത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കാഫിന് അതുപോലെ ത്വാഇനൊക്കെ ശദ്ദ് വരുമ്പോൾ അതിൻ്റെ ശക്തി കൂടും, അതുകൊണ്ട് കൽക്കലത്തുൽ കുബ്ര എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ തഫഷി ഷീനിന് ശദ്ദ് വരുമ്പോൾ എന്താണ് ഏറ്റവും ഉയർന്നതായിരിക്കും തഫഷി ഉണ്ടാകുക. അശ്ശൈത്വാനു അത് സുക്കൂനായി വരുമ്പോൾ അത് മധ്യമ നിലവാരത്തിലായിരിക്കും. ഇനി ഹറക്കത്തുള്ളതാണ് മുത്തഹരിക്കാണെങ്കിൽ, പ്രത്യേകിച്ച് ഫത്തഹക്കാണെങ്കിൽ അതിൻ്റെ തഫഷിയുടെ അളവ് നേരിയ തോതിലായി തീരുകയും ചെയ്യും. അതുകൊണ്ട് സുക്കൂന് വരുമ്പോഴും ഹറക്കത്തുള്ളപ്പോഴും ഷീനിന് ജറിയാനുൽ ഹവ എൽഫം വായിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ആ ഒരു അവസ്ഥ, അത് വായു പരക്കുന്ന ഷീനിനെ പരത്തി ഉച്ചരിക്കുന്ന ആ ശൈലി, അത് ഏത് സന്ദർഭത്തിലും അത് സുക്കൂനാണെങ്കിലും ഹറക്കത്തുണ്ടെങ്കിലും ശ്രദ്ധുണ്ടെങ്കിലും ഏത് സമയത്തുമുണ്ട്. പക്ഷെ ശ്രദ്ധയായി വരുമ്പോൾ അതിൻ്റെ ശക്തി കൂടും, അതുപോലെ തന്നെ സുക്കൂനായി വരുമ്പോൾ അത് മധ്യമ നിലവാരത്തിലാകും, അതുപോലെ തന്നെ ഫത്ഹായി വരുമ്പോൾ മുത്തഹരിക്ക ആയി വരുമ്പോൾ അത് നേരിയ രൂപത്തിലാകും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ തഫഷി എന്നുള്ള സിഫത്ത് അത് മറ്റുള്ള അക്ഷരങ്ങളിൽ നിന്നും ഇതിനെ വ്യതിരിക്തമാക്കി നിർത്തുന്ന സിഫാത്തുൽ മുമയ്യസയിൽപ്പെട്ടതാണോ? അല്ല. തഫഷി എന്നുള്ളത് മറ്റു സിഫത്തുകളിൽ നിന്നും ഷീനിനെ വ്യതിരിക്തമാക്കി നിർത്തുന്നില്ല. എന്നാൽ ഷീനിനെ ഒന്നുകൂടി നന്നാക്കി തീർക്കുന്ന ഒരു വിശേഷണമാണ് തഫഷി എന്നുള്ളത്. തഫഷി എന്നുള്ള സിഫത്ത് ഷീന് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉച്ചാരണം നന്നായിത്തീരുന്നു എന്നുള്ള വിശേഷണം കൊടുക്കുമ്പോൾ, അതല്ലാതെ അത് മറ്റു അതിനെ തമീസ് ചെയ്യുന്ന വ്യതിരിക്തമാക്കി നിൽക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ശരിക്കും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഓരോ ആയത്തുകളിലും ഷീനിൻ്റെ ഉച്ചാരണം വരുമ്പോൾ ഇത് പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധിക്കുവാൻ ഇത് കേൾക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം. തഫഷി എന്നുള്ളത് ഭാഷാപരമായിട്ട് അൽ ഇൻതിഷാർ വ്യാപിക്കുക, അൽ ഇൻബിസാദ് അങ്ങനെ പ്രചരിക്കുക എന്നാണ് അർത്ഥം. ഭാഷയിൽ അർത്ഥം അൽ ഇത്തിഷാ വൽ ഇൻതിഷാർ വൽ ഇൻബിസാദ്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കാറ്റ് വ്യാപിച്ചതിന് പറയാറുണ്ട് തഫശ്ശത്തിൽ തഫശ്ശരീഹു ഇത് പറഞ്ഞാൽ ഇത്തസ. അപ്പോൾ അതാണ് ഭാഷാപരമായിട്ട്. സാങ്കേതികപരമായിട്ട് തഫശ്ശി എന്ന് പറഞ്ഞാൽ ഇൻതിഷാറു റീഹി ഫിൽ ഫം ഇൻദ നുത്ഖ് ബിൽ ഹർഫ്. ഇൻതിഷാറു റീഹി ഫിൽ ഫം ഇൻദ നുത്ഖ് ബിൽ ഹർഫ്. വായിൽ കാറ്റ് വ്യാപിക്കുക, പരക്കുക അതാണ് ശരിക്കും. വ്യാപിക്കുക എന്നതിനേക്കാൾ നല്ലത് പരക്കുക. ഇൻദ നുത്ഖ് ബിൽ ഹർഫ്, അക്ഷരം ഉച്ചരിക്കുന്ന സമയത്ത്. ഏതാണ് അക്ഷരം? അത് ഷീനാണ്. അപ്പോൾ ഷീൻ ഉച്ചരിക്കുന്ന സമയത്ത് അത് വായിൽ കാറ്റ് പരക്കുക. അവ ഇൻതിഷാറു സൗത്തു ഷീൻ ഇൻദ ഖുറൂജി മിൻ മഖ്റജി ഹത്താ യസ്തദിമ ബിസഫ്ഹതി ദാഖിലിയ. അപ്പം താഴെയുള്ള പല്ലും മുകളിലെ പല്ലും അതുപോലെ തന്നെ നാവും അങ്ങോട്ടും അത് രണ്ടും കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ കാറ്റ് ആണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഷീൻ എന്ന ഹർഫ് മാത്രമാണ് തഫശ്ശി എന്ന സിഫത്തിനുള്ളത്. നമ്മൾ ഓരോ സിഫത്ത് പറയുമ്പോഴും അക്ഷരങ്ങളുടെ വിശേഷണം പറയുമ്പോഴും അതിൻ്റെ അക്ഷരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലിദ്ദുള്ള സിഫത്തുകൾ ആ അക്ഷരങ്ങൾ പറഞ്ഞു, അതിൻ്റെ നേരെ വിപരീതമായ അക്ഷരങ്ങൾക്കാണ് ബാക്കിയുള്ള അക്ഷരങ്ങൾ. ലിദ്ദില്ലാത്തതിൻ്റെ ഓരോ അക്ഷരങ്ങളും നാം പറഞ്ഞു. അതുപോലെ തന്നെ തഫശ്ശിയുടെ മർത്തബകൾ മൂന്നെണ്ണമാണ്. അഅലൽ മർത്തബ, അത് ശബ്ദമായി വരുമ്പോൾ, ഉദാഹരണം അഷ്ഷൈത്വാൻ. അതുപോലെ വസത്തുൽ മർത്തബ, അത് സുക്കൂനായി വരുമ്പോൾ, ഷീനിന് സുക്കൂനായി വരുമ്പോൾ ഇഷ്തറാഹു. അതുപോലെ അദ്നൽ മർത്തബ, അതിൻ്റെ ഏറ്റവും താഴ്ന്ന മർത്തബ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഷീന് ഹർക്കത്തിൽ വരുമ്പോൾ, ഹർക്കത്തായി വരുമ്പോൾ ഷജറ പോലെയുള്ളത്. അപ്പോൾ ഏതായിരുന്നാലും സിഫത്തു തഫശ്ശി, തഫശ്ശി എന്ന സിഫത്ത് അത് മുമയ്യിസായിട്ടുള്ള സിഫത്തല്ല. മറ്റു അക്ഷരങ്ങളിൽ നിന്നതിനെ വ്യതിരിക്തമാക്കി നിർത്തുന്ന അല്ലെങ്കിൽ ഒരു സിഫത്തല്ല. നേരെ മറിച്ച് ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം, അതിൻ്റെ തലഫുൾ നന്നാക്കി തീർക്കുന്ന മുഹസ്സന, സിഫാത്തുൽ മുഹസ്സനയിൽപ്പെട്ടതാണ് എന്ന് ഇതിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രൂപത്തിൽ അക്ഷരങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പാരായണം ചെയ്തുകൊണ്ട് അല്ലാഹുവിൻ്റെ കൂലി ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലം മുബാറക് അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: തെറ്റുകൂടാതെ ഖുർആൻ പാരായണം ചെയ്യുന്നതിനു വേണ്ടി ശ്രോതാക്കളെ സഹായിക്കുന്ന തജ്വീദ് പഠനം. തജ്വീദ് പഠനമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ ഭാഗം 9 നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് അബ്ദുള്ള സമീർ മദീനി.
0: പേസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. സൂറ അന്നജം പാരായണം ചെയ്യുന്നു ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 35 മുതൽ 39 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈചി.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. സൂറ അന്നജം പാരായണം ചെയ്യുന്നു ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.

0: അടുത്തതായി പീസ് റേഡിയോയിൽ ഹൃദയവസന്തം. സൂറത്ത് യാസീനിൽ നിന്നുള്ള ഏതാനും ഭാഗങ്ങൾ അവതരിപ്പിക്കുന്നത് നിഷാദ് സലഫി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തഖദു മിൻ ദൂനില്ലാഹി ആലിഹത ലഅല്ലഹും യുൻസറൂൻ. لا يستطيعون نصرهم وهم لهم جند محضرون. സ്നേഹനിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സൂറത്ത് യാസീനിലെ ആയത്തുകളിലൂടെയാണ് ഈ പ്രോഗ്രാമിൽ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 73 വരെയുള്ള ആയത്തുകളാണ് അവസാനം നമ്മൾ ചർച്ച ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിക്ക് ചെയ്തു കൊടുത്ത ധാരാളം അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യന് ധാരാളം പ്രയോജനങ്ങളുള്ള, മനുഷ്യന് ഭക്ഷണവും പാനീയവുമൊക്കെ ലഭിക്കുന്ന കാലിവർഗങ്ങൾ. നാൽക്കാലികളിൽ നിന്നുള്ള ചിലതിനെ അള്ളാഹു മനുഷ്യന് ഇണക്കിക്കൊടുത്തു. യാത്ര ചെയ്യാനും ഭക്ഷണത്തിനും മറ്റു പല ഉപകാരങ്ങൾക്കും അള്ളാഹു അത് നമുക്ക് വേണ്ടി കീഴ്പ്പെടുത്തി തന്നു. ഈ ഒരാശയമാണ് അവസാനത്തെ 2-3 ആയത്തുകളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന മനുഷ്യനെക്കുറിച്ച് അടുത്ത ആയത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദികേടിനെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിട്ടും അതിശക്തമായ ഒരു നിഷേധം, നന്ദികേട് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മനുഷ്യരാശി ചെയ്തുകൊണ്ടിരിക്കുന്നു, അതല്ലെങ്കിൽ മഹാഭൂരിഭാഗം വരുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആ പ്രവർത്തനത്തിൻ്റെ നിരർത്ഥകതയും ഈ തൊട്ടടുത്തുള്ള ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു. വലിയ വിശ്വാസത്തോടെ, വലിയ പ്രതീക്ഷയോടെ, അതീവ താൽപ്പര്യപൂർവം ധാരാളം പണം ചെലവഴിച്ച് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ പിന്നിലെ മൂഢമായ ധാരണകളെ, വിശ്വാസങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ടായത്തുകളിലൂടെ തുറന്നു കാണിക്കുന്നുണ്ട്. അതിൻ്റെ ആശയങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പാരായണവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. ആദ്യമോദിയ യാസീനിലെ 74-ാമത്തെ ആയത്ത്, വത്തഹദൂമിന്ദൂനില്ലാഹി
2: ആലിഹത ലഅല്ലഹും യുൻസറൂൻ.
1: മിൻദൂനില്ലാഹി എന്നോതുന്നത് ശരിയായ പ്രയോഗമല്ല. മിൻദൂനില്ലാഹി അങ്ങനെയല്ല പാരായണം ചെയ്യേണ്ടത്, മറിച്ച്
2: വത്തഹദു മിൻ ദൂനില്ലാഹി.
1: മിൻ എന്നതിലെ നൂനിനെ വ്യക്തമാക്കാതെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ്
2: ആലിഹതല്ലഅല്ലഹും, ആലിഹതല്ലഅല്ലഹും,
1: അവിടെ ആലിഹതൻ ലഅല്ലഹും എന്നത് തെറ്റായ പാരായണമാണ്. മറിച്ച് ആ തൻവീനിനെ ആലിഹതൻ എന്നതിലെ തൻവീനിലെ തൊട്ടടുത്തുള്ള ലാമിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്തുകൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത്.
2: ആലിഹതല്ലഅല്ലഹും യുൻസറൂൻ.
1: ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. തജ്വീദുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടുന്ന മറ്റു ചില കാര്യങ്ങളും ഈ ആയത്തുകളിലുണ്ടെങ്കിലും ഇപ്പോൾ ഈ രണ്ട് കാര്യം മാത്രമാണ് സൂചിപ്പിക്കുന്നത്. സമാനമായ സന്ദർഭങ്ങൾ ഖുർആനിലെ ഏതു ഭാഗത്ത് വരുമ്പോഴും അത് നമ്മൾ ശ്രദ്ധിച്ച് പാരായണം ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇനി അതിൻ്റെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കൂ. ആയത്തുകളിലെ വാക്കുകളുടെ അർത്ഥം, വത്തഹദു, അവർ സ്വീകരിച്ചു. ആര്? മനുഷ്യൻ. മനുഷ്യന് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞതിനു ശേഷം അഫലാ ഇഷ്കുറൂൻ, അവർ നന്ദി കാണിക്കുന്നില്ലേ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. പിന്നെ റബ്ബ് പറയുന്നത് എന്താണ്? വത്തഹദു, അവർ സ്വീകരിച്ചു. മിന്ദൂനില്ലാഹി, അല്ലാഹുവിനെ കൂടാതെ. ദൂന എന്ന് പറഞ്ഞാൽ കൂടാതെ. മിന്ദൂനില്ലാഹി, അല്ലാഹുവിനെ കൂടാതെ. ആലിഹത്തൻ, ഇലാഹ് എന്ന വാക്ക് നമുക്ക് വളരെ സുപരിചിതമാണ്. ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ആരാധ്യനായി മറ്റാരുമില്ല. എന്താണ് ആലിഹ്? ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ. അപ്പോൾ അല്ലാഹുവിനെ കൂടാതെ ആരാധ്യന്മാരെ സ്വീകരിച്ചു. ലഅല്ലഹും, അവർ ആയേക്കാം. യുൻസറൂൻ, സഹായിക്കപ്പെടുന്നവർ. റബ്ബല്ലാത്തവരെ ആരാധിക്കുമ്പോൾ, അല്ലാഹു അല്ലാത്തവരെ ആരാധ്യന്മാരായി സ്വീകരിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നവരുടെ വിശ്വാസം എന്താണ്? അവർക്ക് സഹായം ലഭിക്കും. വിഗ്രഹങ്ങൾ, മരങ്ങൾ, കല്ലുകൾ, ഖബറുകൾ, മനുഷ്യന്മാർ, അതല്ലാത്ത സൃഷ്ടികൾ, അങ്ങനെ പലതിനെയും പലതിനെയും ആരാധിക്കുന്നവരാണ് മനുഷ്യരാശിയിലെ മഹാഭൂരിഭാഗം വരുന്ന ആളുകൾ. ജീവനുള്ളതിനെയും ഇല്ലാത്തതിനെയും ആരാധിക്കുന്നു. രൂപമുള്ളതിനെയും രൂപമില്ലാത്തതിനെയും ആരാധിക്കുന്നു. മരങ്ങളെയും പൂക്കളെയും ആരാധിക്കുന്നു. സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്നു. ഇങ്ങനെയുള്ള സൃഷ്ടികളിലെ പിന്നെ വിവിധ വസ്തുക്കളെ ആരാധിക്കുമ്പോഴുള്ള മനുഷ്യൻ്റെ പ്രതീക്ഷ എന്താണ്? ലഅല്ലഹും യുൻസറൂൻ, അവർ സഹായിക്കപ്പെട്ടേക്കാം. ഒന്നുകൂടെ പറയാം, വത്തഹദു, അവർ സ്വീകരിച്ചു. മിന്ദൂനില്ലാഹി, അല്ലാഹുവിനെ കൂടാതെ. ആലിഹത്തൻ, ആരാധ്യന്മാരെ. ലഅല്ലഹും, അവർ ആയേക്കാം. യുൻസറൂൻ, സഹായിക്കപ്പെടുന്നവർ. അപ്പോൾ സഹായിക്കപ്പെട്ടേക്കാം എന്ന, സഹായം ലഭിച്ചേക്കാം എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു അല്ലാത്ത ആരാധ്യന്മാരെ മനുഷ്യൻ സ്വീകരിക്കുകയാണ് ചെയ്തത്. അനുഗ്രഹങ്ങളൊക്കെ അല്ലാഹുവിൻ്റേത് ആസ്വദിക്കുമ്പോഴും അല്ലാഹുവിന് മാത്രം നൽകേണ്ടുന്ന പ്രാർത്ഥനകളും മർത്തരകളും ആരാധനകളും അല്ലാഹു അല്ലാത്തവർക്ക് നൽകുന്ന ഒരു കാഴ്ച നമുക്ക് നമ്മുടെ സമൂഹത്തെ നമ്മുടെ ചുറ്റുപാടും നിരീക്ഷിച്ചാൽ മനുഷ്യരുടെ വിശ്വാസ ആചാരങ്ങളെ ഒരു ചെറിയ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഈ ആയത്തിൻ്റെ നേർചിത്രം നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിൽ വിശ്വസിക്കുന്നു എന്നു പറയുന്നവർ തന്നെയും ശിർക്കു ചെയ്തുകൊണ്ട് ആരാധനയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം അല്ലാഹു അല്ലാത്തവർക്ക് സമർപ്പിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചത്. പ്രവാചകന്മാർ പോലും ഇവിടെ ആരാധിക്കപ്പെടുന്നുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആരാധിക്കുന്നവർ ലോകത്തുണ്ട്. അതല്ലെങ്കിൽ ഈസാ നബിയുടെ മാതാവ് മറിയം ബീവിയെ ആരാധിക്കുന്നവർ ലോകത്തുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥന എന്ന ആരാധന മുഹമ്മദ് നബിക്ക് നൽകുന്നവർ ലോകത്തുണ്ട്. മരിച്ചുപോയ മഹാന്മാരെ ആരാധിക്കുന്നവർ ലോകത്തുണ്ട്. ഖബറുകളെ, ശവകുടീരങ്ങളെ ആരാധിക്കുന്നവർ ലോകത്തുണ്ട്. ജീവനില്ലാത്ത കല്ലുകളെ, വിഗ്രഹങ്ങളെ, രൂപമില്ലാത്ത വസ്തുക്കളെ ആരാധിക്കുന്നവർ ലോകത്തുണ്ട്. എല്ലാവരുടെയും മനസ്സിലുള്ള പ്രതീക്ഷകളെന്താ? എൻ്റെ ദാരിദ്ര്യത്തിന് പരിഹാരം കാണാൻ ഈ ശക്തികൾക്ക്, ഈ സൃഷ്ടികൾക്ക് സാധിക്കുമെന്നാണ്. അതല്ലെങ്കിൽ എനിക്കില്ലാതെ പോയ സന്താന സൗഭാഗ്യം അതുണ്ടാക്കിത്തരാൻ ഇവർക്ക് സാധിക്കുമെന്നാണ്. ജീവിതത്തിൽ, കുടുംബത്തിൽ, കച്ചവടത്തിൽ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ വസ്തുക്കൾക്ക്, വ്യക്തികൾക്ക്, കല്ലുകൾക്ക്, മരങ്ങൾക്ക്, ഖബറുകൾക്ക് സാധിക്കുമെന്നാണ് ഈ ആളുകൾ പ്രതീക്ഷിക്കുന്നത്. അതല്ലെങ്കിൽ സാമ്പത്തികമായി ഞാൻ സുരക്ഷിതനാണ്, പക്ഷേ എനിക്ക് രോഗമുണ്ട്, എൻ്റെ രോഗം സുഖപ്പെടുത്താൻ ഇവർക്കൊക്കെ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആളുകളുള്ളത്. അതല്ലെങ്കിൽ ആരോഗ്യവും സമ്പത്തുമുണ്ട്, പക്ഷേ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന മനസമാധാനമെന്ന് പറയുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തെ തേടിയാണ് ആൾദൈവങ്ങളുടെ സന്നിധികളിലേക്ക്, ഇത്തരം ആരാധനാ കേന്ദ്രങ്ങളിലേക്ക്, ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക്, അതിൽ നിന്ന് അടുത്തതിലേക്ക് എന്ന പോലെ മനുഷ്യൻ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഈ പ്രതീക്ഷകളെക്കുറിച്ചാണ്, മനുഷ്യൻ്റെ ഈ സ്വപ്നങ്ങളെ സംബന്ധിച്ചാണ്, ഇതെല്ലാം നടക്കുമെന്ന മനുഷ്യൻ്റെ നിരർത്ഥകമായ വിശ്വാസത്തെ സംബന്ധിച്ചാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. വത്തഹദൂ മിൻ ദൂനി

നസ്റഹും ഇവരെ സഹായിക്കാൻ. ആരെയാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ആർക്കാണോ റബ്ബിനെ കൂടാതെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നത്, ആരുടെ മുന്നിലാണോ അള്ളാഹുവിനെ കൂടാതെ സാഷ്ടാംഗം നമിക്കുന്നത്, ഏതു വസ്തുവിനാണോ നിവേദ്യമർപ്പിക്കുന്നത്, അവർക്കൊരാൾക്കു പോലും ഈ പ്രാർത്ഥിക്കുന്നവനെ, നേർച്ചകളർപ്പിക്കുന്നവനെ, ആരാധിക്കുന്നവനെ സഹായിക്കാൻ സാധിക്കുകയില്ല. വഹും, ഇവരാകട്ടെ, ഈ ആരാധിക്കുന്നവരാകട്ടെ, ലഹും, ആരാധിക്കപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ജുന്തുൻ, പരിവാരങ്ങളാണ്, സൈന്യമാണ്, മഹ്ളറൂൻ, ഹാജരാക്കപ്പെടുന്നു. അതായത് യഥാർത്ഥത്തിൽ ഈ ആരാധ്യ വസ്തുക്കൾ നിലനിൽക്കുന്നത് തന്നെ ആരാധ്യന്മാരുണ്ടായതുകൊണ്ടാണ്. വിഗ്രഹം ഉണ്ടായത് ആ വിഗ്രഹത്തെ ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മനുഷ്യനുണ്ടായതുകൊണ്ടാണ്. കബറുകൾ നിലനിൽക്കുന്ന അതിൻ്റെ പരിപാലകരായ അതിൻ്റെ ആരാധകരുണ്ടായതുകൊണ്ടാണ്. സ്വന്തമായി നിലനിൽക്കുന്ന റബ്ബിനെ കൂടാതെയുള്ള ഏതെങ്കിലും ഒരു വസ്തുവോ സൃഷ്ടിയോ ലോകത്തില്ല. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നക്ഷത്രങ്ങളെ നോക്കി പറഞ്ഞത്, അത് അസ്തമിച്ചപ്പോൾ അസ്തമിക്കുന്നതിനെ എനിക്ക് ആരാധ്യനാക്കാൻ സാധിക്കുകയില്ല. ചന്ദ്രനെ നോക്കി, സൂര്യനെ നോക്കി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയെ പഠിപ്പിച്ചതാണ്, നിലനിൽപ്പില്ലാത്തതിനെ ആരാധിക്കരുത്. ലോകത്ത് റബ്ബിനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളുടെയും വ്യക്തികളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. അവർക്ക് ഈ ആരാധ്യന്മാരെ, ആരാധിക്കുന്നവരെ സഹായിക്കാൻ ഈ ആരാധ്യന്മാർക്ക് ഒരിക്കലും സാധിക്കുകയില്ല. വിശുദ്ധ ഖുർആൻ ഇത് വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പിതാവിനോട് സംസാരിക്കുന്നത്, അള്ളാഹു ഉദ്ധരിക്കുന്നത്, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. എൻ്റെ പൊന്നുവാപ്പ, നിങ്ങളെന്തിനാണ് കേൾക്കാൻ കഴിവില്ലാത്തവയെ ആരാധിക്കുന്നത്, വലാ യുബ്സിർ, കാണാൻ കഴിവില്ലാത്തവയെ ആരാധിക്കുന്നത്, വലാ യുഗ്നി അൻക ശൈആ, നിങ്ങൾക്ക് ഒരു പ്രയോജനവും ചെയ്യാത്തവയെ എന്തിനാണ് ആരാധിക്കുന്നത്? വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ ആ വിഗ്രഹങ്ങൾക്ക്, മനുഷ്യനുണ്ടാക്കുന്ന രൂപങ്ങൾക്ക്, മനുഷ്യൻ നാട്ടിവെക്കുന്ന കല്ലുകൾക്ക്, മനുഷ്യൻ നട്ടുവളർത്തുന്ന മരങ്ങൾക്ക് ഒരു നിലക്കും കേൾക്കാൻ കഴിയില്ല, കാണാൻ കഴിയില്ല, ഒരു ഉപകാരവും ചെയ്യാൻ സാധിക്കുകയില്ല. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉത്സവത്തിൻ്റെ ദിവസം ആരാധനാലയത്തിലെ എല്ലാ വിഗ്രഹങ്ങളെയും നശിപ്പിച്ച് അതിലെ ഏറ്റവും വലിയ വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ കോടാലി തൂക്കിയിട്ട് ആളുകളുടെ ബുദ്ധിയെ ഉണർത്തിയത്, ആരാണിവയെ നശിപ്പിച്ചത്, അതാ ഏറ്റവും വലിയ വിഗ്രഹത്തോട് ചോദിച്ചു നോക്കൂ. യഥാർത്ഥത്തിൽ അവരുടെ ചിന്തയെ ഉണർത്തുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിലൂടെ ചെയ്യുന്നത്. അല്ലേ, വിശുദ്ധ ഖുർആൻ അതാണ് ഇത്തരം അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന ആളുകളെക്കുറിച്ച് പറയുന്നത്. ലാ യസ്തതീഊന നസ്റകും വലാ അൻഫുസഹും യൻസുറൂൻ, നിങ്ങളെ സഹായിക്കാൻ അവയ്ക്ക് സാധിക്കുകയില്ല, അവയെ തന്നെ സഹായിക്കുകയില്ല. നിങ്ങളെ സഹായിക്കാൻ, നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മരിച്ചുപോയ മഹാന്മാർക്കോ വ്യക്തികൾക്കോ പ്രവാചകന്മാർക്കോ ഔലിയായിനോ അതല്ലെങ്കിൽ കൺമുന്നിൽ കാണുന്ന വിഗ്രഹങ്ങൾക്കോ രൂപങ്ങൾക്കോ രൂപമില്ലാത്ത കല്ലുകൾക്കോ ഒന്നും തന്നെ കഴിയുകയില്ല എന്നു മാത്രമല്ല, അവയ്ക്ക് അവയെ തന്നെ സഹായിക്കാൻ കഴിയില്ല. അല്ലെ, ഏതെങ്കിലും മഹാനായ മനുഷ്യർക്ക് സ്വന്തത്തെ സഹായിക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ അവർ മരിച്ചു പോകുമായിരുന്നില്ല, അവരുടെ ജീവൻ നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നതെങ്കിൽ പ്രവാചകന് വിശപ്പുണ്ടായിരുന്നു, പ്രവാചകന് ദാഹമുണ്ടായിരുന്നു, പ്രവാചകന് രോഗം ബാധിച്ചിരുന്നു, പ്രവാചകന് ദാരിദ്ര്യമുണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, യുദ്ധത്തിൽ പ്രവാചകന് മുറിവ് പറ്റിയിട്ടുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് രോഗമുണ്ടായിട്ടുണ്ട്. പ്രവാചകൻ ആ സന്ദർഭങ്ങളിലെല്ലാം പ്രാർത്ഥിച്ചിരുന്നത് അള്ളാഹുവിനോടാണ്. മനുഷ്യൻ തൻ്റെ കൈകൾ കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളോടാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിൽ ആ വിഗ്രഹങ്ങൾ നിലനിൽക്കുന്നത് വഹും ലഹും ജുന്തും മഹ്ളറൂൻ, ഈ ആരാധിക്കുന്ന ആരാധകന്മാരായിട്ടുള്ള ആളുകളുണ്ടായതുകൊണ്ടാണ്. അവരുടെ പരിപാലനവും അവരുടെ സംരക്ഷണവും ഇല്ലായിരുന്നുവെങ്കിൽ അവയെല്ലാം നശിച്ച് മൺമറഞ്ഞ് ഇല്ലാതെയായി പോവുകയാണ് ചെയ്യുക. സ്വന്തത്തെ സഹായിക്കാനോ മറ്റുള്ളവരെ സഹായിക്കാനോ റബ്ബിനെ കൂടാതെ ആരാധിക്ക

0: പ്പെടുന്ന വസ്തുക്കൾക്കും സൃഷ്ടികൾക്കും വ്യക്തികൾക്കും സാധിക്കുകയില്ലെന്ന് പലതവണ ഖുർആൻ ആവർത്തിച്ച് ശക്തമായി പഠിപ്പിക്കുന്നു. സൂറത്തു ഹജ്ജിലെ ലോകത്ത് ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും ഈ യാഥാർത്ഥ്യം വളരെ വേഗത്തിൽ വളരെ ലളിതമായി മനസ്സിലാക്കാൻ കഴിയാവുന്ന അതിമനോഹരമായ ഒരു ഉദാഹരണമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചിരുന്നത്. യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, ളുരിബ മസലുൻ, ഇതാ ഒരു ഉദാഹരണം, ഫസ്തമിഊ ലഹു, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, നിങ്ങൾക്കിതാ ഒരു ഉദാഹരണം, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്നല്ലദീന യദഊന മിൻ ദൂനില്ലാ, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ, ലൻ യഖ്ലഖു ദുബാബ, അവർ ഈച്ചയെപ്പോലും സൃഷ്ടിക്കുകയില്ല. റബ്ബിനെ കൂടാതെ വിശുദ്ധ ഖുർആനിൻ്റെ ശക്തമായ സംസാരമാണ്. ശിർക്കിനെതിരെയുള്ള അതി മനോഹരമായ ഒരു ഉദാഹരണമാണ്. റബ്ബിനെ കൂടാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, അത് ലോകത്ത് ഏത് ഭാഗത്ത്, ഏത് ഭൂഖണ്ഡത്തിൽ, ഏത് ഭാഷയിൽ, ഏത് വിഭാഗം ജനങ്ങൾ, ഏത് കാലഘട്ടത്തിൽ ജീവിച്ചു വരുന്നവരാകട്ടെ, അവരാരാധിച്ചിരുന്നവർ ആരാവട്ടെ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഈ ആശയത്തിന് പുറത്തല്ല അവരൊന്നും. ലൻ യഖ്ലഖു ദുബാബ, ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിക്കുകയില്ല. റബ്ബിനെ കൂടാതെ ആരാധിക്കുന്നവർ ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കുകയില്ല. വയ്യസ്ലിബുഹുമുദ്ദുബാബു ശൈഅല്ലാ യസ്തൻഖിദൂഹുമിൻ, എന്നു മാത്രമല്ല ഒരു ഈച്ച തട്ടിയെടുത്തു കൊണ്ടുപോയ ഒരു ഭക്ഷ്യവസ്തു തിരിച്ചു പിടിക്കാൻ പോലും, രക്ഷിച്ചെടുക്കാൻ പോലും അവർക്ക് സാധിക്കുകയില്ല. അല്ലേ, ഏതെങ്കിലും ഒരു ആരാധ്യ വസ്തുവിൻ്റെ മുന്നിൽ നിവേദ്യമായി വെച്ചുകൊടുത്ത ഭക്ഷണത്തിൽ നിന്ന് വളരെ നിസ്സാരമായ ഒരളവ് ഒരു ഈച്ച എടുത്തുകൊണ്ടുപോയാൽ തിരിച്ചു പിടിക്കാൻ ആ ആരാധ്യ വസ്തുക്കൾക്ക് സാധിക്കുമോ? ആ കബറിലുള്ള ആളുകൾക്ക് കഴിയുമോ? പിന്നെ എങ്ങനെയാണ് രോഗിയായ മനുഷ്യൻ്റെ രോഗം സുഖപ്പെടുത്താൻ ഇവയ്ക്ക് സാധിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് സന്താന സൗഭാഗ്യമില്ലാതെ പോകുന്നവർക്ക് സന്താന സൗഭാഗ്യമെന്ന അനുഗ്രഹം നൽകാൻ ഇവർക്ക് കഴിയുന്നത്? ജീവിതത്തിലെ, കുടുംബത്തിലെ, മറ്റു സാമൂഹ്യ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവയ്ക്ക് സാധിക്കുന്നത്? മനസ്സമാധാനം നൽകാൻ ഇവർക്ക് കഴിയുന്നത്? വയ്യസ്ലിബുഹുമുദ്ദുബാബു ശൈഅല്ലാ യസ്തൻഖിദൂഹുമിൻ, ഒരു ഈച്ച തട്ടിയെടുത്തു കൊണ്ടുപോയ വളരെ നിസ്സാരമായ ഭക്ഷ്യവസ്തു പോലും തിരിച്ചു പിടിച്ചു കൊടുക്കാൻ കഴിയാത്തവരാണ്. ലഅഫത്താലിബു വൽ മത്ലൂബ്, തേടുന്നവനും തേടപ്പെടുന്നവരും പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കപ്പെടുന്നവരും എത്ര ദുർബലരാണ്. അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്തു പറയാറുള്ള ഒരു സംഭവം നമുക്ക് പല ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കും. അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു അല്ല അതിൻ്റെയാൾ, മറ്റു പലരുമാണ് എന്ന് പല ആളുകളിലേക്കും ഈ സംഭവം ചേർത്തു പറയാറുണ്ട്. അത് സംഭവം ശരിയാണോ തെറ്റാണോ, സ്വീകാര്യയോഗ്യമാണോ അല്ലയോ എന്നതിനപ്പുറം അതിൽ ഒരു നല്ല ഗുണപാഠമുണ്ട്. എന്താണ് സംഭവം? ഒരാൾ പിന്നെ താൻ ആരാധിക്കുന്ന ആരാധ്യ വസ്തുവിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ്. അപ്പോൾ എന്താണ് കാണാൻ സാധിക്കുന്നത്? രണ്ട് കുറുക്കന്മാർ ആ ആരാധ്യ വസ്തുവിൻ്റെ മുകളിൽ മൂത്രമൊഴിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇദ്ദേഹം അത് കണ്ടപ്പോൾ പാട്ടുപാടുന്നു, റബ്ബുൻ യബൂലു സഅലബാനി ബിറസിഹി ലഖദ് ദല്ലമൻ ബാലത് അലൈഹി സാലിബു. കുറുക്കന്മാർ തലയിലൂടെ മൂത്രമൊഴിക്കുന്ന ചില റബ്ബുകൾ, ലഖദ് ദല്ലമൻ ബാലത് അലൈഹി സാലിബു, തലക്കുമുകളിലൂടെ കുറുക്കന്മാർ മൂത്രമൊഴിക്കുന്നവർ എത്ര നിന്ദ്യന്മാരാണ്. വലൗകാന റബ്ബൻ കാന യംനഉ നഫ്സഹു, അയാൾ ആ മൂത്രമൊഴിക്കപ്പെടുന്ന വസ്തു റബ്ബായിരുന്നുവെങ്കിൽ, എന്തെങ്കിലും കഴിവുണ്ടായിരുന്നുവെങ്കിൽ, ആ നിന്ദ്യമായ അവസ്ഥയിൽ നിന്ന് സ്വന്തത്തെ തടയുമായിരുന്നു. ഫലാ ഖൈറ ഫീ റബ്ബിൻ നഅതിഹിൽ മതാലിബു, ആ വസ്തുവിൻ്റെ ആവശ്യങ്ങൾ നമ്മൾ സാധിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനത്തെ റബ്ബുമാരിൽ, അങ്ങനത്തെ ദൈവങ്ങളിൽ ഒരു നന്മയുമില്ല. ബരിഉത്തു മിനല്ല സുനാമി ഫിൽ അർദി കുല്ലിഹി, അതുകൊണ്ട് തന്നെ ഭൂമിയിലുള്ള എല്ലാ ഇത്തരം ആരാധ്യ വസ്തുക്കളിൽ നിന്നും ഞാൻ വിട്ടുനിൽക്കുന്നു. ആമൻതു ബില്ലാഹി അല്ലദീ ഹുവ ഗാലിബു, എല്ലാറ്റിൻ്റെ മുകളിലും മതിജയിച്ചു നിൽക്കുന്ന അള്ളാഹുവിൽ ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. ചിന്തിക്കുന്ന ആളുകൾക്ക് നല്ല ഒരു ഉപദേശമാണ് യഥാർത്ഥത്തിൽ ആരാധനാരംഗത്ത്, വിശ്വാസരംഗത്ത് ഈ മൂന്ന് വരി കവിതകളെന്ന് പറയുന്നത്. മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയത്തിന് ശേഷം ഉസ്സ എന്ന് പറയുന്ന മരം മുറിച്ചു കളയാൻ ഏൽപ്പിച്ചത്. ഉസ്സയെ മുറിച്ചു കളയുമ്പോൾ അദ്ദേഹം പാടുന്ന പാട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. യാ ഉസ്സ കുഫ്രാനക്ക് ലാ സുബ്ഹാനക്ക്, ഉസ്സേ നിന്നെ ഞാൻ നിഷേധിക്കുന്നു, നിനക്ക് യാതൊരുവിധ പരിശുദ്ധിയുമില്ല. ഇന്നി റഅയ്തുല്ലാഹ ഖദ് അഹാനക്ക്, എൻ്റെ റബ്ബ് നിന്നെ നിന്ദിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോടാലിയെടുത്ത് ഉസ്സ മരം മുറിച്ചു കളഞ്ഞു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അഥവാ മുറിച്ചു മാറ്റുമ്പോൾ സ്വന്തം നിലനിൽപ്പില്ലാത്തതാണ് ആളുകൾ പൂജിക്കുന്ന പുണ്യം കൽപ്പിക്കുന്ന മരങ്ങൾ. തകർത്തുകഴിഞ്ഞാൽ തൻ്റെ തലക്കു മുകളിലൂടെ കുറുക്കൻ മൂത്രമൊഴിച്ചാൽ, ഏതെങ്കിലും ജീവജാലങ്ങൾ എന്തെങ്കിലും ഉപദ്രവം ചെയ്താൽ സ്വന്തത്തെ തടയാൻ കഴിയാത്തവയാണ് മനുഷ്യൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ കരങ്ങളാൽ കെട്ടിപ്പടുത്തുണ്ടാക്കി മനോഹരമായ ഭവനങ്ങൾക്കുള്ളിലാക്കിയ കബറുകളെയാണ് മനുഷ്യൻ ആരാധിക്കുന്നത്. മനുഷ്യനെപ്പോലെ തന്നെപ്പോലെ ഈ ലോകത്ത് ജനിച്ചു ജീവിച്ചു മരിച്ചുപോയ ആളുകളോടാണ് മനുഷ്യൻ തൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവതരിപ്പിക്കുന്നത്. ഇത് നിരർത്ഥകമാണ്, ഇത് റബ്ബിനോട് കാണിക്കുന്ന നന്ദികേടാണ്, ഇത് കടുത്ത ദൈവനിഷേധമാണ്. മനുഷ്യൻ ആരാധിക്കേണ്ടത് അവൻക്ക് ഭക്ഷണം നൽകുന്ന, അവൻക്ക് അനുഗ്രഹങ്ങൾ നൽകിയ, ജീവിക്കാൻ ധാരാളം സംവിധാനങ്ങൾ ഈ ഭൂമിലോകത്ത് ഒരുക്കിക്കൊടുത്ത അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമായിരിക്കണമെന്ന സന്ദേശമാണ് ഈ ആയത്തുകളിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിക്ക് നൽകുന്നത്. ഒരിക്കൽ കൂടി അതൊന്ന് പാരായണം ചെയ്തതിൻ്റെ അർത്ഥമൊന്ന് മനസ്സിലാക്കി അവസാനിപ്പിക്കാം. വത്തഖദു മിൻ ദൂനില്ലാഹി ആലിഹ, വത്തഖദു മിൻ ദൂനില്ലാഹി ആലിഹ തല്ലഅല്ലഹും യുൻസറൂൻ ലാ യസ്തതീഊന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ദറൂൻ. വത്തഖദു, അവർ സ്വീകരിച്ചു, മിന്ദൂനില്ല, അള്ളാഹുവിനെ കൂടാതെ, ആലിഹത്തൻ ആരാധ്യന്മാരെ, ലഅല്ലഹും യുൻസറൂൻ, അവർ സഹായിക്കപ്പെട്ടേക്കാം എന്ന പ്രതീക്ഷയോടുകൂടി. ലാ യസ്തസീഊന നസ്റഹും, എന്നാൽ അവരെ സഹായിക്കാൻ ഈ ആരാധ്യ വസ്തുക്കൾക്ക് സാധിക്കുകയില്ല. അതോടൊപ്പം വഹും ലഹും ജുന്തും മുഹ്ളറൂൻ, ഈ ആരാധ്യ വസ്തുക്കളുടെ പരിവാരങ്ങളായി സൈനികരായി ഇവർ നിലകൊള്ളുകയും ചെയ്യുന്നു. ആരാധ്യ വസ്തുക്കളെ തന്നെ സംരക്ഷിക്കുന്നതാരാണ്? ആരാധിക്കപ്പെടുന്നവരെ ആരാധകന്മാരാണ് സംരക്ഷിക്കുന്നത്. പ്രാർത്ഥിക്കപ്പെടുന്നവനെ പ്രാർത്ഥിക്കുന്നവനാണ് സംരക്ഷിക്കുന്നത്. ഈ പ്രാർത്ഥിക്കുന്നവരുടെ സംരക്ഷണമില്ലായെങ്കിൽ പലപ്പോഴും ഈ ആരാധ്യ വസ്തുക്കൾ നശിച്ചു പോവുകയോ തകർന്നു പോവുകയോ അവയെ മറ്റു പല ജീവജാലങ്ങളും നശിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. അത്ര നിരർത്ഥകമായ, ബുദ്ധിശൂന്യമായ ഒരു പ്രവർത്തനമാണ് അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നതിലൂടെ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു. യഥാർത്ഥ മുവഹ്ഹിദുകളായി, ശരിയായ വിശ്വാസത്തിൻ്റെ ഉടമകളായി ലോകത്ത് ജീവിച്ചു മരിക്കാനും അവർക്ക് പരലോകത്ത് ലഭിക്കുന്ന സ്വർഗമെന്ന മഹാ അനുഗ്രഹം റബ്ബിൻ്റെ പ്രതിഫലമായി നേടിയെടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ഹൃദയ വസന്തം സമാപിക്കുന്നു. ഇന്ന് സൂറത്ത് യാസീനിൽ നിന്നുള്ള ഏതാനും വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് ടി കെ നിഷാദ് സലഫി.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യ വിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യ വിചാരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: റഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലികിസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അല്ലാഹു സുബ്ഹാനഹു വതആല കനിഞ്ഞരുളിയ അല്ലാഹുവിൻ്റെ മഹത്തായ വിശുദ്ധ ഖുർആൻ്റെ അവസാനത്തെ ജുസ്ഇൽ നിന്നുള്ള 3 ചോദ്യങ്ങളടങ്ങിയ നമ്മുടെ പ്രോഗ്രാം. അൽഹംദുലില്ലാ, ഒരുപാട് വിദ്യാർത്ഥികൾ നിരന്തരം അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. മഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലികിസിലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്?
1: ആയിഷ മുസ്തഫ.
0: ആയിഷ മുസ്തഫ, ഓക്കെ. മോള് എവിടുന്നാ വിളിക്കുന്നത്?
1: പെരിന്തൽമണ്ണ.
0: ആ, നമ്മള് പെരിന്തൽമണ്ണന്നാണല്ലേ, ഓക്കെ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആയിഷ?
1: 3 ക്ലാസ്സിലെ.
0: 3 ക്ലാസ്സിലാണ്, മാഷാല്ലാ, ഓക്കെ. പിന്നെ എന്താണ്, സുഖല്ലേ? മാഷാല്ലാ. സ്കൂളും മദ്രസയും ക്ലാസ്സുകളൊക്കെ ഉഷാറായി പോകുന്നു അല്ലേ, ഓക്കെ. സ്കൂളിലും മദ്രസയിലും 3 ക്ലാസ്സിലാണോ? 3 ക്ലാസ്സിലാണ്. അപ്പോ ഇൻഷാല്ലാ നമ്മള് ഖുർആൻ ടെലികിസിലേക്കാണ് വിളിച്ചിട്ടുള്ളത് അല്ലേ. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങിയിട്ടുണ്ടോ? മാഷാല്ലാ. എന്നാൽ അമ്മ ജുസ്ഇന്റെ എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് നോക്കിയിട്ടുണ്ടാവും അല്ലേ, മാഷാല്ലാ, ഓക്കെ. ആദ്യമായിട്ടാണോ മോളെ ഇതിൽ പങ്കെടുക്കുന്നത്?
1: വിളിച്ചിട്ടുണ്ട്,
0: മാഷാല്ലാ. പങ്കെടുത്തിട്ട് സമ്മാനം കിട്ടിയിട്ടുണ്ടോ?
1: ഇല്ല.
0: ഇല്ല, ഓക്കെ. അപ്പോ ഈ ഈ മത്സരത്തിൽ എന്തായാലും ഈ ഒരു അവസരത്തിൽ ഇൻഷാല്ലാ മോൾക്ക് നന്നായിട്ട് പങ്കെടുത്ത് സമ്മാനം വാങ്ങണം, ഓക്കെ. റെഡി അല്ലേ? മോള് സൗണ്ട് ഒന്നും ഇല്ലാത്തടുത്തേക്ക് ഒന്ന് മാറി നിൽക്കണം കേട്ടോ. അപ്പൊ നേരെ ചോദ്യത്തിലേക്ക് പോവാ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وفتحت السماء فكانت أبوابا അതിന്റെ ശേഷമുള്ള ആയത്ത് മൂലോദാ.

0: ശരാബാ.
1: ഓക്കെ, മാഷാല്ലാ, അഹ്സൻതി, ബാറക്കല്ലാഹു ഫീക്. മോള് നന്നായിട്ട് നല്ല ഉഷാറിൽ ഓതിയിട്ടുണ്ട് അല്ലേ? തജ്വീദൊക്കെ നല്ലോണം പഠിക്കുന്നുണ്ടോ? മാഷാല്ലാ. അപ്പോൾ കുറച്ചുകൂടി അക്ഷരങ്ങളൊക്കെ നല്ലോണം ഒന്നുകൂടി ശ്രദ്ധിച്ച്, ആ നീട്ടേണ്ടതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒന്നുകൂടി ഉഷാറാകും മോള് ഓത്ത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു അല്ലേ? അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീക്ക്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോണത്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, ഞാൻ കുറച്ച് ആയത്തുകൾ ഓതുമ്പോൾ മോൾ അത് ഏത് സൂറത്തിലെ ആയത്തുകളാണെന്ന് പറയണം. റെഡി അല്ലേ? أعوذ بالله من الشيطان

تفعلون إن الأبرار لفي نعيم. ഇത് ഏത് സൂറത്തിലെ ആയത്തുകളാണ്? ഓക്കെ, മനസ്സിലായില്ല, ഒന്നുകൂടി ഓതണോ? ഹലോ, എന്നോട് ചോദിക്കരുത്, ഉത്തരം പറയണോ? ഒന്നുകൂടി ഓതിത്തരാം. ഓക്കെ, ആ. وَإِنَّ عَلَيْكُمْ

0: ഇന്നൽ അബ്റാറ ലഫീ നഈം. വേഗം പറയണേ. ആ പറയൂ. ഇൻഷിഖാഖ് എന്നാണ് മോള് പറഞ്ഞ ഉത്തരം അല്ലേ? ഏ, നമ്മളത് പരിശോധിച്ചു നോക്കുകയാണ്. നോക്കുമ്പോൾ ഇൻഷിഖാഖ് അല്ലല്ലോ, സൂറത്തുൽ ഇൻഫിത്താർ. സൂറത്തുൽ ഇൻഫിത്താർ. ആ അപ്പം എന്താ ചെയ്യപ്പോ? ഇൻഷാ അല്ലാ, നമ്മളെ ഉത്തരം ശരിയായാലേ നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാ മോള് നന്നായിട്ട് ഒന്ന് പഠിച്ച് അടുത്ത അവസരത്തിൽ എന്തായാലും സമ്മാനം വാങ്ങണം. ഓക്കെ. ആ അതുപോലെ തന്നെ നമ്മൾ ചോദ്യങ്ങൾ ഇപ്പോൾ അമ്മയത്തെ സാലു നിന്ന് തുടങ്ങിയിട്ട് നാസ് വരെയുള്ള ഏത് സൂറത്തുനിന്നും ചോദിക്കുക. അത് കുറേയായി നമ്മൾ അങ്ങനെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മൾ ഇപ്പം അങ്ങനെ ചോദിക്കണത് ഇനി അതിൻ്റെ മേലൊക്കെ ആയിരിക്കും പോവുക. അപ്പോൾ എന്തായാലും നിങ്ങളെപ്പോലത്തെ കുട്ടികൾ അതൊക്കെ പഠിച്ചതല്ലേ സൂറത്ത് അല്ലേ? അപ്പോൾ അതൊന്നുകൂടി ഓരോ സൂറത്ത് നന്നായി പഠിച്ച് ഉഷാറായിട്ടത് ആർക്കെങ്കിലൊക്കെ ഊതി കൊടുത്തിട്ട് അടിപൊളിയായിട്ട് അടുത്ത പ്രാവശ്യം പങ്കെടുത്ത് സമ്മാനം വാങ്ങണം. ഓക്കെ. ഇൻഷാല്ലാഹ് അനുഗ്രഹിക്കട്ടെ. ശുക്രൻ, ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മോടൊപ്പം പങ്കെടുത്തത് ആയിഷ മുസ്തഫ എന്ന മിടുക്കിയാണ്. പെരിന്തൽമണ്ണയിലാണ് മോളുടെ വീട്. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. അടുത്ത കോളറിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലികിസിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്? ഒന്നുകൂടി പറയൂ. ഫിസ മറിയം അല്ലേ?
1: ഹലോ.
0: ആ ഓക്കെ ഓക്കെ. ഫിസ മറിയം അല്ലേ? ഫിസ മറിയം അല്ലേ? സ്പെല്ലിംഗ് ഒന്ന് പറയൂ മോളെ.
1: R-I-Z-A.
0: ആ ഓക്കെ ഓക്കെ. റിസ മറിയം. റിസ. മോള് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഓ, ഏഴാം ക്ലാസ്സിലാണല്ലേ. വീട് എവിടെയാണ്?
1: ഫറോക്ക്.
0: ഫറോക്ക്. ഓക്കെ. ഫറോക്കിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കുറച്ച് മെല്ലെ സംസാരിക്കുന്ന ആൾക്കാരാണോ? ആ ഓക്കെ. കുറച്ചുകൂടി ഉറക്കെ പറയണേ. പിന്നെ പീസ് റേഡിയോ ഖുർആൻ ടെലികിസിൽ ആദ്യമായിട്ടാണോ പങ്കെടുക്കുന്നത്? കുറേ പ്രാവശ്യം പങ്കെടുത്തു, കുറേ സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ?
1: ഒരു പ്രാവശ്യം പങ്കെടുത്തു.
0: ആ ഒരു പ്രാവശ്യം പങ്കെടുത്തു, സമ്മാനം കിട്ടിയോ? മാഷാല്ലാ, ബറക്കല്ലാഹു ഫീക്. അപ്പോ അന്ന് പങ്കെടുത്ത സമയത്ത് നമ്മളെ അമ്മ ജുസു എന്നാണ് ചോദിച്ചത് അല്ലേ? നിങ്ങൾ അതിന്റെ മുകളിലേക്ക് പഠിച്ച് തുടങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? ആ ഏതൊക്കെ ജുസാണ് പഠിച്ചിട്ടുള്ളത്? തബാറക്ക എന്ന് ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങിയാലോ. ഇൻഷാല്ലാ. എല്ലാ സുഹൃത്തും നന്നായിട്ട് നോക്കിയിട്ടുണ്ടോ തബാറക്കയിൽ 29-ാമത്തെ ജുസ്? ഇൻഷാല്ലാ. അപ്പോൾ അതിന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാം. റെഡിയല്ലേ?

0: يمشي سويا على صراط مستقيم. അതിന്റെ ശേഷമുള്ള ആയത്തും കൂടെ ഓതിക്കും.
1: أعوذ بالله من الشيطان الرجيم. قل هو الذي قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. قل هو الذي ذرأكم في الأرض وإليه تحشرون. ويقولون متى هذا الوعد إن كنتم صادقين. قل إنما العلم عند الله وإنما أنا نذير مبين.
0: فلما رأوا മാഷാ ബാറക്കല്ലാഹു ഫീക്ക്. മോൾ നന്നായിട്ട് തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ഓതിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള സുഹൃത്തുക്കളൊക്കെ ഇതുപോലെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അമ്മ ജുസീന്നാണ് ചോദിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങളെപ്പോലെയൊക്കെ പഠിച്ച കുട്ടികളുണ്ടായി, ഒരുപാട് കുട്ടികളുണ്ടപ്പോൾ, അപ്പോൾ ഇൻഷാല്ല നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ശരിക്ക് തബാറക്ക ജുസീന്നൊക്കെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് തോന്നുന്നു അല്ലേ? പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇത് കേൾക്കുന്നുണ്ടാകും എല്ലാവരും. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ ഉടനെ തന്നെ അങ്ങനത്തെ ഒരു മാറ്റം നമുക്ക് വരുത്തേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ്. എല്ലാ ആൾക്കാരും അപ്പോൾ ഇങ്ങനെ അല്ലേ, അമ്മ ജുസ് മാത്രം പഠിച്ച് ഉത്തരം പറയുമ്പോഴേ ഇൻഷാല്ലാ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യമാണ്, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. أأنتم أشد خلقا أم السماء بناها. അതിന്റെ മാ ഖബ്ല തൊട്ട് മുമ്പുള്ള ആയത്ത് മോളോട്.
1: ആ
0: ഓതിക്കോളൂ.
1: إن في ذلك لعبرة لمن يخشى. أأنتم أشد خلقا أم السماء بناها. رفع سمكها فسواها
0: وأغطش
1: ليلها وأخرج ضحاها.
0: حسبك مدي. അപ്പോൾ രണ്ട് ചോദ്യത്തിന് മുകളിൽ വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചോദ്യം കൂടി ഉള്ളതിൽ അവശേഷിക്കുന്നത്. അത് ചോദിക്കട്ടെ. ഓക്കെ, സൂറത്തുൽ മുത്തഫിഫീൻ അല്ലേ? സൂറത്തുൽ മുത്തഫിഫീനിൽ എത്ര ആയത്തുകളുണ്ട്? കുറച്ച് ഫുള്ള് ഓതി നോക്കണം അല്ലേ? അപ്പോൾ മോള് അതും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. അത് ചോദ്യം അല്ല, ചോദ്യത്തിൻ്റെ എണ്ണം പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ ചോദ്യം മാറ്റും. അതൊന്ന് നോക്കിയതാണ്, ചോദ്യമായിട്ട് ചോദിച്ചതല്ലെങ്കിലും. എത്ര ആയത്ത്? അതിനൊരു ചോദ്യം ചോദിക്കണ്ട ഇൻഷാല്ലാ. ആ ഒരു 15 സെക്കൻഡ് തന്നാൽ ഉത്തരം പറയാൻ കഴിയോ?
1: അത്
0: ആ ഓക്കെ ആയിക്കോട്ടെ, സ്റ്റാർട്ട്.

0: ഹലോ,
1: ഓക്കെ. ആ പറയൂ.
0: മുപ്പത്തിയഞ്ച്
1: മാഷാല്ലാ, ബാർക്കല്ലാ ഫിക്ക്. അപ്പോൾ കറക്റ്റ് 15 സെക്കൻഡിനുള്ളിൽ പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഗതി. നമ്മൾ 36 ആയത്ത് അങ്ങനെ ഒരു സൂറത്തിലെ എത്ര ആയത്തുകളുണ്ട്, അത് മക്കിയാണോ മദിനിയാണോ, ഇതൊക്കെ നോക്കിയാൽ കുറച്ചുകൂടി നന്നാവും. എത്ര റുക്കൂകളുണ്ട്, നിങ്ങൾ പഠിക്കുമ്പോൾ ഹിഫ്ളിന് അങ്ങനത്തെ ഒരു സംവിധാനമല്ലേ ഉണ്ടോ?
0: ഇല്ല.
1: ആ ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കണം ഇൻഷാല്ലാ. ഹിഫ്ളുൽ ഖുറാനിൽ അത് ആ അങ്ങനത്തെ ഒരു സംവിധാനമുണ്ട്, എത്ര റുക്കൂകളുണ്ട് അതൊക്കെ. ഇൻഷാല്ലാ നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല. മോള് 3 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതുകൊണ്ട് പീസ് റെഡി നൽകുന്ന ഒരു സമ്മാനമുണ്ട്. ഓക്കെ ഇൻഷാല്ലാ, ഇനിയും അടുത്ത അവസരത്തിലും പങ്കെടുക്കണം. നമ്മൾ അമ്മ ജുസ അല്ലാതെ അതിൻ്റെ മുകളിലേക്ക് തുടങ്ങണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളെപ്പോലുള്ള കുട്ടികൾ പങ്കെടുക്കുമ്പോഴാണ് അതിന് നമുക്ക് സാധ്യമാവുക. അതുപോലെ തന്നെ ഫ്രണ്ട്സുകളൊക്കെ പങ്കെടുപ്പിക്കാം, നിങ്ങളെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സുകളൊക്കെ ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കണം. ഓക്കെ ഇൻഷാല്ലാ. ആ ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മാഷാല്ലാ, ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ വീണ്ടും പുതിയ കൂട്ടുകാരുമായി അടുത്ത അവസരത്തിൽ നമുക്ക് ഒരുമിച്ചിരിക്കാം. പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതാല അർഹമായ പ്രതിഫലം നൽകട്ടെ. അതിനുവേണ്ടി നമ്മൾ പഠിച്ച ചെലവാക്കിയ ഓരോ സമയവും ഓതിയ ഓരോ ആയത്തുകളും ഇരട്ടിയായി അതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. അടുത്ത പുതിയ കൂട്ടുകാരുമായി കണ്ടെത്തുന്നവരേക്കും ശുക്രൻ, ജസാക്കും അള്ളാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. നാം കേട്ടത് സൂറത്തുൽ ഇഅ്റാഫിലെ 94 മുതൽ 129 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഹാഫിൽ അബ്ദുള്ള അൽ ഖലഫ്.
1: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിച്ചു.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: ദീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. അത്തഹ്സീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹ്സീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൽ ഖലം വചനങ്ങളിൽ സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദു ഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സാധാരണ ഖിറാഅത്തിൽ ധാരാളം അബദ്ധങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് ക്ലാസുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ്. അത് ശരിയാക്കുവാനും തജ്വീദും മഖ്റജും അനുസരിച്ച് കൃത്യമായ പാരായണം നടത്തുവാനും ഒരുപക്ഷെ ഇത്തരം ക്ലാസുകൾ നമുക്ക് ഉപകരിച്ചേക്കാം. അള്ളാഹു സ്വീകരിക്കട്ടെ. സൂറത്തുൽ ഖലമിലെ 15 മുതലുള്ള ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് എടുക്കുന്നത്.

പറയേണ്ടത് തുത്ല. ഇതാ തുത്ല അലൈഹി, കൽക്കല ചെയ്യാൻ പാടില്ല. അലൈഹി ആയാതുന ഖാല അസാതീറു. അലൈഹി ആയാതുന ഖാല, അവിടെ ഖാഫിൻ്റെ ഉച്ചാരണം ഖാല അസാതീറു അല്ല, ഖാല അല്ല ഖാല. അസാതീറു എന്നതിന് പകരം അസാതീറു അല്ല പറയേണ്ടത്, അസാതീറു. അധികവും നമ്മുടെ പാരായണത്തിൽ അസാതീറു എന്നാണ് ഉണ്ടാവുക, അസാതീറുൽ അവലീൻ. അപ്പോൾ അസാതീറു എന്ന് തന്നെ പറയുക. അൽ അവലീൻ, ഇവിടെ മറ്റൊരബദ്ധം, അസാതീറുൽ അവലീൻ എന്ന് കൂട്ടി ഓതുമ്പോൾ അധികം ആളുകളും അസാതീറുൽ അവലീൻ എന്ന് പറയുന്നു. അസാതീറുൽ അവലീൻ, ലവലീൻ അല്ല ഔവലീൻ, ഹംസയെ കൊണ്ടാണ് പറയേണ്ടത്. അസാതീറുൽ അവലീൻ. പതിനാറാമത്തെ ആയത്തിൽ സനസിമുഹു അലൽ ഖുർത്തൂം, ഇവിടെ സനസിമുഹു അലൽ ഖുർത്തൂം ഓതുമ്പോൾ സനസിമുഹു ഹ ഇൻ്റെ ഉച്ചാരണം കൃത്യമല്ല, അതുപോലെ ഖുർത്തൂം എന്നതിലെ ഖ ത്വാഇന് പകരം ത. പ്രധാനമായിട്ടും രണ്ട് തെറ്റാണ് ഉണ്ടാവുക, ഒന്ന് ഖ മറ്റൊന്ന് ത. ഖുർത്തൂം ഖുർത്തൂം എന്ന് തന്നെ ഉച്ചരിക്കണം. സനസിമുഹു അലൽ ഖുർത്തൂം. ഇന്ന ബലൗനാഹും കമാ ബലൗന അസ്ഹാബൽ ജന്ന, അസ്ഹാബ സ്വാദ്. അതുപോലെ തന്നെ ഇത് അഖ്സമു എന്നതിലെ ഖാഫ്, അഖ്സമു അല്ല ഇത് അഖ്സമു. ലയസ്രിമുന്നഹ സ്വാദിനെ ശ്രദ്ധിക്കണം, ലയസ്രിമുന്നഹ സ്വാദ്, ലയസ്രിമുന്നഹ അല്ല. മുസ്ബിഹീൻ സ്വാദിനെ ശ്രദ്ധിക്കണം, അവിടെയും മുസ്ബിഹീൻ അല്ല, മുസ്ബിഹീൻ ഹും സ്വാദും. മുസ്ബിഹീൻ സ്വാദ്, അതുപോലെ ഹ. ഇതിങ്ങനെ പറയാൻ കാരണം നമ്മളൊക്കെ ഓതുന്നത് ഇന്ന ബലൗനാഹും കമാ ബലൗന അസ്ഹാബൽ ജന്ന, ഇത് അക്സമു ലേസിരി മുന്നഹ മുസ്ബിഹീൻ ഈ രൂപത്തിലായിരിക്കും. സാധാരണക്കാർക്ക് എന്തായാലും ഇങ്ങനെ തന്നെയാണ് ഓത്. അപ്പോൾ എത്രയോ തെറ്റുകളാണ് വരിക, അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞ പദങ്ങൾ തന്നെ ഒരുപക്ഷെ ധാരാളം പ്രാവശ്യം വരുന്നുണ്ട്. പക്ഷേ ഏത് സൂറത്തിൽ ഏതായത്തിൽ നമ്മൾ ഓതുന്നുവോ അവിടെ ഒരു നമുക്ക് നമ്മുടേതായിട്ടുള്ള തെറ്റുകളാണ് ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇന്ന ബലൗനാഹും കമാ ബലൗന അസ്ഹാബൽ ജന്ന ഇദ് അഖ്സമു ലയസ്രിമുന്നഹ മുസ്ബിഹീൻ. പതിനെട്ടാമത്തെ ആയത്തിൽ വലാ യസ്തസ്നൂൻ, ഇവിടെ വലാ യസ്തസ്നൂൻ, യസ്തസ്നൂൻ പറയേണ്ടത് യസ്തസ്നൂൻ, ഫ എന്ന അക്ഷരത്തിന് പകരം സീൻ, അതും തെറ്റാണ്. ഫത്വാഫ അലൈഹ ത്വാഇഫും മിർ റബ്ബിക വഹും നാഇമൂൻ, ഇവിടെ ഫത്വാഫ അലൈഹ ത്വാഇഫുൻ, അവിടെയും ത്വ, രണ്ടിലെയും ത്വ എന്ന അക്ഷരമാണ് ശ്രദ്ധിക്കേണ്ടത്. ത്വ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരണം. ഇനി ത്വാഇഫുൻ, അവിടെ മദ് മുത്തസിലുണ്ട്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ വരുമ്പോൾ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടൽ നിർബന്ധമാണ്. ഇനി ത്വാഇഫുൻ മിൻ റബ്ബിക, ത്വാഇഫുൻ അവിടെ ഫഅമിൽ ലമ്മു തൻവീനാണ്, ശേഷം മീം, ഇങ്ങനെ വരുമ്പോൾ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. ത്വാഇഫുൻ മിൻ റബ്ബിക. ഇനി മിൻ റബ്ബിക, ഇവിടെ മിൻ റബ്ബിക അല്ല, മിർ റബ്ബിക് എന്നാണ് പറയേണ്ടത്. സുക്കൂനുള്ള നൂനിന് ശേഷം റാ വന്നാൽ ഇദ്ഗാം ബിലാഗുന്ന, അവിടെ മണിക്കാതെ നൂനിനെ റായിലേക്ക് കൂട്ടിലയിപ്പിക്കണം. മിർ റബ്ബിക് വഹും നാഇമൂൻ, വഹും നാഇമൂൻ മദ് മുത്തസ്സിലാണ്, ശ്രദ്ധിക്കുക ഒന്നുകൂടെ.

സൂറത്തുൽ ഖലമിലെ 15 മുതൽ 19 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ ഇൻഷാ അള്ളാഹ് നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ്.

0: ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് അത്തഹസീൻ. ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൽ ഖലം പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് ഹാഫിദ് അബ്ദുഷക്കൂർ.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
3: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ അന്നൂർ എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മൊഡ്യൂൾ 16, ക്ലാസ് 32. റമദാനിലെ രാത്രി ഇളവുകൾ എന്തുകൊണ്ട്? ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹുന്ന ലിബാസുൻ ലകും വഅൻതും ലിബാസുൻ ലഹുൻ എന്ന ഭാഗമാണ് വിശദീകരിച്ചു വന്നത്. ഭാര്യ ഭർത്താക്കന്മാർ അന്യോന്യം വസ്ത്രങ്ങളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശേഷിപ്പിച്ചത്, ഉപമിച്ചത്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഹുന്ന ലിബാസുൻ ലകും, നിങ്ങൾക്ക് അവർ ഭാര്യമാർ വസ്ത്രമാണ്, വഅൻതും ലിബാസുൻ ലഹുൻ നിങ്ങൾ അവർക്കും വസ്ത്രമാണ് എന്നിടത്ത് സ്ത്രീകൾ വസ്ത്രമാണ് എന്നതിനെ മുന്തിപ്പിച്ചത് എന്തുകൊണ്ട്? അതേപോലെ ശരീരത്തിൽ വസ്ത്രം കണക്ക് തങ്ങളോട് ചേർന്നാണ് ഇണകൾ അന്യോന്യം. വികാര പൂരണത്തിൻ്റെ വിഷയത്തിൽ, ലൈംഗിക സുഖമെടുക്കുന്നതിൻ്റെ വിഷയത്തിൽ നീണ്ട രാവുകൾ പകലുകൾ ക്ഷമിക്കുക, സഹിക്കുക എന്നുള്ളത് അസാധ്യമാണ്. അതിനാലാണ് റമദാൻ്റെ രാവുകളിൽ അവരെ പ്രാപിക്കുവാൻ ഇളവ് അനുവദിക്കപ്പെട്ടത്. ഈ ഒരു വിഷയമുണർത്തവേ സലമത്ത് ഇബ്നു സഖർ അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം ഈ വിഷയത്തിൽ പ്രത്യേകം പ്രസ്താവ്യമാണ്. അതാണ് ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വച്ചതുപോലെ തുടർന്ന് മനസ്സിലാക്കുവാനുള്ളത്. ബേദനില്ല, സലമ ഇബ്നു സഖർ അൽ അൻസാരി അരോഗ ദൃഢഗാത്രനായ ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് കുൻതു റജുലൻ ഖദ് ഊതീതു മിൻ ജിമാഇ നിസാഇ മാ ലം യുത ഗൈരി, മറ്റുള്ളവർക്കൊന്നും ഇല്ലാത്തത്ര ഇണകളോടുള്ള സംസർഗം, അതിൽ കരുത്ത് നൽകപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ എന്നാണ്. അങ്ങനെ ഫലമ്മ ദഖല ശഹ്റു റമദാൻ ഖിഫ്തു അൻ ഉസീബ മിൻ ഇംറാഅതി ശൈഅൻ ഫീ ലൈലതി, റമദാൻ മാസം സമാഗതമായപ്പോൾ റമദാന്റെ രാവിൽ ഞാൻ ഭാര്യയെ പ്രാപിക്കുകയും ഫഅത്സാബ ഫീ ദാലിക ഇല അൻ യുദ്രികനി അന്നഹാറു വഅന ലാ അഖ്ദിറു അൻ അൻസിഉ, ഭാര്യയോടത്തുള്ള സംസർഗം ഫജ്റിന് ഇപ്പുറവും തുടർന്നു പോയേക്കുമോ, എനിക്ക് ഭാര്യയോടത്തുള്ള ഈ ശയ്യാ സഹനവും ലൈംഗിക വീഴ്ചയും മതിയാക്കാൻ സാധിക്കാതെ വരുമോ എന്ന് ഞാൻ ഭയക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫദാഹർതു മിൻഹ ഹത്ത യൻസലിഖ ശഹ്റു റമദാൻ, റമദാൻ മാസം തീരുന്നതുവരെ ഭാര്യയെ ഞാൻ ബിഹാർ നടത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ റമദാൻ സമാഗതമാവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പേടി കാരണത്താൽ റമദാൻ തീരുന്നതുവരെ ഭാര്യയെ ബിഹാർ നടത്തി. എന്താ ബിഹാർ? ഭാര്യയെ തനിക്ക് നിഷിദ്ധമാക്കലാണ്. ഭാര്യയെ പ്രാപിക്കുന്നത് തൻ്റെ അളവിൽ നിഷിദ്ധമായി പ്രഖ്യാപിക്കുക. എങ്ങനെ? എങ്ങനെ? അൻതി അലയ്യക ബഹരി ഉമ്മി എന്ന് പ്രയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ആശയത്തിൽ സമാനമായ പ്രയോഗം നടത്തിക്കൊണ്ട്, എൻ്റെ മാതാവ് എനിക്ക് നിഷിദ്ധമെന്നതുപോലെ നീയും എനിക്ക് നിഷിദ്ധമാണ് എന്ന് പറയുക. ഒരു ഭാര്യയോടും ഇങ്ങനെ ഒരിക്കലും പറഞ്ഞുകൂടാ. മുൻഖറ മിനൽ ഖൗലി വസൂറ എന്നാണ് അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. ഏറ്റവും വർജ്യമായ വാക്കാണത്, മഹാ അപരാധം, വ്യാജം. ഇതൊക്കെയാണ് അല്ലാഹു അതിനെ വിശേഷിപ്പിച്ചത്. അതൊരിക്കലും പറയാൻ പാടുള്ളതല്ല. അങ്ങനെ പറഞ്ഞാൽ അത് വളരെ ഗൗരവപ്പെട്ട കുറ്റവും മാത്രമല്ല, പിന്നീട് ഭാര്യയെ പ്രാപിക്കണമെങ്കിൽ കടുത്ത പ്രായശ്ചിത്തവും നിശ്ചയിക്കപ്പെട്ട വിഷയമാണത്. തനിക്ക് എന്നേക്കുമായി വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട സ്ത്രീകൾ, സഹോദരിമാർ, പെൺമക്കൾ, മാതൃ സഹോദരിമാർ, പിതൃ സഹോദരിമാർ, ഭാര്യമാരുടെ മാതാക്കൾ, മുലയൂട്ടിയ പാലൂട്ടിയ സ്ത്രീകൾ, ഇങ്ങനെ തുടങ്ങിയവരുടെയൊക്കെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ അവരെ ഉണർത്തി അവരൊക്കെ എനിക്ക് നിഷിദ്ധമെന്നതുപോലെ നീ എനിക്ക് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞാലും ബിഹാറാകുമെന്ന് പറയുന്ന പ്രാമാണികരുണ്ട്. ഏതായാലും സലമ ഇബ്നു സഖർ റളിയല്ലാഹു അൻഹു റമദാൻ തീരുവോളം ഭാര്യയെ ബിഹാർ ചെയ്തു. അതെന്തിന്? റമദാൻ്റെ രാവിൽ ഭാര്യയെ പ്രാപിക്കുകയും പിന്നെ അത് തുടർന്നു പോയി ഫജറിന് ഇപ്പുറവും സംസർഗം തുടർന്നേക്കുമോ എന്ന പേടി നിമിത്തം. അങ്ങനെ ഈ സലമ ഇബ്നു സഹർ പറയുന്നത്, ഭാര്യ ബിഹാർ ചെയ്തു, അങ്ങനെ റമദാനായി. ഭാര്യ ഒരു രാത്രി എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കെ ഭാര്യയുടെ ശരീരാവയവങ്ങൾ എനിക്ക് വെളിപ്പെട്ടു. അങ്ങനെ ഞാൻ ഭാര്യയെ കടന്നു പിടിച്ചു, അവരെ പ്രാപിച്ചു. ഇത് പകലല്ല, രാത്രി. റമദാൻ്റെ രാത്രി അള്ളാഹു സുബ്ഹാനഹു വതാല ഭാര്യമാരോടത്തുള്ള സംസർഗം അനുവദിച്ചതിന് ശേഷമാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കേസ് ഇദ്ദേഹം വിഹാർ ചെയ്തിട്ടുണ്ട്. രാത്രി അതേപോലെ പകൽ ഒക്കെ ഭാര്യയെ പ്രാപിക്കൂല എന്ന നിലക്ക്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ്, നേരം പുലർന്നപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗോത്രക്കാരുടെ അടുക്കലേക്ക് ചെന്നു, എന്നിട്ട് ഈ വിവരം പറഞ്ഞു, തന്നിൽ നിന്ന് വന്നു പോയ ഈ വിഷയം. അദ്ദേഹത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒറ്റയ്ക്ക് പോകാൻ വലിയ വിഷമം. അതുകൊണ്ട് ഗോത്രക്കാരോട് പറഞ്ഞു, നിങ്ങളും എൻ്റെ കൂടെ വരൂ, എന്നിട്ട് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് എൻ്റെ ഈ വിഷയം പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഗോത്രക്കാർ അവർ പറഞ്ഞു, ലാ വല്ലാ ലാ നഫ്അൽ, അള്ളാഹു ആണ് സത്യം, ഞങ്ങൾ വരൂല. നതഖവ്വഫു അൻ യൻസില ഫീന ഖുർആനുൻ, ഞങ്ങളുടെ വിഷയത്തിൽ ഖുർആൻ അവതീർണമാകുമോ എന്ന പേടി ഞങ്ങൾക്കുണ്ട്. ഔ യഖൂല ഫീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മഖാലത്തൻ യബ്ഖ അലൈന ആറുഹ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയുകയും അങ്ങനെ തിരുദൂതരുടെ ആ പ്രയോഗം ഒരു ആക്ഷേപമായി ഞങ്ങളുടെ വിഷയത്തിൽ ശേഷിക്കുകയും ചെയ്യുമോ എന്ന പേടിയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വരൂല. സൗഫ നുസല്ലിമുക ലിജരീറതിക്, താങ്കളുടെ കുറ്റം അതിലേക്ക് താങ്കളെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഇദ്ഹബ് അൻത ഫദ്കുർ ശഅനക ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, താങ്കൾ പോയി താങ്കളുടെ കാര്യം തിരുദൂതരോട് അവതരിപ്പിച്ചോ എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ ഈ സലമ ഇബ്നു സഹർ പറയുകയാണ്, അതിൽ പിന്നെ ഞാൻ പുറപ്പെട്ടു, തിരുദൂതരുടെ സവിധത്തിൽ ചെന്നു, എന്നിട്ട് എൻ്റെ വിവരങ്ങൾ വിഷയങ്ങൾ ഞാൻ അവതരിപ്പിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആശ്ചര്യത്തിൽ, അൻത ബിദാക യാ സലമത്തു, സലമ നിങ്ങളാണോ അത് ചെയ്തത്? അപ്പോൾ സലമ പറഞ്ഞു, അന ബിദാക യാ റസൂലുള്ളാഹി, തിരുദൂതരെ, ഞാനാണത് ചെയ്തത്, ഞാൻ തന്നെ. അപ്പോൾ വീണ്ടും റസൂലുള്ളാഹി, അൻത ബിദാക, താങ്കളാണ് അത് ചെയ്തത്. അപ്പോൾ വീണ്ടും സലമ അന ബിദാക, നിസ്ലാഹു സലമ തങ്ങൾ വീണ്ടും അൻത ബിദാക്. അപ്പോൾ വീണ്ടും അദ്ദേഹം അന ബിദാക് വഹാ അനദ യാ റസൂലുള്ളാഹ് സാബിറുൻ ലിഹുക്മില്ലാഹി അലൈ, ഞാൻ തന്നെയാണ് അത് ചെയ്തത്, ഞാൻ ഇതാ, അള്ളാഹു എൻ്റെ മേലിൽ എന്ത് വിധിക്കുന്നുവോ അതേൽക്കാൻ ഞാൻ ക്ഷമാലുവാണ് തിരുദൂതരെ എന്ന് പറഞ്ഞു എന്നാണ്. ഫഅംദി ഫീ യഹുക്മ അല്ലാഹ്, അള്ളാഹുവിൻ്റെ വിധി അതെന്നിൽ നടപ്പിലാക്കിക്കോളൂ എന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സലമയെ കേട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഫഅഅതിഖ് റഖബതൻ, എങ്കിൽ താങ്കൾ ഒരു അടിമയെ മോചിപ്പിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ സലമ പറയാണ്, ഫദറബ്തു സഫ്ഹത ഉനുഖി ബിയദി, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പെരടിയിൽ ഇങ്ങനെ തച്ചു എന്ന്. എന്ന് പറഞ്ഞു, ലാ വല്ലദി ബഅസക ബിൽ ഹഖ് ലാ അംലിക്കു ഇല്ലാ റഖബത്തി ഹാദിഹി, തിരുദൂതരെ, ഞാൻ എൻ്റെ ഈ റഖബത്തല്ലാതെ പിരടിയല്ലാതെ ഒന്നും ഉടമപ്പെടുത്തുന്നില്ല. ഈ അഖിഖ് റഖബ, റഖബ എന്ന് പറഞ്ഞെങ്കിൽ പിരടിക്ക പറയാം, ആലങ്കാരികമായിട്ട് അടിമയെ മോചിപ്പിക്കുന്നതിന് പറയും, അടിമക്ക് പറയും. അപ്പൊ അഖിഖ് റഖബത്തൻ പറഞ്ഞാൽ എന്താ, നീ ഒരു അടിമയെ മോചിപ്പിക്കൂ, അല്ലെങ്കിൽ താങ്കൾ ഒരു അടിമയെ മോചിപ്പിക്കൂ എന്നുള്ളതിന് റഖബ എന്നാ പ്രയോഗിച്ചു. റഖബന്റെ അടിസ്ഥാനപരമായ അർത്ഥം പിരടിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പിരടിയിൽ തച്ചിട്ട് എൻ്റെ ഈ പിരടിയല്ലാതെ ഞാനൊന്നും ഉടമപ്പെടുത്തുന്നില്ല എന്നാണ് ഇട്ട് പറഞ്ഞത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫസും ഷഹ്റൈനി മുത്തതാബിയൈൻ, എങ്കിൽ നിങ്ങൾ തുടർച്ചയായി രണ്ട് മാസം നോമ്പ് അനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാ, വഹൽ ദഖല അലയ്യ മാ ദഖല മിനൽ ബലാ ഇല്ലാ ബിസ്സൗം, തിരുദൂതരെ, എനിക്കേറ്റ ഈ പരീക്ഷണം അത് നോമ്പ് കാരണത്താലല്ലേ എനിക്ക് ഏൽക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഭാര്യ ബിഹാർ ചെയ്യാൻ കാരണം റമദാൻ മാസത്തിൻ്റെ ദിനരാത്രങ്ങളിൽ ഭാര്യയെ പ്രാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. കാരണം അദ്ദേഹം അത്രമേൽ ഒരു വികാര വ്യക്തിത്വമായിരുന്നു. അതാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഫതസദ്ദഖ് ഔ അത്വീം സിത്തീന മിസ്കീനൻ, എങ്കിൽ താങ്കൾ 60 മിസ്കീന്മാർക്ക് അന്നം നൽകൂ, സദക ചെയ്യൂ. വസ്കമിൻ തമ്പർ, കാരക്കയിൽ നിന്ന് 60 മിസ്കീന്മാർക്ക് വേണ്ട തൂക്കം, അത് സദക ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഈ സലമ ഇബ്നു സഹർ തിരുദൂതരോട്, വല്ലദീ ബഅസക ബിൽ ഹഖ് ലഖദ് ബിത്നാ ലൈലതന ഹാദിഹി വഹ്ഷാ മാലന ആശ, തിരുദൂതരെ ഈ രാത്രി ഞങ്ങൾ അന്തി ഉറങ്ങിയത് രാത്രി ഭക്ഷണം കഴിക്കാനില്ലാഞ്ഞിട്ട് പട്ടിണിയിലാണ്, വിശന്ന് പൊരിഞ്ഞ് രാത്രി കഴിച്ചു കൂട്ടിയവരാണ് ഞങ്ങൾ, എൻ്റെ ഈ കുടുംബം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേട്ടപ്പോൾ ഫർവ ഇബ്നു അംർ റളിയല്ലാഹു തആല എന്നോട് പറഞ്ഞു, ആതിഹി ദാകൽ അറഖ്, ഒരു കൊട്ട ചൂണ്ടി ആ കൊട്ട അദ്ദേഹത്തിന് നൽകാൻ പറഞ്ഞു. 15 സാവ് അല്ലെങ്കിൽ 16 സാവ് കൊള്ളുന്ന ഒരു കൊട്ട. ചില നിവേദനങ്ങളിൽ തിരുദൂതർ പറഞ്ഞു എന്നാണ്, ഇദ്ഹബി ഇലാ സാഹിബി സദഖത്തി ബനി സുറൈഖ് ഫഖുൽ ലഹു ഫലിയദ്ഫഉഹ ഇലൈക്, ബനു സുറൈഖ് ഗോത്രത്തിൻ്റെ സദഖ പിരിക്കാൻ ഏൽപ്പിച്ച ആളുടെ അടുക്കലേക്ക് പോകാൻ പറഞ്ഞു എന്നാണ്. എന്നിട്ട് ബനു സുറൈഖ് ഗോത്രത്തിൻ്റെ സദഖ അദ്ദേഹത്തിന് തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതായി പറയാൻ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫാത്വിം അൻക മിൻഹ വസ്ഖം മിൻ തംരിൻ സിത്തീന മിസ്കീനൻ, ആ സദഖയിൽ നിന്ന് 60 മിസ്കീന്മാർക്ക് ഭക്ഷിപ്പിക്കാൻ പറഞ്ഞു. വക്കുൽ അൻ തവഅയാലുക ബഖിയതഹ, 60 മിസ്കീനുകൾക്ക് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള സദഖ താങ്കളും താങ്കളുടെ കുടുംബവും ഭക്ഷിക്കൂ എന്നും കൽപ്പിച്ചു എന്നാണ്. അങ്ങനെ ഈ സലമ ഇബ്നു സഹർ അൽ അൻസാരി പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് മടങ്ങി എൻ്റെ ഗോത്രക്കാരിലേക്ക് ചെന്നു, കുടുംബക്കാരിലേക്ക് ചെന്നു. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു, വജത്തു ഇന്ദകും ദീഖ് വസൂ അറൈ, നിങ്ങളുടെ അടുക്കൽ ഞാൻ കണ്ടത് ഇടുസാക്കലാണ്, കുടുസായ നിലപാടാണ്, മോശമായ അഭിപ്രായവുമാണ്. വജത്തു ഇന്ദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅത വൽ ബറക വഹുസ്ന അറൈ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഞാൻ കണ്ടത് വിശാല മനസ്കതയാണ്, ബർക്കത്താണ്, നല്ല നിലപാടും അഭിപ്രായവുമാണ്. വഖദ് അമറനി, തിരുദൂതർ എന്നോട് കൽപ്പിച്ചു, ഔ അമറലി ബി സദഖത്തിക്കും, അല്ലെങ്കിൽ തിരുദൂതർ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ സദഖ എനിക്ക് തരാൻ, ഫദ്ഫഉഹ ഇലൈ, അതുകൊണ്ട് നിങ്ങളുടെ സദഖ എനിക്ക് തരൂ. അപ്പോൾ അവർ അവരുടെ സദഖ അദ്ദേഹത്തിന് നൽകി എന്നതാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഈ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നതും. ഒരു മഹനീയ ചരിത്രം, വലിയ ഒരു സംഭവം, അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ സലമ ഇബ്നു സഹറിനെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായശ്ചിത്തം ചെയ്യിപ്പിച്ചു. അത് അദ്ദേഹം റമദാന്റെ പകലിൽ ഭാര്യയെ പ്രാപിച്ചതിനുള്ള പ്രായശ്ചിത്തമല്ല. റമദാന്റെ പകലിൽ നോമ്പുകാരായിരിക്കെ ഭാര്യയെ പ്രാപിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പറഞ്ഞതുപോലെയാണ് പ്രായശ്ചിത്തം. തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ഒരു അടിമയെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ 60 ദിവസം തുടർച്ചയായി നോമ്പെടുക്കുക, അതുമല്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകുക. ഈ നോമ്പ് നോറ്റു വീട്ടുന്നതോടൊപ്പം, പക്ഷെ ഇവിടെ സലമയിൽ നിന്ന് അങ്ങനെ ഒരു അപരാധം വന്നിട്ടില്ല. വിശുദ്ധ റമദാന്റെ പകലിനെ കളങ്കപ്പെടുത്തുന്ന വീഴ്ച അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടില്ല. അദ്ദേഹത്തിൽ നിന്ന് വന്ന വീഴ്ച ബിഹാറാണ്, ഭാര്യയെ ബിഹാർ ചെയ്തു എന്നുള്ളതാണ്. വല്ലദീന യുദാഹിറൂന മിൻ നിസാഇഹിം മാ ഹുന്ന ഉമ്മഹാതിഹിം ഇൻ ഉമ്മഹാതുഹും ഇല്ലല്ലാഇ വലദിനഹും വഇന്നഹും ലയഖൂലൂന മുൻകറം മിനൽ ഖൗലി വസൂറ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ സൂറത്തുൽ മുജാദിലയുടെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ആ കൊടിയ അപരാധം, വ്യാജം, ബിഹാർ, അതാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത്. ആ അപരാധം വന്നാലും ഇതേ പ്രായശ്ചിത്താണ്. അത് സൂറത്തുൽ മുജാദിലന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്നുണ്ട്. ആ പ്രായശ്ചിത്തമാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് നിർവഹിക്കാൻ കൽപ്പിച്ചത്. ഫഅഅതിഖ് റഖബതൻ ഫസും ഷഹ്റൈനി മുതതാബിഈൻ ഫതസദ്ദഖ് ഔ അത്ഇം സിത്തീന മിസ്കീനൻ എന്നൊക്കെ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ബിഹാറിനുള്ള പ്രായശ്ചിത്തം നൽകുന്നതിന് വേണ്ടിയാണ്. ബിഹാർ വിശദീകരിക്കാനോ വിശുദ്ധ റമദാൻ മാസത്തിന്റെ പകലിൽ ഭാര്യയെ പ്രാപിച്ചാലുള്ള പ്രായശ്ചിത്തത്തിന്റെ വിഷയം വിശദീകരിക്കാനോ അല്ല നമ്മൾ ഇവിടെ ഈ ചരിത്രം ഉണർത്തിയത്. പ്രത്യുത റമദാന്റെ രാവുകളിൽ ഭാര്യമാരെ പ്രാപിക്കുന്നതിനും അവരുമായി സംസർഗം പുലർത്തുന്നതിനും അവരെ വിരിപ്പിലേക്ക് വിളിച്ച് അവരോട് ലൈംഗിക ചുവയിൽ സംസാരിച്ച് വർത്തിക്കുന്നതിന് അള്ളാഹു സുബ്ഹാനഹു തആല അനുവാദം നൽകി. അതെന്തിനെന്ന് മനസ്സിലാക്കാൻ പുരുഷന്മാർ സ്ത്രീകളെ അപേക്ഷിച്ച് വികാര പ്രകടനത്തിൻ്റെ വിഷയത്തിൽ ക്ഷമയുള്ളവരല്ല, സഹനം ഉള്ളവരല്ല തുടങ്ങിയുള്ളതായ വിഷയങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഏതായാലും നമ്മൾ ഉഹില്ല ലകും ലൈലത സിയാമി റഫസു ഇലാ നിസാഇക്കും എന്ന ഭാഗം മനസ്സിലാക്കി. അതിനെ തുടർന്ന് ഹുന്ന ലിബാസുൽ ലകും വ അൻതും ലിബാസുൽ ലഹുൻ എന്നുള്ള ഭാഗവും മനസ്സിലാക്കി. തുടർന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് അലിമല്ലാഹു അന്നകും കുന്തും തഖ്താനൂന അൻഫുസകും എന്ന ഭാഗമാണ്. എന്തുകൊണ്ട് റമദാന്റെ രാവിൽ ഭാര്യമാരെ വിളിച്ച് ക്ഷണിച്ച് സംസർഗം അള്ളാഹു അനുവദിച്ചു? രണ്ട് കാരണം എന്ന് നമ്മൾ പറഞ്ഞു. ഒരു കാരണം ഹുന്ന ലിബാസുല്ലകും അൻതും ലിബാസുല്ലഹുൻ. രണ്ടാമത്തെ കാരണം അലിമല്ലാഹു അന്നകും കുന്തും തഖ്താനൂന അൻഫുസകും. അലിമല്ലാഹ്, അള്ളാഹു അറിഞ്ഞിരിക്കുന്നു, അന്നകും തീർച്ചയായും നിങ്ങൾ, കുന്തും നിങ്ങളായിരുന്നു, തഖ്താനൂൻ നിങ്ങൾ വഞ്ചിക്കുന്നു, അൻഫുസകും നിങ്ങളെ തന്നെ. അപ്പോൾ നിങ്ങൾ സ്വന്തങ്ങളെ വഞ്ചിക്കുന്നവരായിരുന്നു എന്നത് അള്ളാഹു സുബ്ഹാനഹു വതാല അറിഞ്ഞിരിക്കുന്നു. അതിനാൽ അള്ളാഹു സുബ്ഹാനഹു വതാല അറഫസു ഇലാ നിസാഇക്കും അതിനെ അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഈ പ്രയോഗങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ആദ്യം ഈ ഒരു ഭാഗം അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞതിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാൻ്റെ ഒരു നിവേദനമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വതാല നോമ്പ് നിർബന്ധമാക്കിയുള്ള ആയത്ത് ഇറക്കി. يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم എന്ന് തുടങ്ങി ആയത്ത് അല്ലാഹു അവതരിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് കാൻ الناس على عهد النبي صلى الله عليه وسلم, തിരുദൂതരുടെ കാലത്ത് ജനങ്ങളായിരുന്നു, اذا صلوا العتمة അവർ ഇശ നിസ്കരിച്ചാൽ, حرم عليهم الطعام والشراب والنساء പിന്നെ ഭക്ഷണപാനീയങ്ങളൊക്കെ സ്ത്രീകൾ ഭാര്യമാർ അവരെ പ്രാപിക്കലൊക്കെ പാടില്ലായിരുന്നു. വസാമു ഇലൽ ഖാബിലത്തി, അടുത്ത രാത്രി വരേക്കും പിന്നീട് വ്രതാനുഷ്ഠാനമാണ്. അങ്ങനെയായിരുന്നു ആദ്യകാലത്ത്. നമ്മൾ നോമ്പിൻ്റെ ചരിത്രം പറഞ്ഞല്ലോ, രാത്രിയിലും പകലിലും നോമ്പ് തുറന്ന് പിന്നെ ഇശ പിന്നിട്ടാൽ വ്രതാനുഷ്ഠാനം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നത് ഫഖ്താന റജുലു നഫ്സഹു, ഒരു വ്യക്തി സ്വന്തത്തെ ചതിയിൽ വീഴ്ത്തി എന്നാണ്. എന്താ കാര്യം? ഫജാമ ഇംറാഅതഹു വഖദ് സല്ലൽ ഇശ വലം യുഫ്തിർ, ഇശ നിസ്കരിച്ചു വന്നിട്ട് ഭാര്യയെ പ്രാപിച്ചു. അയാൾ നോമ്പ് കുറിച്ചിട്ടില്ല, നോമ്പിലാണ്, കാരണം ഇശ നിസ്കരിച്ചിട്ട് പിന്നെ നോമ്പ് തുടരുകയല്ലേ. ഫഅറാദല്ലാഹു അസ്സ വജല്ല അൻ യജഅല ദാലിക യുസ്റൻ ലിമൻ ബഖി വറുഖ്സതൻ വമൻഫഅതൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ശേഷിക്കുന്നവർക്ക് അതൊരു എളുപ്പമാക്കി നിശ്ചയിക്കാൻ ഉദ്ദേശിച്ചു, അതേപോലെ ഒരു ഇളവ് ആക്കുവാനും ഒരു ഉപകാരമാക്കുവാനും. അപ്പം ഈ വ്യക്തി, അദ്ദേഹത്തിന് ഈ ഒരു വിഷയം വന്നു, അതോടുകൂടി മറ്റുള്ളവർക്ക് അള്ളാഹു ഒരു എളുപ്പവും ഇളവും ഉപകാരവും നിശ്ചയിക്കാൻ ഉദ്ദേശിച്ചു എന്നാണ്. അങ്ങനെയാണ് ഫഖാല സുബ്ഹാന, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അലിമല്ലാഹു അന്നകും കുന്തും തഖ്താനൂന അൻഫുസകും എന്ന്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുകയാണ് വകാന ഹാദ മിമ്മാ നഫഅ അല്ലാഹു ബിഹിന്നാസ്, ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു കാര്യമാക്കി, അവർക്ക് റഹസലഹും ഇളവ് നൽകി, വയസ്സർ അവർക്ക് എളുപ്പവും നൽകി എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതിനെ പുരസ്കരിച്ച് പറഞ്ഞത്. അൽബറ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞത് ഇപ്രകാരം നമുക്ക് വായിക്കാം. ലമ്മ നസല അല്ലാഹു സൗമു റമദാൻ, റമദാൻ വ്രതം അള്ളാഹു അവതരിപ്പിച്ചപ്പോൾ, കാനു ലാ യഖ്റബൂൻ അന്നിസ റമദാന കുല്ലഹു, റമദാൻ മുഴുവനും സ്ത്രീകളോടടുക്കുമായിരുന്നില്ല. തുടക്കത്തിൽ റമദാൻ നോമ്പ് നിർബന്ധമാക്കിയ ആ തുടക്ക നാളുകളിൽ, വകാന റിജാലു യഖൂനൂന അൻഫുസഹും, ചിലർ സ്വന്തത്തെ ചതിയിൽ വീഴ്ത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഫാൻസലല്ലാ അള്ളാഹു അവതരിപ്പിച്ചു എന്ത്, അലിമല്ലാഹു അന്നകും കുന്തും തഖ്താനൂൻ അൻഫുസകും ഫതാബ അലൈക്കും വഅഫാ അൻകും എന്ന വചനം. ഇത് അൽബറ ഇബ്നുൽ ആസിബ് റളിയല്ലാഹു തആല ഈ ഒരു ഭാഗം അതിനെ പുരസ്കരിച്ച് പറഞ്ഞ ഒരു വിഷയമാണ്. അപ്പോൾ ഞാൻ ഇബിൻ അബ്ബാസിനെയും അൽബറ ഇബ്നു ആസിബ് റളിയല്ലാഹുവിനെയും ഇവിടെ ഉദ്ധരിച്ചത് ഈ അലിമല്ലാഹു അന്നകും കുന്തും തഖ്താനൂന അൻഫുസകും എന്ന അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം അവതരിപ്പിക്കാൻ കാരണമുണ്ട് എന്ന് അവർ അനുസ്മരിച്ച വിഷയം മനസ്സിലാക്കാനാണ്. ഇതിൽ നമുക്ക് ഈ വചനത്തിലെ പ്രയോഗങ്ങൾ അലിമല്ലാഹു അന്നകും കുന്തും തഖ്താനൂന അൻഫുസകും അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടർന്ന് മനസ്സിലാക്കാം. ആയത്തിൻ്റെ ബാക്കി ഭാഗം പഠിക്കുന്നതോടൊപ്പം ബിഇദ്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ അന്നൂർ ക്ലാസ് 32 മൊഡ്യൂൾ 16 റമദാനിലെ രാത്രി ഇളവുകൾ എന്തുകൊണ്ട്. അന്നൂർ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
3: ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക്. ചോദ്യം 1, സലമ എന്ന അൻസാരിയുടെ ചരിത്രം നമുക്ക് മനസ്സിലായല്ലോ, അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയോട് എന്താണ് ചെയ്തത്? ഓപ്ഷൻ എ ത്വലാഖ് ചെയ്തു, ഓപ്ഷൻ ബി ബിഹാർ ചെയ്തു, ഓപ്ഷൻ സി പിന്നീട് മിണ്ടിയിട്ടില്ല. ചോദ്യം 2, താഴെ നൽകിയത് പൂരിപ്പിക്കുക. കുന്തു റജുലൻ ഡാഷ് മിൻ ജമാലി നിസായി മാലം യുത്ത ഗൈരി. ഓപ്ഷൻ എ ലഖദ് ഊത്തീതു, ഓപ്ഷൻ ബി ഖദ് ഊത്തത, ഓപ്ഷൻ സി ഖദ് ഊത്തീതു. ചോദ്യം 3, അൻസാരി നബിയുടെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ സംഭവങ്ങൾ വിവരിക്കാൻ പോയി. നബിയോട് വിവരിച്ചു. അപ്പോൾ നബി ആശ്ചര്യപ്പെടുകയും എത്രയോ തവണ അദ്ദേഹത്തിനോട് നീയാണോ ഇത് ചെയ്തതെന്ന് ചോദിക്കുകയുമുണ്ടായി. അത് എത്ര തവണയാണ്? ഓപ്ഷൻ എ 3 തവണ, ഓപ്ഷൻ ബി 5 തവണ, ഓപ്ഷൻ സി 1 തവണ.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കിഡ്സ് ടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് പ്രസിദ്ധ കാര്യ മഹ്മൂദ് അൽ ഷിത്താനിയുടെ പാരായണമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840 www.peaceradio.com.
2: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രശസ്ത ഖുർആൻ കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാൻ അവസരമൊരുങ്ങുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ഫാത്തിഹയുടെയും സൂറത്തുൽ ബഖറയിലെ 1 മുതൽ 129 വരെയുള്ള ആയത്തുകളുടെയും പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖുർആൻ ഖാരി വാദി അൽ യമാനി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: തൻസീൽ ഇതോടെ അവസാനിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹയുടെയും സൂറത്തുൽ ബഖറയിലെ 1 മുതൽ 129 വരെയുള്ള ആയത്തുകളുടെയും പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖുർആൻ ഖാരി വാദി അൽ യമാനി.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ വിശുദ്ധ ഖുർആനിൻ്റെ 5-ാം അധ്യായം സൂറത്തു മാഇദയുടെ 26 മുതൽ 50 വരെയുള്ള വചനങ്ങളാണ് നാം പാരായണം ചെയ്തത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹസ്സ അൽ ബാലൂശി.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാം അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തുർ റഅദ് 17-19 കൂടി വചനങ്ങളുടെ അർത്ഥവും അതിന്റെ വ്യാഖ്യാനവും വിശദീകരിക്കുന്നു.
1: വചനം 17.
2: അൻസല, അവൻ ഇറക്കി. മിനശ്ശമായി, ആകാശത്തുനിന്നു. മാ അൻ, വെള്ളം. ഫസാലത്, എന്നിട്ട് ഒലിച്ചു, ഒഴുകി. ഔദിയത്തുൻ, താഴ്വരകൾ. ബിഖദരിഹ, അവയുടെ തോതനുസരിച്ച്, കണക്കനുസരിച്ച്. ഫഹ്തമല, എന്നിട്ട് വഹിച്ചു വന്നു. അസ്സൈലു, ഒഴുക്ക്, വെള്ളം. ജബദ, ഒരുതരം നുരയെ. പദ. റോബിയ, പൊന്തി നിൽക്കുന്ന. വമിമ്മായൂഖിദൂന, അവർ തീ കത്തിക്കുന്ന വസ്തുവിൽ നിന്നും കത്തിച്ചു പഴുപ്പിക്കുന്ന വസ്തുവിൽ നിന്നും. അലൈഹി, അതിന്മേൽ. ഫിന്നാരി, തീയിൽ. ഇബ്തിഗാ, ആഗ്രഹിച്ചുകൊണ്ട്. ഹിലിയത്തിൻ, വല്ല ആഭരണത്തെയും. ഔ മതാഇൻ, അല്ലെങ്കിൽ ഉപകരണത്തെയും. സബദുൻ, നുരയുണ്ടായിരിക്കും. മിത്ലുഹു, അതുപോലുള്ള. കദാലിക, അപ്രകാരം. യദ്രിബു, ആക്കുന്നു, വിവരിക്കുന്നു, അടിക്കുന്നു. അല്ലാഹു, അല്ലാഹു. അൽഹഖ്, യഥാർത്ഥത്തെ, ന്യായമായതിനെ. വൽബാത്തില, അയഥാർത്ഥത്തെ, അന്യായമായതിനെയും. ഫഅമ്മ, എന്നാലപ്പോൾ. അസ്സബദു, നുര, പദ. ഫയദ്ഹബു, അത് പോകും, നശിക്കുന്നു. ജുഫാഅൻ, പുറന്തള്ളായി. വഅമ്മാമയൻഫഉ, എന്നാൽ ഉപയോഗപ്പെടുന്നതാകട്ടെ. അന്നാസ, മനുഷ്യർക്ക്. ഫയം കുസു, അത് താമസിക്കുന്നു, തങ്ങുന്നു. ഫിൽ അർദി, ഭൂമിയിൽ. കദാലിക, അപ്രകാരം. യദ്രിബുല്ലാഹു, അല്ലാഹു ആക്കുന്നു, വിവരിക്കുന്നു. അൽ അംസാൽ, ഉപമകളെ, ഉദാഹരണങ്ങൾ.

0: الناس فيمكث في الأرض كذلك يضرب الله الأمثال.
1: അവൻ അഥവാ അള്ളാഹു ആകാശത്തു നിന്നും മഴവെള്ളം ഇറക്കി, എന്നിട്ട് പല താഴ്വരകളും അവയുടെ തോതനുസരിച്ച് വെള്ളം ഒഴുക്കി. അപ്പോൾ ആ ഒഴുക്ക് പൊന്തിവരുന്ന ഒരു തരം നുരയെ വഹിച്ചുകൊണ്ടുവന്നു. വല്ല ആഭരണത്തെയോ ഉപകരണത്തെയോ ഉണ്ടാക്കുവാൻ ആഗ്രഹിച്ച് തീയിലിട്ട് അവർ ചുട്ടുപഴിപ്പിക്കാറുള്ള ലോഹവസ്തുവിൽ നിന്നും അതുപോലെയുള്ള നുരയുണ്ടായിരിക്കും. അപ്രകാരം യഥാർത്ഥത്തെയും അയഥാർത്ഥത്തെയും അള്ളാഹു ഉപമിച്ച് വിവരിക്കുന്നു. എന്നാലപ്പോൾ ആ നുര അത് പുറന്തള്ളായി നശിച്ചു പോകുന്നു. എന്നാൽ മനുഷ്യർക്ക് ഉപയോഗപ്പെടുന്ന വസ്തുവാകട്ടെ, അത് ഭൂമിയിൽ തങ്ങി നിൽക്കുകയും ചെയ്യുന്നു. അപ്രകാരം അള്ളാഹു ഉപമകളെ വിവരിക്കുന്നു.
2: അള്ളാഹു തന്നെ പ്രസ്താവിച്ചതുപോലെ യഥാർത്ഥവും അയഥാർത്ഥവും അഥവാ സത്യവും മിഥ്യയും തമ്മിലുള്ള വ്യത്യാസത്തിന് നല്ല ഉദാഹരണങ്ങളാണിത്. ഒന്ന് വെള്ളവുമായി ബന്ധപ്പെട്ടതും മറ്റേത് തീയുമായി ബന്ധപ്പെട്ടതും. രണ്ടിലെയും സാദൃശ്യ ബിന്ദു ഒന്നു തന്നെ. ഇതുപോലെ കപടവിശ്വാസികളെക്കുറിച്ചും തീയും വെള്ളവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചില ഉപമകൾ അൽബക്കറ 17 മുതൽ 20 വരെയുള്ള ആയത്തുകളിൽ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. താഴെ കാണുന്നതുപോലെ ചില ഹദീസുകളിലും അപ്രകാരം കാണാം. ഈ ഉപമകളുടെ സാരം ഇങ്ങനെ മനസ്സിലാക്കാം. മഴ വർഷിക്കുന്നതോടെ മലഞ്ചെരുവുകളിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വരകളിലൂടെ അതതിന്റെ വലുപ്പവും കിടപ്പുമനുസരിച്ച് മലവെള്ളം കുത്തി ഒഴുകി വരുമല്ലോ. ധാരാളം നുരയും പതയും വഹിച്ചുകൊണ്ടായിരിക്കും അതൊഴുകി വരുന്നത്. അതുപോലെ തന്നെ ആഭരണം മുതലായ ചില ഉപകരണങ്ങളെ ഉണ്ടാക്കുവാൻ വേണ്ടി സ്വർണം, വെള്ളി, ഇരുമ്പ് തുടങ്ങിയ ലോഹങ്ങൾ തീയിലിട്ട് പഴുപ്പിച്ച് ഉരുക്കിയെടുക്കുമ്പോൾ അതിനുമീതെയും ഒരു തരം പതയും നുരയും കാണാവുന്നതാണ്. ഈ രണ്ടു തരം നുരകളും ഉപകാരമില്ലാത്ത കീടങ്ങളാണെന്ന് മാത്രമല്ല, അവയ്ക്ക് നിലനിൽപ്പുമുണ്ടായിരിക്കയില്ല. വെള്ളത്തിലെ നുര താഴ്വരയുടെ ഓരങ്ങളിലൂടെയും മറ്റുമായി ചിന്നിച്ചിതറി പുറന്തള്ളപ്പെട്ടു പോകുന്നു. തീ ചൂളകളിലെ നുരയും അതുപോലെ പുറന്തള്ളപ്പെട്ടു പോകുന്നു. അവയിൽ മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്ന ഭാഗമാകട്ടെ, അഥവാ ഒന്നാമത്തേതിൽ വെള്ളവും രണ്ടാമത്തേതിൽ ലോഹദ്രാവകവും ശേഷിക്കുകയും അവയെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതുപോലെ വിദ്യയായുള്ളത് ആദ്യം ആകർഷകമായി വെളിപ്പെടുമെങ്കിലും താമസം വിന ഉപകാരമില്ലാതെ നശിച്ചു പോകും. സത്യമാകട്ടെ സ്ഥിരവും ഭദ്രവുമായി അവശേഷിക്കുകയും അതിന്റെ പ്രയോജനം നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ ഉപമയിൽ നിന്ന് മറ്റൊരു വസ്തുത കൂടി ഗ്രഹിക്കേണ്ടതുണ്ട്. കീടവും നുരയും പുറന്തള്ളപ്പെട്ടു പോയ ശേഷം ലഭിക്കുന്ന വെള്ളവും ലോഹവും കൊണ്ടുള്ള പ്രയോജനം അവയെ പ്രയോജനപ്പെടുത്തുന്ന ആളുകളുടെ സ്ഥിതിക്കനുസരിച്ച് കൂടിയും കുറഞ്ഞും വരുമല്ലോ. അതുപോലെ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന സത്യയാഥാർത്ഥ്യങ്ങളിൽ എത്ര കണ്ട് ശ്രദ്ധ പതിപ്പിക്കുകയും അവ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുവോ അതനുസരിച്ചായിരിക്കും അവ മൂലം ലഭിക്കുന്ന പ്രയോജനവും. അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമാരൂപത്തിൽ ഈ വാസ്തവം ഇപ്രകാരം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹു എന്നെ നിയോഗിച്ചയച്ച സന്മാർഗത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഉദാഹരണം ഒരു മഴയുടെ മാതിരിയാകുന്നു. അത് വല്ല ഭൂമിയിലും ബാധിക്കുമ്പോൾ അതിൽ ഒരു വിഭാഗം ആ വെള്ളം സ്വീകരിച്ച് പുല്ലുകളും ധാരാളം സസ്യങ്ങളും ഉളപ്പിക്കുന്നു. അതിൽ വരണ്ട പ്രദേശങ്ങളും ഉണ്ടായിരിക്കും. അവ ആ വെള്ളം തടഞ്ഞുവെക്കും. എന്നിട്ട് അതുമൂലം അള്ളാഹു ജനങ്ങൾക്ക് പ്രയോജനം നൽകുന്നു. അങ്ങനെ അവർ കുടിക്കുകയും കാലികളെ മേയിക്കുകയും ഉടിപ്പിക്കുകയും കൃഷിയുണ്ടാക്കുകയും ചെയ്യുന്നു. വേറെ ഒരു വിഭാഗത്തിനും ആ മഴ ബാധിക്കും. അവ വെറും മരുപ്രദേശങ്ങളായിരിക്കും. അവ വെള്ളം തടഞ്ഞുവെക്കുകയോ സസ്യങ്ങളെ മുളപ്പിക്കുകയോ ചെയ്യില്ല. അള്ളാഹുവിന്റെ മതത്തിൽ വിജ്ഞാനം നേടുകയും അള്ളാഹു എന്നെ നിയോഗിച്ചയച്ച കാര്യം അവൻ ഉപയോഗപ്പെടുത്തി കൊടുക്കുകയും അങ്ങനെ അത് അറിയുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തവരുടെയും അതിലേക്ക് തലപൊക്കി നോക്കാതെയും എന്നെ അയക്കപ്പെട്ട സന്മാർഗം സ്വീകരിക്കാതെയും ഇരിക്കുന്നവരുടെയും ഉപമയാകുന്നു അത്. ബുഖാരി മുസ്ലിം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച മറ്റൊരു നബിവചനത്തിന്റെ സാരം ഇങ്ങനെയാകുന്നു, എന്റെയും നിങ്ങളുടെയും ഉദാഹരണം ഒരു തീ കത്തിച്ചവന്റെ മാതിരിയാകുന്നു. അതിന്റെ ചുറ്റുപാടും വെളിച്ചം പ്രകാശിച്ചപ്പോൾ വണ്ടുകളും തീയിൽ ചാടി വീഴാറുള്ള ഈ പ്രാണികളും അതിൽ വന്നു വീഴാൻ തുടങ്ങി. അവൻ അവയെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും അവ അവനെ തോൽപ്പിച്ച് അതിൽ തിരക്കി വീണുകൊണ്ടിരിക്കുകയായി. ഇതാണ് എന്റെയും നിങ്ങളുടെയും ഉപമ. ഞാൻ നിങ്ങളുടെ ഊരക്ക് പിടിച്ച് തീയിനെ വിട്ടേച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരുവിൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്നെ അതിജയിച്ച് അതിൽ വീഴുകയും ചെയ്യുന്നു. അബൂദാവൂദ്, ബുഖാരി, മുസ്ലിം.
0: വചനം 18.
1: ലില്ലദീന സ്തജാബു, ഉത്തരം നൽകിയവർക്ക്. ലിറബ്ബിഹിം, തങ്ങളുടെ റബ്ബിന്. അൽ ഹുസ്ന, ഏറ്റവും നല്ലത്. വല്ലദീന ലം യസ്തജീബു, ഉത്തരം ചെയ്യാത്തവർ. ലഹു, അവന്. ലൗ അന്ന ലഹും, അവർക്കുണ്ടായിരുന്നുവെങ്കിൽ. മാ ഫിൽ അർദ്, ഭൂമിയിലുള്ളത്. ജമീഅൻ, മുഴുവനും. സർവവും. വമിത്ലഹു, അതിന്റെ അത്രയും. അതുപോലെയുള്ളതും. മഅഹു, അതോടുകൂടി. ലഫ്തദൗ, അവർ തണ്ടം കൊടുക്കുക തന്നെ ചെയ്യും. മോചനമൂല്യം കൊടുക്കുക തന്നെ ചെയ്യും. ബിഹി, അതിനെ. അതുകൊണ്ട്. ഉലായിക, അക്കൂട്ടർ. ലഹും, അവർക്കുണ്ടായിരിക്കും. അവർക്കത്രേ. സൂ ഉൽ ഹിസാബ്, മോശപ്പെട്ട വിചാരണ, കടുത്ത വിചാരണ. വമഅവാഹും, അവരുടെ പ്രാപ്യസ്ഥാനം, സങ്കേതസ്ഥാനം. ജഹന്നം, ജഹന്നമാകുന്നു. വബിഇസ, എത്രയോ ചീത്തയും, വളരെ ചീത്തയും. അൽമിഹാദ്, തൊട്ടിൽ.

0: തങ്ങളുടെ റബ്ബിന് ഉത്തരം നൽകിയവർക്ക് ഏറ്റവും നന്നായുള്ളത് അഥവാ ഏറ്റവും നല്ല പ്രതിഫലം ഉണ്ടായിരിക്കും. അവന് ഉത്തരം നൽകാത്തവരാകട്ടെ, അവർക്ക് ഭൂമിയിലുള്ളത് മുഴുവനും അതോടൊപ്പം അത്രയും കൂടി ഉണ്ടായിരുന്നാലും അതൊക്കെയും അവർ തണ്ടം കൊടുക്കുക തന്നെ ചെയ്യുന്നതാണ്. അക്കൂട്ടർക്ക് തന്നെയാണ് കടുത്ത വിചാരണയും ഉണ്ടായിരിക്കുക. അവരുടെ സങ്കേതസ്ഥാനമാകട്ടെ ജഹന്നമും അഥവാ നരകവും ആകുന്നു. ആ തൊട്ടിൽ എത്രയോ ചീത്തയും.
1: അള്ളാഹുവിന് ഉത്തരം നൽകുക എന്ന് വെച്ചാൽ തൗഹീദിലും ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിക്കുക വഴി നേർമാർഗം പ്രാപിക്കുവാനുള്ള അവന്റെ ക്ഷണം സ്വീകരിക്കുക എന്നാകുന്നു. അത് സ്വീകരിക്കുന്നവർക്ക് പ്രതിഫലങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലതായ ശാശ്വത സ്വർഗമായിരിക്കും ലഭിക്കുക. നാമമാത്ര വിചാരണ മാത്രമേ അവർക്ക് നേരിടേണ്ടി വരികയുമുള്ളൂ. ആ ക്ഷണം സ്വീകരിക്കാത്തവർക്ക് ഏറ്റവും മോശപ്പെട്ട പ്രതിഫലമായ നരകവുമായിരിക്കും ലഭിക്കുക. അവർ വളരെ കടുത്ത വിചാരണയെ നേരിടേണ്ടതായും വരും. തങ്ങളുടെ ചെറുതും വലുതുമായ സകല ചെയ്തികൾക്കും അവർ കൈകെട്ടി ഉത്തരം പറയേണ്ടി വരും. ഭൗതികമായ താൽപര്യങ്ങളിലും സുഖസൗകര്യങ്ങളിലും യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറില്ലാതിരുന്ന അവർ അവിടെ വെച്ച് തങ്ങൾക്ക് ഭൂലോകം മുഴുവനും അതിലപ്പുറവും ഉണ്ടായിരുന്നാലും അതെല്ലാം മോചനമൂല്യമായി നൽകി രക്ഷപ്പെടുവാൻ തയ്യാറായിരിക്കും എന്ന് സാരം. ആയിഷ റളിയല്ലാഹു അൻഹായിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിന്റെ സാരം ഇപ്രകാരമാകുന്നു. അവർ പറയുകയാണ്, ഖിയാമത്ത് നാളിൽ വിചാരണയ്ക്ക് വിധേയരാകുന്ന ആരും നാശത്തിലകപ്പെടാതിരിക്കയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഞാൻ ചോദിച്ചു, വലം കൈയിൽ കർമ്മരേഖ നൽകപ്പെടുന്ന സജ്ജനങ്ങളെപ്പറ്റി, അവർ ലഘുവായ ഒരു വിചാരണയ്ക്ക് വിധേയരാകുമെന്ന് അള്ളാഹു 84-ാമത്തെ സൂറത്തിലെ 7-8 ആയത്തുകളിൽ പ്രസ്താവിച്ചിട്ടില്ലേ? അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് കർമ്മങ്ങളെ കാട്ടിക്കൊടുക്കൽ മാത്രമാകുന്നു. ആർ കർശനമായ വിചാരണയ്ക്ക് വിധേയരാകുന്നുവോ അവർ നാശമടയുന്നതാണ്. ബുഖാരി മുസ്ലിം. ഒരു റിവായത്തിൽ അവർ നാശമടയും എന്നതിനു പകരം അവർ ശിക്ഷിക്കപ്പെടും എന്നാണുള്ളത്.
2: വചനം 19.
0: അഫമൻ, അപ്പോൾ യാതൊരുവനോ, യഅലമു, അവനറിയാം, അന്നമാ ഉൻസില, അവതരിപ്പിക്കപ്പെട്ടത് എന്ന്, ഇലൈക, നിനക്ക്, മിർ റബ്ബിക, നിന്റെ റബ്ബിങ്കൽ നിന്ന്, അൽ ഹഖു, യഥാർത്ഥമാണ് എന്ന്, കമൻ, ഒരുവനെപ്പോലെ, ഹുവ, അവൻ, അഅമാ, അന്ധനാണ്, ഇന്നമാ യതദക്കറു, ഉറ്റാലോചിക്കുകയുള്ളൂ, ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ മാത്രം.

0: നബിയെ, അപ്പോൾ നിനക്കു നിന്റെ റബ്ബിങ്കിൽ നിന്നു അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥമാണെന്ന് അറിയുന്നവൻ അന്ധനായുള്ള ഒരുവനെപ്പോലെയാണോ? ബുദ്ധിമാന്മാർ മാത്രമേ ഉറ്റാലോചിക്കൂ.
1: അള്ളാഹു അവതരിപ്പിച്ചതാണ് യഥാർത്ഥവും സത്യവുമെന്ന് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥത്തിൽ കാഴ്ചയുള്ളവൻ. അല്ലാത്തവൻ ബാഹ്യത്തിൽ കാഴ്ചയുള്ളവനാണെങ്കിലും അവൻ അന്ധനതുല്യനാണ്. അവൻ ഉൾക്കാഴ്ചയില്ലാത്തവനും ഉറ്റാലോചിക്കത്തക്ക ബുദ്ധിയില്ലാത്തവനുമാണ് എന്നത്രേ ഈ വചനത്തിലടങ്ങിയ തത്വം. ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ എന്ന് അള്ളാഹു പറയുന്നത് പലരും ധരിക്കാറുള്ളതുപോലെ ഗവേഷണ പരീക്ഷണങ്ങൾ നടത്തുവാനോ ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ കണ്ടുപിടിക്കുവാനോ രാഷ്ട്രമീമാംസകൾ തയ്യാറാക്കുവാനോ പ്രാപ്തരാകുമാറുള്ള ബുദ്ധിജീവികൾ എന്ന അർത്ഥത്തിലല്ലെന്ന് മനസ്സിരുത്തേണ്ടതുണ്ട്. അള്ളാഹു തന്നെ ആ വാക്കിന് നൽകിയിട്ടുള്ള വിശദീകരണങ്ങളിൽ നിന്ന് വേണം അതിന്റെ ഉദ്ദേശ്യം മനസ്സിലാക്കുവാൻ. സൂറത്ത് ആലിമ്രാനിലെ 7-8, 190 മുതൽ 194 മുതലായ വചനങ്ങളിൽ ഇതിനു മുമ്പ് ചിലതെല്ലാം നാം കാണുകയുണ്ടായി.
2: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ സൂറത്ത് റഅദ് 17 മുതൽ 19 കൂടി വചനങ്ങളാണ് നാം പഠിച്ചു കഴിഞ്ഞത്.
3: പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാനും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ പകർത്താനും കൂടുതൽ പഠനവിധേയമാക്കാനും സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുൽ അഹ്സാബ് ഭാഗം 4 നിന്ന് ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ ജാഫർ സലഫി.

സമയത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ, ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ, പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

പീസ് ഖുർആൻ റേഡിയോ ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കുന്നതിന് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 445-ാമത്തെ പേജ് ഇൻഷാ അള്ളാഹ് പാരായണം ചെയ്യുന്നത് അഷ് ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 445-ാമത്തെ പേജ് കൂടി പാരായണം ചെയ്തു. പാരായണം ചെയ്തത് അഷേഖ് സഅദ് അൽ ഗാമിദി.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطو عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
4: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: നോമ്പ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സാധാരണയായി സംഭവിക്കുന്ന തെറ്റുകൾ തിരുത്താൻ സഹായകമായ അത്തഹ്സീനിൽ ഇന്ന് പഠിപ്പിക്കുന്നത് ഹാഫിള് അബ്ദുഷുക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സാധാരണ ഖിറാഅത്തിൽ ധാരാളം അബദ്ധങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് ക്ലാസുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ്. അത് ശരിയാക്കുവാനും തജ്വീദും മഖ്റജും അനുസരിച്ച് കൃത്യമായ പാരായണം നടത്തുവാനും ഒരുപക്ഷെ ഇത്തരം ക്ലാസുകൾ നമുക്ക് ഉപകരിച്ചേക്കാം. അല്ലാഹു സ്വീകരിക്കട്ടെ. സൂറത്തുൽ ഖലമിലെ 15 മുതലുള്ള ആയത്താണ് ഇൻഷാ അല്ലാ ഇന്ന് എടുക്കുന്നത്.

0: പതിനഞ്ചാമത്തെ ആയത്തിൽ ഇദാ തുത്ലാ അലൈഹി ആയാതുന ഖാല അസാതീറുൽ അവലീൻ. ഓതുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇദാ തുത്ല, ഇവിടെ താഅ്ന് സുക്കൂനാവുമ്പോൾ തുത്ല എന്നല്ല പറയേണ്ടത്, തുത്ല. ഇദാ തുത്ല അലൈഹി, ഖൽഖല ചെയ്യാൻ പാടില്ല. അലൈഹി ആയാതുന ഖാല അസാതീറു, അലൈഹി ആയാതുന ഖാല, അവിടെ ഖാഫിൻ്റെ ഉച്ചാരണം ഖാല അസാതീറു അല്ല, ഖാല അല്ല ഖാല. അസാതീറു എന്നതിന് പകരം അസാതീറു അല്ല പറയേണ്ടത്, അസാതീറു. അധികവും നമ്മുടെ പാരായണത്തിൽ അസാതീറു എന്നാണ് ഉണ്ടാവുക, അസാതീറുൽ അവലീൻ. അപ്പോൾ അസാതീറു എന്ന് തന്നെ പറയുക. അൽ അവലീൻ, ഇവിടെ മറ്റൊരബദ്ധം, അസാതീറുൽ അവലീൻ എന്ന് കൂട്ടി ഓതുമ്പോൾ അധികം ആളുകളും അസാതീറുൽ അവലീൻ എന്ന് പറയുന്നു. അസാതീറുൽ അവലീൻ, ലവലീൻ അല്ല ഔവലീൻ, ഹംസയെ കൊണ്ടാണ് പറയേണ്ടത്. അസാതീറുൽ അവലീൻ.
1: ഇദാ തുത്ലാ അലൈഹി ആയാതുനാ ഖാല അസാതീറുൽ അവലീൻ.
0: പതിനാറാമത്തെ ആയത്തിൽ സനസിമുഹു അലൽ ഖുർത്തൂം, ഇവിടെ സനസിമുഹു അലൽ ഖുർത്തൂം ഓതുമ്പോൾ സനസിമുഹു ഹ എന്ന ഉച്ചാരണം കൃത്യമല്ല, അതുപോലെ ഖുർത്തൂം എന്നതിലെ ഖ ത്വാഇന് പകരം താ. പ്രധാനമായിട്ടും രണ്ട് തെറ്റാണ് ഉണ്ടാവുക, ഒന്ന് ഖ മറ്റൊന്ന് ത്വാ. ഖുർത്തൂം ഖുർത്തൂം എന്ന് തന്നെ ഉച്ചരിക്കണം. സനസിമുഹു അലൽ ഖുർത്തൂം.
1: ഇന്ന ബലൗനാഹും കമാ ബലൗന അസ്ഹാബൽ ജന്ന, അസ്ഹാബ സ്വാദ്.
0: അതുപോലെ തന്നെ ഇദ് അഖ്സമു എന്നതിലെ ഖാഫ്, അഖ്സമു അല്ല ഇദ് അഖ്സമു.
1: ലയസ്രിമുന്നഹ സ്വാദിനെ ശ്രദ്ധിക്കണം, ലയസ്രിമുന്നഹ സ്വാദ്, ലയസ്രിമുന്നഹ അല്ല. മുസ്ബിഹീൻ സ്വാദിനെ ശ്രദ്ധിക്കണം, അവിടെയും മുസ്ബിഹീൻ അല്ല മുസ്ബിഹീൻ, ഹും സ്വാദും. മുസ്ബിഹീൻ സ്വാദ്, അതുപോലെ ഹ.
0: ഇതിങ്ങനെ പറയാൻ കാരണം നമ്മളൊക്കെ ഓതുന്നത് ഇന്ന ബലൗനാഹും കമാ ബലൗന അസ്ഹാബൽ ജന്ന, ഇത് അക്സമു ലേസിരി മുന്നഹ മുസ്ബിഹീൻ ഈ രൂപത്തിലായിരിക്കും. സാധാരണക്കാർക്ക് എന്തായാലും ഇങ്ങനെ തന്നെയാണ് ഓതുക. അപ്പോൾ എത്രയോ തെറ്റുകളാണ് വരിക, അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞ പദങ്ങൾ തന്നെ ഒരുപക്ഷെ ധാരാളം പ്രാവശ്യം വരുന്നുണ്ട്. പക്ഷേ ഏത് സൂറത്തിൽ ഏതായത്തിൽ നമ്മൾ ഓതുന്നുവോ അവിടെ ഒരു നമുക്ക് നമ്മുടേതായിട്ടുള്ള തെറ്റുകളാണ് ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇന്ന്

0: പതിനെട്ടാമത്തെ ആയത്തിൽ വലാ യസ്തസ്നൂൻ, ഇവിടെ വലാ യസ്തസ്നൂൻ, യസ്തസ്നൂൻ പറയേണ്ടത് യസ്തസ്നൂൻ, സ എന്ന അക്ഷരത്തിന് പകരം സീൻ, അതും തെറ്റാണ്. ഫതാഫ അലൈഹ തായിഫു മിർ റബ്ബിക വഹും നായിമൂൻ, ഇവിടെ ഫതാഫ അലൈഹ തായിഫുൻ, അവിടെയും ത്വാ, രണ്ടിലെയും ത്വാ എന്ന അക്ഷരമാണ് ശ്രദ്ധിക്കേണ്ടത്. ത്വാ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരണം. ഇനി തായിഫുൻ, അവിടെ മദ് മുത്തസിലുണ്ട്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിൽ വരുമ്പോൾ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടൽ നിർബന്ധമാണ്. ഇനി തായിഫുൻ മിൻ റബ്ബിക, തായിഫുൻ അവിടെ ഫഅമിൽ ലമ്മു തൻവീനാണ്, ശേഷം മീമ്, ഇങ്ങനെ വരുമ്പോൾ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. തായിഫുൻ മിൻ റബ്ബിക. ഇനി മിൻ റബ്ബിക്ക്, ഇവിടെ മിൻ റബ്ബിക്ക അല്ല, മിർ റബ്ബിക്ക് എന്നാണ് പറയേണ്ടത്. സുക്കൂനുള്ള നൂനിന് ശേഷം റാ വന്നാൽ ഇദ്ഗാം ബിലാഗുന്ന, അവിടെ മണിക്കാതെ നൂനിനെ റായിലേക്ക് കൂട്ടിലയിപ്പിക്കണം. മിർ റബ്ബിക്ക്. വഹും നായിമൂൻ, വഹും നായിമൂൻ മദ് മുത്തസ്സിലാണ്, ശ്രദ്ധിക്കുക ഒന്നുകൂടെ.
1: ഇദ തുത്ലാ അലൈഹി ആയാതുനാ ഖാല അസാതീറുൽ അവലീൻ സനസിമുഹു

0: സൂറത്തുൽ ഖലമിലെ 15 മുതൽ 19 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നിങ്ങൾ കേട്ടത് അത്തഹ്സീൻ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000-കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി, ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000-ങ്ങളാണ് സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റ് റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്. ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുറാനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുറാൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുറാൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുറാൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുറാൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുറാനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
4: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 തൊട്ട് രാവിലെ 8 വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസം മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05
4: പീസ് റേഡിയോയിൽ അവതരണം.
5: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. വ്യത്യസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ ഖുർആനിലെ വിവിധ സൂറത്തുകൾ മുഴുവനായോ അല്ലാതെയോ കേൾക്കാനുള്ള അവസരമാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആൻ 10-ാം അധ്യായം സൂറത്ത് യൂനസിലെ 8 മുതൽ 20 വരെ വചനങ്ങളാണ്. പാരായണം നിർവഹിക്കുന്നത് അഹ്മദ് അരയി.
6: أعوذ بالله من الشيطان الرجيم

പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ നാം കേൾക്കുന്നത് സൂറത്തു ത്വാഹയിലെ 90 മുതൽ സൂറത്തുൽ അംബിയ, സൂറത്തുൽ ഹജ്ജിലെ 25 വരെയുള്ള വചനങ്ങളാണ് തൻസീൽ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. ഈ അധ്യായങ്ങൾ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് പാരി മുഹമ്മദ് അയ്യൂബ്.

اهتزت وربت وأنبتت من كل زوج بهيج.

0: പീസ് ഖുർആൻ റേഡിയോയിലൂടെ നാം കേട്ടത് തൻസീൽ സൂറത്തു ത്വാഹ 90 മുതൽ സൂറത്തുൽ അംബിയാ സൂറത്തുൽ ഹജ്ജിലെ 25 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്. ഈ അധ്യായങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാരി മുഹമ്മദ് അയ്യൂബ്.
1: والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف

0: പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തുൽ ഫജറിലെ 1 മുതൽ 30 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഹാഫിദ് മുഹമ്മദുൽ ഐദാൻ.
1: മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ തഫ്സീർ അമാനിയുടെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനി സൂറ റഅദ് 20 മുതൽ 24 കൂടിയ വചനങ്ങൾ.
2: വചനം 20.
3: അല്ലദീന, യാതൊരു കൂട്ടർ. യൂഫൂന, അവർ നിറവേറ്റും, പാലിക്കും. ബിഅഹ്ദില്ലാഹി, അല്ലാഹുവിന്റെ കരാറിനെ, അല്ലാഹുവിനോടുള്ള കരാറിനെ, ഉത്തരവിനെ. വലായങ്കുലൂന, അവർ ലംഘിക്കുകയില്ല, ഉടക്കുന്നതല്ല. അൽമീതാഖ, ഉറപ്പിനെ, കരാറിനെ.
4: അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാഹി വലാ യൻഖുദൂന അൽമീതാഖ,
3: അതായത് അല്ലാഹുവിനോടുള്ള കരാറ് അഥവാ അല്ലാഹുവിന്റെ ആജ്ഞ നിറവേറ്റുകയും ഉറപ്പ് നൽകിയത് ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്നവർ.
2: വചനം 21.
3: വല്ലദീന, യാതൊരു കൂട്ടരും. യസ്ലൂന, അവൻ ചേർക്കും. മാ അമറ, കൽപ്പിച്ചതിനെ. അല്ലാഹു, അല്ലാഹു. ബിഹി, അതിനെപ്പറ്റി. അയ്യൂസ്വല, അതു ചേർക്കപ്പെടുവാൻ. വയഹ്ഷൗന, അവർ പേടിക്കുകയും ചെയ്യും. റബ്ബഹും, അവരുടെ റബ്ബിനെ. വയഹാഫൂന, അവർ ഭയപ്പെടുകയും ചെയ്യും. സൂ അൽ ഹിസാബ്, മോശപ്പെട്ട വിചാരണ, കടുത്ത വിചാരണ.

0: യാതൊരു കൂട്ടരും ഏതൊന്നിനെപ്പറ്റി അതിനോടുള്ള ബന്ധം ചേർക്കപ്പെടുവാൻ അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നുവോ അതിനോട് അവർ ബന്ധം ചേർക്കും. തങ്ങളുടെ റബ്ബിനെ അവർ പേടിക്കുകയും കടുത്ത വിചാരണയെ അവർ ഭയപ്പെടുകയും ചെയ്യും.
1: വചനം 22.
0: വല്ലദീന, യാതൊരു കൂട്ടരും, സബറു, അവർ ക്ഷമിച്ചു, ഇബ്തിഗാഅ, ആഗ്രഹിച്ചുകൊണ്ട്, തേടിക്കൊണ്ട്, വജ്ഹി, പ്രീതിയെ, മുഖത്തെ, റബ്ബിഹിം, തങ്ങളുടെ റബ്ബിന്റെ, വഅഖാമു, നിലനിർത്തുകയും ചെയ്തു, അസ്സലാത്ത, നമസ്കാരം, വഅൻഫഖു, ചിലവഴിക്കുകയും ചെയ്തു, മിമ്മാ റസഖ്നാഹും, അവർക്കു നാം നൽകിയതിൽ നിന്ന്, സിറൻ, സ്വകാര്യമായി, രഹസ്യമായി, വഅലാനിയതൻ, പരസ്യമായിട്ടും, വയദ്റഊന, അവർ തടയുകയും ചെയ്യും, തട്ടിക്കളയുകയും ചെയ്യും, ബിൽഹസന, നന്മ കൊണ്ട്, അസ്സയ്യിഅ, തിന്മയെ, ഉലായിക, അക്കൂട്ടർ, ലഹും, അവർക്കുണ്ട്, അവർക്കാണ്, അവർക്കത്രേ, ഉഖബ, പര്യവസാനം, അദ്ദാർ, ഭവനത്തിൻ്റെ.

0: യാതൊരു കൂട്ടരും തങ്ങളുടെ റബ്ബിന്റെ പ്രീതിയെ ആഗ്രഹിച്ച് അവർ ക്ഷമ കൈക്കൊണ്ടു. അവർ നമസ്കാരം നിലനിർത്തുകയും തങ്ങൾക്കു നാം അഥവാ അള്ളാഹു നൽകിയതിൽ നിന്നു രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്തു. തിന്മയെ അവർ നന്മ കൊണ്ട് തടുക്കുകയും ചെയ്യുന്നതാണ്. അക്കൂട്ടർക്കത്രേ ഭവനത്തിന്റെ ശുഭപര്യവസാനം.
1: ബുദ്ധിമാന്മാരുടെ ലക്ഷണങ്ങളാണ് ഈ വചനങ്ങളിൽ അള്ളാഹു വിവരിക്കുന്നത്. ഒന്ന്, അള്ളാഹുവുമായുള്ള കരാറുകളും പ്രതിജ്ഞയും പാലിക്കുക. അതായത് പ്രവാചകന്മാർ മുഖേനയോ ദൃഷ്ടാന്തങ്ങൾ മുഖേനയോ അറിയിക്കപ്പെട്ടിട്ടുള്ള കടമകളും ബാധ്യതകളും നിറവേറ്റുക. രണ്ട്, കരാറുകളും ഉറപ്പുകളും ലംഘിക്കാതിരിക്കുക. അഥവാ സത്യവിശ്വാസത്തിന്റെയും അള്ളാഹുവുമായുള്ള പ്രതിജ്ഞയുടെയും അടിസ്ഥാനത്തിൽ അവനോടോ ജനങ്ങളോടോ നൽകിയ എല്ലാ ഉറപ്പുകളും നിറവേറ്റുക. നേർച്ചകൾ, ധനപരമായ ഇടപാടുകൾ, ഉടമ്പടികൾ, വാഗ്ദാനങ്ങൾ ആദിയായവ ഇതിൽപ്പെടുന്നു. ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇപ്രകാരം നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഉടമ്പടിയെയും കരാറു പാലിക്കുന്നതിനെയും പറ്റി 20 പരം സ്ഥലത്ത് അള്ളാഹു ഖുർആനിൽ പ്രസ്താവിച്ചിരിക്കുന്നു. അതിന്റെ ഗൗരവവും പ്രാധാന്യവുമാണ് അത് കുറിക്കുന്നത്. 3, അള്ളാഹു എന്തെല്ലാം ബന്ധങ്ങൾ ചേർക്കുവാൻ കൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം ചേർക്കുക. കുടുംബബന്ധം പാലിക്കൽ ഇതിൽ പ്രഥമസ്ഥാനം അർഹിക്കുന്നു. അയൽക്കാർ, പാവപ്പെട്ടവർ, സാധുക്കൾ, ദുർബലർ, വയസ്സു ചെന്നവർ, ഗുരുനാഥന്മാർ മുതലായവരോടും മതചിഹ്നങ്ങൾ, മതസ്ഥാപനങ്ങൾ ആദിയായവയോടും പാലിക്കേണ്ടുന്ന എല്ലാവിധ ബന്ധങ്ങളും പാലിക്കൽ ഇതിൽ ഉൾപ്പെടുന്നു. 4, റബ്ബിനെ പേടിക്കുക. എല്ലാ നന്മകളുടെയും ഉത്ഭവം അതിൽ നിന്നാണെന്നും എല്ലാ തിന്മകളുടെയും ഉത്ഭവം അതിന്റെ പോരായ്മയിൽ നിന്നാണെന്നും ഇരിക്കെ അതിന്റെ പ്രാധാന്യത്തെപ്പറ്റി വിശേഷിച്ചൊന്നും പറയേണ്ടതില്ലല്ലോ. 5, അള്ളാഹുവിന്റെ മുമ്പിൽ കടുത്ത വിചാരണയെ നേരിടേണ്ടി വരുന്നതിനെ കുറിച്ചുള്ള ഭയപ്പാട്. ഇത് സംബന്ധിച്ച് അല്പം മുമ്പ് പ്രസ്താവിച്ച വിവരങ്ങൾ ഇവിടെയും സ്മരണീയമാകുന്നു. 6, റബ്ബിന്റെ പ്രീതിയെ ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമ കൈക്കൊള്ളുക. കടമകളും പുണ്യകർമ്മങ്ങളും നിർവഹിക്കുന്നതിലും നിരോധിക്കപ്പെട്ടതും ദോഷകരവുമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിലും നേരിടുന്ന ബുദ്ധിമുട്ടുകളെ സഹിക്കലും രോഗം, കഷ്ടപ്പാട്, ദാരിദ്ര്യം പോലെയുള്ള കാര്യങ്ങളിൽ സഹനം സ്വീകരിക്കലും ഇതിൽ ഉൾപ്പെടുന്നു. നിർബന്ധിതാവസ്ഥ കൊണ്ടോ സൽപേരിനു വേണ്ടിയോ സ്വാർത്ഥ താല്പര്യങ്ങളെ ഉന്നം വെച്ചോ അല്ലാതെ അള്ളാഹുവിന്റെ പ്രീതിയും പ്രതിഫലവും ഉദ്ദേശിച്ചുകൊണ്ടുകൂടിയായിരിക്കണം അത്. 7, നമസ്കാരം നിലനിർത്തുക. 8, അള്ളാഹു നൽകിയ ധനത്തിൽ നിന്ന് കഴിവും ആവശ്യവും സന്ദർഭവും അനുസരിച്ച് രഹസ്യ പരസ്യ വ്യത്യാസം കൂടാതെ ചെലവഴിക്കുക. ഈ രണ്ടു കാര്യങ്ങളെ സംബന്ധിച്ചും ഖുർആനിൽ അടിക്കടി ഉണർത്താറുള്ളതും രണ്ടിനും ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള സ്ഥാനവും പരക്കെ അറിയപ്പെട്ടതാകുന്നു. പരസ്യമായി ചെലവഴിക്കുന്നത് ജനപ്രീതി നേടുവാനോ സൽക്കീർത്തിക്കു വേണ്ടിയോ ആയിരിക്കരുതെന്നും പ്രത്യേകം പറയേണ്ടതില്ല. അതുപോലെ തന്നെ ചെലവഴിക്കുന്നത് സ്വകാര്യമായി തന്നെ വേണമെന്നുള്ള നിഷ്കർഷ വെക്കുന്നതും പരസ്യമായി ചെലവഴിക്കുന്നതിൽ മാത്രം താല്പര്യം കാണിക്കുന്നതും ശരിയല്ല. രണ്ടും സന്ദർഭത്തിനും ആവശ്യത്തിനും അനുസരിച്ചായിരിക്കേണ്ടതാകുന്നു. 9, നന്മ കൊണ്ട് തിന്മയെ തടുക്കുക അഥവാ തിന്മയ്ക്കു പകരം തിന്മ ചെയ്യാതിരിക്കുക. ഇങ്ങോട്ട് തിന്മ ചെയ്തവരോട് അങ്ങോട്ട് നന്മ ചെയ്യുക. പാപം ചെയ്താൽ പശ്ചാത്തപിച്ചു മടങ്ങുക. വല്ല ദുഷ്കർമ്മവും ചെയ്തു പോയാൽ ഉടനെ വല്ല സൽക്കർമ്മവും ചെയ്യുക. അക്രമികൾക്ക് മാപ്പ് നൽകുക. ഒരു തിന്മയെ തടുക്കുവാൻ പല മാർഗങ്ങളുള്ളപ്പോൾ അവയിൽ കൂടുതൽ നയപരവും ലഘുവായതുമായ മാർഗം സ്വീകരിക്കുക. ആദിയായവയെല്ലാം ഈ ഇനത്തിൽപ്പെടുന്നു. 19 വചനത്തിൽ ബുദ്ധിമാന്മാർ മാത്രമേ ഉറ്റാലോചിക്കുകയുള്ളൂ അഥവാ ഇന്നമായതദക്കർ ഉലുൽ അൽബാബ് എന്നു പറഞ്ഞുവല്ലോ. മേൽക്കണ്ട ഗുണങ്ങളോടുകൂടിയവരാണ് ബുദ്ധിമാന്മാർ എന്ന് ചൂണ്ടിക്കാട്ടിയ ശേഷം ഇങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്ന നേട്ടം അള്ളാഹു വിവരിച്ചത് ഉലായിക്കലഹും ഒക്കുബദ്ദാർ, അക്കൂട്ടർക്കാണ് ഭവനത്തിന്റെ ശുഭപര്യവസാനം എന്നാകുന്നു. ഈ പര്യവസാനം കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് അള്ളാഹു തന്നെ തുടർന്നുള്ള വചനങ്ങളിൽ വ്യക്തമാക്കുന്നു.
2: വചനം 23,
0: ജന്നാതു, സ്വർഗങ്ങൾ, അദ്നിൻ, സ്ഥിരവാസത്തിന്റെ, യദ്ഖുലൂനഹ, അതിൽ അവർ പ്രവേശിക്കും, വമൻ സ്വലഹ, നന്നായവരോ, മിൻ ആബാഇഹിം, അവരുടെ പിതാക്കളിൽ നിന്ന്, വ അസ്വാജിഹിം, അവരുടെ ഇണകളിൽ നിന്നും, വദുരിയാറ്റിഹിം, അവരുടെ സന്തതികളിൽ നിന്നും, വൽമലായികതു, മലക്കുകൾ, യദ്ഖുലൂന,

0: അതാണ് അവരുടെ പര്യവസാനം. അവരും അവരുടെ പിതാക്കളിൽ നിന്നും ഇണകളിൽ നിന്നും സന്തതികളിൽ നിന്നും സദ്വൃത്തരായി നന്നായിട്ടുള്ളവരും അതിൽ പ്രവേശിക്കുന്നതാണ്. എല്ലാ വാതിലിലൂടെയും മലക്കുകൾ അവരിൽ പ്രവേശിച്ചു കൊണ്ടിരിക്കും.
1: വചനം 24.
0: സലാമുൻ, സലാം, സമാധാന ശാന്തി, അലൈക്കും, നിങ്ങൾക്കുണ്ടാവട്ടെ, ബിമാ സ്വബർത്തും, നിങ്ങൾ ക്ഷമിച്ചതുകൊണ്ട്, ഫനിഅമ, അപ്പോൾ വളരെ നന്നായി, എത്രയോ നന്നായി, ഉഖബ, പര്യവസാനം, അദ്ദാർ, ഭവനത്തിൻ്റെ.
2: സലാമുൻ അലൈക്കും ബിമാ സ്വബർത്തും ഫനിഅമ ഉഖബദ്ദാർ.
0: അവർ പറയും, നിങ്ങൾ ക്ഷമ കൈക്കൊണ്ടതു നിമിത്തം നിങ്ങൾക്കു സലാം, അഥവാ ശാന്തിയുണ്ടാവട്ടെ. അപ്പോൾ ഭവനത്തിന്റെ ശുഭപര്യാവസാനം വളരെ നന്നായിരിക്കുന്നു.
3: കഴിഞ്ഞ വചനങ്ങളിൽ വിവരിച്ച ഗുണങ്ങളോടുകൂടിയ ബുദ്ധിമാന്മാർക്ക് ശുഭപര്യവസായിയായ ഭവനം ലഭിക്കുമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അവരുടെ വാസസ്ഥലം സ്വർഗമായിരിക്കുമെന്നാണെന്നും സ്വർഗത്തിൽ അവരോടൊന്നിച്ച് സദ്വൃത്തരായ അവരുടെ കുടുംബജനങ്ങൾ കൂടി ഉണ്ടായിരിക്കുമെന്നും മലക്കുകളിൽ നിന്ന് അവർക്ക് തുരുതുരെ അനുമോദനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുമെന്നും ഈ വചനങ്ങളിൽ അള്ളാഹു വ്യക്തമാക്കിയിരിക്കുന്നു. അവർക്ക് ഇത്രയും വമ്പിച്ച അനുഗ്രഹീത ജീവിതം ലഭിക്കുവാനുള്ള അടിസ്ഥാന കാരണം അവരുടെ ക്ഷമാശീലമാണല്ലോ. അവരുടെ മറ്റുള്ള ഗുണങ്ങളെല്ലാം ഓരോ തരത്തിൽ അവരുടെ ക്ഷമയെ ആശ്രയിച്ചുള്ളവയാണ്. അതുകൊണ്ടാണ് മലക്കുകളുടെ അനുമോദനത്തിൽ ഭിമാ സ്വബർത്തും, നിങ്ങൾ ക്ഷമിച്ചതുകൊണ്ട് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത്. വല്ലാഹു ആലം. സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും സ്വീകരിച്ചവർക്ക് അവരുടെ പ്രതിഫലമായി സ്വർഗം ലഭിക്കുമെന്നതിനു പുറമെ അവരുടെ ഇഷ്ടബന്ധുക്കളിൽ നല്ലവരായ ആളുകളെയും ഇഹത്തിൽ അവർ കൂട്ടുജീവിതം നയിച്ചിരുന്നതുപോലെ സ്വർഗത്തിൽ അവരോടൊപ്പം താമസിക്കുമാറാക്കി കൊടുക്കുന്നത് അള്ളാഹു അവർക്കു നൽകുന്ന ഒരു മഹത്തായ അനുഗ്രഹമത്രേ. ഇക്കാര്യം സൂറത്തു തൂർ 21 വചനത്തിലും അള്ളാഹു വ്യക്തമാക്കിയിട്ടുള്ളതാകുന്നു. ഒരു യഥാർത്ഥം ഇവിടെ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ഒരു വ്യക്തി എത്ര തന്നെ ഉത്കൃഷ്ട പദവിയിലുള്ള ആളായിരുന്നാലും അക്കാരണത്താൽ അയാളുടെ മക്കൾക്കോ ബന്ധുക്കൾക്കോ പരലോകത്ത് ഒരു പുണ്യവും ലഭിക്കുവാൻ പോകുന്നില്ലെന്നും അവരവർ പ്രവർത്തിച്ചതിന്റെ ഫലം അവരവർക്ക് മാത്രമാണുള്ളത്. വഅൻലൈസലിൽ ഇൻസാനി ഇല്ലാ മാസഅ എന്നുമുള്ളതിൽ സംശയമില്ല. നൂഹ് അലൈഹിസ്സലാം നബിയുടെ മകനും ഇബ്രാഹിം അലൈഹിസ്സലാം നബിയുടെ പിതാവിനും ലൂത്ത് അലൈഹിസ്സലാം നബിയുടെ ഭാര്യയ്ക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പിതൃവിനുമൊക്കെ രക്ഷ കിട്ടാതിരുന്നതും അതുകൊണ്ടാണല്ലോ. മേൽ വിവരിച്ച ബുദ്ധിമാന്മാരുടെ സ്വർഗപ്രവേശത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അവരുടെ പിതാക്കളും ഇണകളും സന്തതികളും പ്രവേശിക്കും എന്ന് പറയാതെ അവരിൽ നിന്ന് നന്നായിട്ടുള്ളവരും പ്രവേശിക്കും, വമിൻ സ്വാലിഹിമിൻ ആബാഇഹിം എന്ന് വിശേഷിപ്പിച്ചത് അതുകൊണ്ടാകുന്നു. സൂറത്തുത്തൂറിലെ വാചകം ഇങ്ങനെയാകുന്നു: വല്ലദീന ആമനു വത്തബഅതുഹും ദുരിയത്തുഹും ബിഈമാനിൻ അൽഹഖ്നാബിഹിം ദുരിയത്തുഹും. വിശ്വസിക്കുകയും വിശ്വാസത്തോടുകൂടി തങ്ങളുടെ സന്തതികൾ തങ്ങളെ പിന്തുടരുകയും ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ സന്തതികളെ നാം അവരോട് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇപ്പോൾ രണ്ടു കൂട്ടരും സത്യവിശ്വാസികളും സദ്വൃത്തരും ആയിരിക്കുമ്പോഴാണ് ഈ ഭാഗ്യം ലഭിക്കുകയെന്ന് സ്പഷ്ടമായി. അപ്പോൾ അവരെയും അവരുടെ സദ്വൃത്തരായ ബന്ധുകുടുംബങ്ങളെയും സ്വർഗത്തിൽ ഒന്നിച്ചു കൂട്ടുമെന്ന് പറഞ്ഞതിൽ എന്താണ് വിശേഷതയുള്ളതെന്ന് ചോദിക്കപ്പെടാം. രണ്ടു കൂട്ടരും സ്വർഗസ്ഥരാകുന്നതുകൊണ്ട് സ്വർഗത്തിൽ ഇരുകൂട്ടർക്കും ഒന്നിച്ചു കൂട്ടുജീവിതം നയിക്കുവാൻ സാധിക്കണമെന്നില്ലല്ലോ. അവരെ അപേക്ഷിച്ച് അവരുടെ ബന്ധുകുടുംബത്തിൽപ്പെട്ടവർ പദവികളിൽ താഴേക്കിടക്കാരായിരിക്കുകയും ചെയ്യാം. ആ സ്ഥിതിക്ക് ഇരുകൂട്ടർക്കും സ്വർഗീയാനുഗ്രഹങ്ങളെ ഒന്നിച്ചും കൂട്ടായും ആസ്വദിക്കുവാൻ അവസരം ലഭിക്കുന്നത് വമ്പിച്ച ഒരു അനുഗ്രഹം തന്നെയാണല്ലോ. അള്ളാഹു പറഞ്ഞ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണിത്.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ തഫ്സീറിലെ സൂറത്തുർ റഅദിലെ 20 മുതൽ 24 കൂടിയ വചനങ്ങളുടെ വിശദീകരണമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
4: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ

ലൈവ് ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിൻ്റെയും മഗ്രിബ് നമസ്കാരത്തിൻ്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക്. ആദ്യമായി മക്കയിലെ ഫജ്ർ നമസ്കാരത്തിൻ്റെ ഖുർആൻ പാരായണത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമിലൂടെയാണ് നാം കടന്നു പോകുന്നത്. മക്കയിൽ ഫജർ നമസ്കാരത്തിൽ സൂറ അഅ്റാഫിലെ 163 മുതൽ 178 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷേഖ് ജുഹാനി. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

إذا جاء نصر الله والفتح.

فسبح بحمد ربك واستغفره إنه كان توابا.

0: قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد.
1: ما شاء الله، بارك الله فيكم، جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ നസറും സൂറ ഇഖ്ലാസുമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് മുഹന്ന.
2: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: أعوذ بالله من الشيطان الرجيم.

ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം സൂറ അന്നിസ വചനം 24-25 പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസയിലെ 24-25 വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: أعوذ بالله من الشيطان الرجيم.

ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടാണ് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.

0: പീസ് റേഡിയോയിൽ അടുത്തതായി നിഷാദ് സലഫി അവതരിപ്പിക്കുന്ന ഹൃദയവസന്തം.
1: ബിസ്മില്ലാഹ്. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اليوم نختم على أفواههم وتكلم

ഫീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനു വതശ്ഹദു അർജുലുഹും ബിമാ കാനു യക്സിബൂൻ. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, സഹോദരങ്ങൾ, വിശുദ്ധ ഖുർആൻ സൂറ യാസീനാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വർഗ നരകങ്ങളെക്കുറിച്ച്, സ്വർഗനരകങ്ങളിലെ ആളുകളെ സംബന്ധിച്ച് ഒക്കെയാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ ഒരു 10 ആയത്തുകളിൽ നമ്മൾ ചർച്ച ചെയ്തത്. പരലോക വിചാരണയെക്കുറിച്ചും അവിടെ അള്ളാഹു അവിശ്വാസികളോട് പറയുന്ന ചില വാചകങ്ങളുമൊക്കെയാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത 65 ആയത്തിലുള്ളത്. ഖുർആൻ കയ്യിലെടുത്തവർ തങ്ങളുടെ കയ്യിലെ ഫോൺ ഉപയോഗപ്പെടുത്തി ശ്രദ്ധിക്കുന്നവർ, ഒന്ന് അതിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക, ഒരു തവണ പാരായണം ചെയ്ത് അതിൻ്റെ അർത്ഥങ്ങളിലേക്കും ആശയങ്ങളിലേക്കും നമുക്ക് പ്രവേശിക്കാവുന്നതാണ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. പറയണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന 2 മദ്ദുകളാണ് ഇതിൽ കാര്യമായി എടുത്തു പറയേണ്ടത്. അല അഫ്വാഹിഹിം എന്ന് പറയുന്നിടത്ത് അല കഴിഞ്ഞ് മദ്ദുണ്ട്. വതുകല്ലിമുന ഐദീഹിം എന്ന് പറയുന്നിടത്തും മദ്ദുണ്ട്. അല എന്നതിലെ മദ്ദ് അസ്ലി സാധാരണ നമ്മൾ ദീർഘത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അലിഫിന് ശേഷം അഫ്വാഹിഹിം എന്നതിലെ അ ഹംസ് വന്നു, അതുകൊണ്ടാണ് അവിടെ മദ്ദ് വന്നത്. അതേ രൂപം തന്നെയാണ് 2 തുകല്ലിമുന എന്നതിലെ നാക്ക് ശേഷം വരുന്ന ദീർഘത്തിൻ്റെ മദ്ദ് അസ്ലിയുടെ അലിഫിനു ശേഷം ഐദീഹിം എന്നതിലെ ഹംസ വന്നു. ഇവിടെ 2 ഭാഗത്തും ആ 2 വാക്കുകളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അല എന്നതൊരു വാക്കാണ്, അഫ്വാഹിഹിം എന്നത് മറ്റൊരു വാക്കാണ്, തുകല്ലിമുന എന്നതൊരു വാക്കാണ്, ഐദീഹിം എന്നത് മറ്റൊരു വാക്കാണ്. അഥവാ നീട്ടേണ്ടുന്ന അലിഫ് ആദ്യത്തെ വാക്കിലും മദ്ദു വരാൻ കാരണമായിട്ടുള്ള ഹംസ 2 വാക്കിലുമാണ് 2 ഭാഗത്തും വരുന്നത്. ഇത്തരം മദ്ദുകളെ മദ്ദ് മുംഫസിൽ എന്നാണ് പറയുക. അതിൻ്റെ സാങ്കേതിക പേരുകൾക്കപ്പുറം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നീട്ടി ഓതുക, വേണമെങ്കിൽ നമുക്ക് സാധാരണ പാരായണം ചെയ്യുന്നത് പോലെ മദ്ദ് അസ്ലിയായി നീട്ടാതെയും പാരായണം ചെയ്യാം. മദ്ദ് മുംഫസിലിനെ മദ്ദുൽ ജായിസ് എന്നും പറയാറുണ്ട്. നീട്ടി ഓതുകയോ നീട്ടാതെ ഓതുകയോ ചെയ്യാവുന്നതാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഭാഗത്ത് മദ്ദിൻ്റെ അടിസ്ഥാനത്തിൽ 4-5 ഹറക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടി പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ അതേ രൂപം തന്നെയാണ് 2 ഭാഗത്തും സ്വീകരിക്കേണ്ടത്. 2 ഭാഗങ്ങളിലും വ്യത്യസ്ത ഖിറാഅത്തുകളില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നത് മാത്രമാണ് അവിടെ നമ്മുടെ ശ്രദ്ധയിലുണ്ടാകേണ്ടത്. കൂടുതൽ അത്തരം സാങ്കേതിക വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അർത്ഥം ഒന്ന് നോക്കാം. നമുക്കറിയാവുന്ന സാധാരണ ഉപയോഗിക്കാറുള്ള വാക്കുകൾ തന്നെയാണ് ഈ ആയത്തിൽ കൂടുതലായിട്ടുമുള്ളത്. അൽ യൗം എന്ന വാക്ക് അറിയാം. യൗമുൻ എന്ന് പറഞ്ഞാൽ ദിവസം എന്നാണ്. അൽ യൗം, ഇന്ന്, ഈ ദിവസം. കഴിഞ്ഞ 64 ആയത്തിൽ ഇസ്ലൗഹൽ യൗമ എന്ന് പറഞ്ഞെടുത്ത വാക്ക്
സംസാരിച്ചത് ചർച്ച ചെയ്തത് ഓർക്കുന്നുണ്ടാകും. നഖ്തിമു, നാം സീലു വെക്കുന്നു, നാം സീലു വെക്കുന്നു. അലാ അഫ്വാഹിഹിം, അവരുടെ വായകൾക്ക്, അവരുടെ വായകൾക്ക് നാം സീലു വെക്കുന്നു. വത്തുക്കല്ലിമുന, കല്ലമ യുക്കല്ലിമു, സംസാരിക്കുക. വത്തുക്കല്ലിമുന, നമ്മോട് സംസാരിക്കും. വത്തുക്കല്ലിമുന, നമ്മോട് സംസാരിക്കും. അള്ളാഹു പറയാണ് എന്നോട് സംസാരിക്കും. ഐദീഹിം, ഐദിൻ എന്ന് പറഞ്ഞാൽ യദുൻ എന്നതിൻ്റെ ബഹുവചനമാണ്. അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കും. വത്തഷ്ഹദു, സാക്ഷ്യം വഹിക്കും, സാക്ഷികളാകും. അർജുലുഹും, രിജുലുൻ എന്നതിൻ്റെ ബഹുവചനമാണ് അർജുൽ, കാലുകൾ. അവരുടെ കാലുകൾ സാക്ഷി നിൽക്കുകയും ചെയ്യും. എന്തിനാണ് സാക്ഷിയാകുന്നത്? എന്തിനെക്കുറിച്ചാണ് കൈകൾ സംസാരിക്കുന്നത്? ഏതു കാര്യത്തിനാണ് കാലുകൾ സാക്ഷികളാകുന്നത്? ബിമാ കാനു, അവർ ആയിരുന്നതിന്. യക്സിബൂൻ, സമ്പാദിച്ചുകൊണ്ടിരിക്കുക. എന്തൊക്കെയാണോ ഐഹിക ജീവിതത്തിൽ അവർ സമ്പാദിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് അവരുടെ ദുനിയാവിൽ അവർ നിർവഹിച്ചിരുന്നത്, അതിനെക്കുറിച്ച് അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കും, അവരുടെ കാലുകൾ സാക്ഷി നിൽക്കും. ഇപ്പോൾ നാം അവരുടെ വായികൾക്ക് സീൽ വെക്കുകയാണ്, മുദ്ര വെക്കുകയാണ്, അത് അടച്ചു പൂട്ടുകയാണ്. ഇനി കൈകളാണ് സംസാരിക്കുക, ഇനി കാലുകളാണ് സാക്ഷി നിൽക്കുക. ഇതാണ് ഈ ആയത്തിൻ്റെ ആശയം. ആരോടാണ് ഈ വാചകങ്ങൾ അള്ളാഹു പറയുന്നത്? അത് അതിൻ്റെ തൊട്ടു മുമ്പുള്ള ആയത്തിലുണ്ട്. ഇസ്ലൗഹൽ യൗമ ബിമാ കുൻതും തക്ഫുറൂൻ, നരകത്തെ മറന്നു ജീവിച്ചവർ. ഹാദിഹി ജഹന്നമുല്ലതി കുൻതും തുഅദൂൻ, പരലോകത്തെ മറന്നു ജീവിച്ചവർ, ഇതാ നിങ്ങൾക്കു കരാർ ചെയ്യപ്പെട്ട നരകം. നിങ്ങൾ അവിശ്വസിച്ചതിൻ്റെ ഫലമായി നിങ്ങളതിൽ കത്തിയെരിയുക. അള്ളാഹു പറയാണ്, ഇന്ന് നിങ്ങളുടെ വായികൾക്ക് നാം സീലു വെക്കും, എന്നിട്ട് നിങ്ങളുടെ കൈകൾ സംസാരിക്കുകയും കാലുകൾ സാക്ഷി നിൽക്കുകയും ചെയ്യും. പരലോകത്ത് നീതിമാനായ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കുറ്റവാളിക്ക് അയാളുടെ കുറ്റകൃത്യം ബോധ്യപ്പെടുത്തി അതിന് സാക്ഷികളെ കൊണ്ടുവന്ന് ആ നിലക്കുള്ള ഒരു വിചാരണയായിരിക്കും നിർവഹിക്കുക എന്ന് ഈ ആയത്തുകളും സമാനമായ മറ്റു പല ഹദീസുകളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ അള്ളാഹുവോട് ആവശ്യപ്പെടും, സാക്ഷികൾ വേണം, മനുഷ്യൻ ചെയ്ത പ്രവർത്തനങ്ങളെ അവൻ നിഷേധിക്കും. ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻക്ക് സ്വീകരിക്കാൻ കഴിയാവുന്ന സാക്ഷികളെ കൊണ്ടുവരും എന്നാണ് ഈ ആയത്തുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചു, ഏതുവരെ പ്രവാചകൻ്റെ അണപ്പല്ല് കാണുമാറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിക്കുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്, കുന്നാ ഇൻദ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫള്ളാഹിക ഹത്ത ബദത് നവാജിദുഹു സുമ്മ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അതദ്റൂന മിമ്മ അദ്ഹക്. ചിരിച്ചിട്ട് നബി സ്വഹാബിമാരോട് ചോദിച്ചു, ഞാൻ എന്തിനാണ് ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ഖുൽന, അനസ് റളിയല്ലാഹു അൻഹു പറയണ, ഞങ്ങൾ പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനും അറിയാം. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മിം മുജാദലത്തിൽ അബ്ദി റബ്ബഹു, ഒരു അടിമ തൻ്റെ റബ്ബിനോട് നടത്തുന്ന തർക്കത്തെക്കുറിച്ച് ആലോചിച്ചാണ് ഞാൻ ചിരിച്ചത്. യൗമൽ ഖിയാമ, എന്ന് പരലോകത്ത് ഖിയാമത്തു നാളിൽ, യഖൂലു, അയാൾ അള്ളാഹുവോട് പറയും. എന്താണ് പറയുന്നത്? പടച്ചവനെ, എനിക്ക് എൻ്റെ അക്രമത്തിന് നീ പ്രതിഫലം നൽകും അല്ലേ? ഫയഖൂലു ബല, അതെ. അപ്പം അദ്ദേഹം പറയാണ്, ഫയഖൂലു ലാ ഉജീസു അലയ്യ ഇല്ലാ ഷാഹിദം മിൻ നഫ്സി, എന്നാൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള സാക്ഷികളെയല്ലാതെ ഞാൻ ഇന്ന് അനുവദിക്കുകയില്ല, അംഗീകരിച്ചു തരികയില്ല. ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് എനിക്ക് നീ പ്രതിഫലം നൽകുമെങ്കിൽ, എൻ്റെ അക്രമങ്ങൾക്ക് എനിക്ക് നീ പ്രതിഫലം നൽകുമെങ്കിൽ, അതിന് ഞാൻ ചെയ്ത കുറ്റം തെളിയിക്കാനുള്ള സാക്ഷി എൻ്റെ ഭാഗത്തു നിന്നാകണം. ഫയഖൂൽ, അള്ളാഹു പറയും, കഫാ ബിനഫ്സിക്കൽ യൗമ അലൈക ഹസീബ,
വബിൽ കിറാമിൽ കാത്തിബീന ഷുഹൂദ, നിനക്ക് നീ തന്നെ വിചാരണക്കാരനായി മതി, എന്റെ മാന്യന്മാരായ എഴുത്തുകാർ സാക്ഷികളായിട്ടും മതി. ഫയുഖ്തമു അലാ ഫീഹി, എന്നിട്ട് അയാളുടെ വായിക്കല്ലാഹു സീലുവെക്കും, അയാളുടെ വായക്കല്ലാഹു സീലുവെക്കും. വയുഖാലുലി അർക്കാനിഹി, അയാളുടെ അവയവങ്ങളോട് പറയപ്പെടും. ഇൻ തഖീബി അമലിഹി, അയാളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കർമ്മങ്ങളെക്കുറിച്ച് സംസാരിക്കുക, അപ്പോൾ അയാളുടെ അവയവങ്ങൾ സംസാരിക്കും. അള്ളാഹുവിൻ്റെ മുന്നിൽ തൻ്റെ കുറ്റകൃത്യങ്ങൾ മറച്ചുവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി ആ കുതന്ത്രം പാഴായിപ്പോവുകയും അള്ളാഹു അവൻ്റെ അവയവങ്ങൾ കൊണ്ട് തന്നെ അവൻക്കെതിരെ സാക്ഷി പറയിപ്പിക്കുകയും ചെയ്യുമെന്നാണ് ഈ ഹദീസിലൂടെ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഈ ഹദീസിലുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, അയാളുടെ കർമ്മരേഖ ഒരാൾക്ക് കൊടുക്കും, ആ കർമ്മരേഖ അയാൾ വായിക്കും, വായിച്ചതിന് ശേഷം അദ്ദേഹം തൻ്റെ അള്ളാഹുവിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന വാദമെന്താണ്? അള്ളാഹുവേ, നീ നീതിമാനാണ്, എന്നാൽ കതബ ഹാദൽ മലക്കു അലയ്യ മാലം അഅമൽ, ഈ മലക്കുകൾ ഞാൻ പ്രവർത്തിക്കാത്തതാണ് എൻ്റെ മേൽ എഴുതി വച്ചിട്ടുള്ളത്. ഫയഖൂലു ലഹുൽ മലക്ക്, മലക്ക് അയാളോട് ചോദിക്കും, അമാ അമിൽത കദാ ഫി യൗമി കദാ ഫി മകാനി കദാ, നീ ഇങ്ങനെ ചെയ്തിട്ടില്ലേ, നീ ഇന്ന ദിവസമാണത് ചെയ്തത്, നീ ഇന്ന സ്ഥലത്ത് വെച്ചാണത് ചെയ്തത്. ഫയഖൂലു ലാ, അയാൾ കളവ് പറയും, ഇല്ല, ഞാനങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ഫഇദ ഫഅല ദാലിക ഖുതിമ അലാ ഫീഹി, അയാളത് വാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു അയാളുടെ വായിന് സീൽ വെക്കും, അയാളുടെ വായ അടച്ചു പൂട്ടും, എന്നിട്ട് അയാളുടെ അവയവങ്ങളോട് പറയും, നിങ്ങൾ സംസാരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ സംസാരിച്ചു തുടങ്ങും എന്താണ് സംഭവിച്ചത് എന്ന്. കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ തൻ്റെ തിന്മകളെയും കുഫ്രിനെയും കുറ്റകൃത്യങ്ങളെയും മറച്ചുവെച്ച് നിഷേധിച്ച് മലക്കുകളെ കള്ളന്മാരാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അവരുടെ ഭാഗത്തുനിന്നു തന്നെ സാക്ഷികളെ കൊണ്ടുവന്ന് അവരുടെ വിചാരണ പൂർത്തിയാക്കുമെന്നാണ് ഈ ആയത്തുകളും ഹദീസുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു പല വിധത്തിലുള്ള സാക്ഷികളെ കൊണ്ടുവരും. ധാരാളം ആയത്തുകളും ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും. മലക്കുകൾ സാക്ഷികളായി പരലോകത്ത് ഓരോ മനുഷ്യൻ്റെയും കൂടെയുണ്ടാകും. വജാഅത് കുല്ലു നഫ്സിം മഅഹാ സായിഖും വശഹീദ്, ഓരോ ആളുകളെയും കൊണ്ടുവരുമ്പോൾ അവൻ്റെ കൂടെ ഒരു സാക്ഷിയുണ്ടാകും എന്ന് സൂറ ഖാഫിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുകയാണ്. മനുഷ്യൻ്റെ മണ്ണ്, മനുഷ്യൻ ജീവിക്കുന്ന ഭൂമി, അത് സാക്ഷിയായിരിക്കും പരലോകത്ത് എന്ന് വിശദീകരിക്കുന്ന ആയത്ത് സൂറത്ത് സൽസലയിൽ നമുക്ക് കാണാം. യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറയുന്ന ദിവസം. അപ്പോൾ അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അതദ്റൂന മാ അഖ്ബാറുഹ, എന്താണ് ഭൂമിയുടെ വർത്തമാനങ്ങൾ എന്നറിയാമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കും, ഓരോ മനുഷ്യനും ഇന്ന ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന ഇന്ന പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ വെച്ച് വിചാരണാ സമയത്ത് അടിമക്കെതിരെ ഭൂമി സംസാരിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഈ ആയത്തുകളിൽ പഠിപ്പിക്കുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആയത്ത് ഓതി സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നത് അതിൻ്റെ വിശദീകരണങ്ങളിലൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പല നിലക്കുമുള്ള സാക്ഷികളെയാണ് കൊണ്ടുവരിക. സൂറത്തു ഫുസ്സിലത്തിൽ നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്നത്, ഹത്താ ഇദാ മജാഊഹ ഷഹിദ അലൈഹിം സംഉഹും വഅബ്സ്വാറുഹും വജുലൂദുഹും, അവരെ അവിടെ വന്നാൽ, ഹത്താ ഇദാ മജാഊഹ, അവരവിടെ എത്തിയാൽ എന്താണ് സംഭവിക്കുക? ഷഹിദ അലൈഹിം, അവർക്കെതിരെ സാക്ഷി പറയും, സംഉഹും, അവരുടെ കേൾവി, വഅബ്സ്വാറുഹും, അവരുടെ കാഴ്ചകൾ, വജുലൂദുഹും, അവരുടെ തൊലികൾ, കണ്ണും കാതും തൊലിയും എല്ലാം എല്ലാം തൻ്റെ യജമാനനെതിരെ അല്ലെങ്കിൽ തൻ്റെ ഉടമയ്ക്കെതിരെ, ആ തൊലിയുടെ ഉടമയ്ക്കെതിരെ, കാതിൻ്റെ ഉടമയ്ക്കെതിരെ, കണ്ണിൻ്റെ ഉടമയ്ക്കെതിരെ അള്ളാഹുവിൻ്റെ മുന്നിൽ സാക്ഷി പറയുന്നതായി സൂറ ഫുസ്സിലത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വഖാലു ലിജുലൂദിഹിം ലിമ ഷഹിദ്തും അലൈനാ,
തങ്ങളുടെ തൊലികളോട് ചർമ്മങ്ങളോട് അവർ ചോദിക്കും, ലിമ ശഹിത്തും അലൈന, എന്തിനാ ഞങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞത് എന്ന്. അപ്പോൾ ഒരു കൈ മാത്രമല്ല, ഒരു കാലു മാത്രമല്ല തൻ്റെ ഒരു അടിമക്കെതിരെ സാക്ഷികളായി അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് കൊണ്ടുവരുന്നത്, മറിച്ച് കണ്ണ് സാക്ഷിയായി വരും, ചെവി സാക്ഷിയായി വരും, തൊലി സാക്ഷിയായി വരും എന്നു മാത്രമല്ല, മറ്റൊരു ഹദീസിൽ, സുദീർഘമായ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹു സുബ്ഹാനഹു വതആല അടിമയെ കൊണ്ടുവന്ന് ആ അടിമയോട് ചോദിക്കും, അല മുസവ്വിജിക്, നിനക്ക് ഞാൻ വിവാഹ ഇണയെ തന്നില്ലേ, അല മുസഹിർ ലക് അൽ ഖൈല വൽ ഇബിൽ, നിനക്ക് ഒട്ടകത്തെയും കുതിരയെയും നാം കീഴ്പ്പെടുത്തി തന്നില്ലേ, ഈ ലോകത്ത് ചെയ്തു വന്ന കുറേ അനുഗ്രഹങ്ങൾ അടിമയോട് അള്ളാഹു ഇങ്ങനെ എടുത്തു പറയും. ബലായ ഖാല ബലായ റബ്ബ്, അയാൾ പറയും, എല്ലാം ശരിയാണ് അള്ളാഹുവെ, അതെ അത് അതൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. ഫലനന്ത അന്ന കമുലാക്കയ്യ, എന്നാൽ എന്നെ ഇന്നേ ദിവസം കണ്ടുമുട്ടുമെന്ന് നീ കരുതിയിരുന്നോ, പരലോകത്തെ ഓർത്തുകൊണ്ടുള്ളൊരു ജീവിതമായിരുന്നോ നിനക്കുണ്ടായിരുന്നത്? കാല, ആ അടിമ പറയും, ലാ, അല്ല, പരലോകം മറന്നു ഞാൻ ജീവിച്ചു, കുറ്റവാളിയായി തിന്മയുടെ ആളായി ഞാൻ ജീവിച്ചു. കാല, അപ്പോൾ അള്ളാഹു പറയുന്ന മറുപടി എന്താണ്? ഫല്യോമ അൻസാക കമാ നസീതനി, എന്നെ മറന്നതുപോലെ നിന്നെയും ഞാനിപ്പോൾ മറക്കുന്നു. എന്നിട്ട് അയാളെ അള്ളാഹു നരകത്തിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പിക്കും. രണ്ടാമത്തെ ആൾ വരും, അയാളോടും അള്ളാഹു അതേ ചോദ്യങ്ങൾ ആവർത്തിക്കും. അലം മുക്രിമുക്, അലം മുസവ്വിദ്ക്, അലം ഉസവ്വിജ്ക്, അലം മുസഹിർ ലക്കൽ ഖൈല വൽ ഇബിൽ, നിനക്ക് ഇണയെ തന്നില്ലേ, നിനക്ക് കുതിരയെയും ഒട്ടകത്തെയും കീഴ്പ്പെടുത്തി തന്നില്ലേ, നിന്നെ നേതാവാക്കിയില്ലേ, നിന്നെ ആദരിച്ചില്ലേ, ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ. അയാളും പറയുന്ന മറുപടി, അതേ റബ്ബേ, എല്ലാം അങ്ങനെയാണ്, ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. അള്ളാഹു ചോദിക്കുന്നത്, ലനന്ത അന്നക മുലാഖിയ, ഫയഖൂലി യാ ലാ യാ റബ്ബ്, എന്നെ കണ്ടുമുട്ടുമെന്ന് നീ കരുതിയിരുന്നോ? ഇല്ല റബ്ബേ. ഫല്യൗമ അൻസാക കമാ നസീതനി, എന്നാൽ നീ എന്നെ മറന്ന് ദുനിയാവിൽ ജീവിച്ചതുപോലെ ഇന്ന് ഞാൻ നിന്നെ മറക്കുന്നു. അയാളെയും നരകത്തിലേക്ക് വലിച്ചെറിയും. മൂന്നാമത്തെ ആൾ വരും, മൂന്നാമത്തെ ആളോട് ഇതേ ചോദ്യങ്ങൾ ചോദിക്കും. അദ്ദേഹം എന്താണ് ചെയ്യുക? അദ്ദേഹം പറയുന്ന, മൂന്നാമത്തെ ആൾ പറയുന്ന മറുപടി ഹദീസിൽ കാണാം. അന അബുദുക ആമൻതു ബിക വബി നബിയിക വബി കിതാബിക വസല്ലൈതു വസുംതു വതസദ്ദഖ്തു വയുസ്നി ബിഖൈരി മസ്തതാ. അദ്ദേഹം പറയും, അള്ളാഹുവേ, നിന്നിൽ ഞാൻ വിശ്വസിച്ചു, നിന്റെ അടിമയാണ് ഞാൻ, നിന്റെ പ്രവാചകനിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, വബി കിതാബിക നിന്റെ ഗ്രന്ഥത്തിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, വസല്ലൈതു വസുംതു വതസദ്ദഖ്തു, ഞാൻ നമസ്കരിച്ചു, നോമ്പെടുത്തു, ദാനധർമ്മങ്ങൾ നിർവഹിച്ചു, കഴിയുന്നത്ര നന്മകളെ. അയാളിങ്ങനെ എടുത്തു പറയും. അപ്പോൾ ഫയുഖാലു ലഹു, ആ അടിമയോട്

0: ലഹ്മുഹു, അവൻ്റെ മാംസം അവനെതിരെ സംസാരിക്കും. വ ഇലാമുഹു, അവൻ്റെ എല്ലുകൾ അവനെതിരെ സംസാരിക്കും. സുഹൃത്തുക്കളെ, ഈ ആയത്തിൽ, സൂറത്തു യാസീനിലെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ആയത്തിൽ, കൈകൾ സംസാരിക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. കാലുകൾ സാക്ഷി നിൽക്കുമെന്നാണ്. എന്നാൽ വ്യത്യസ്തമായ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ, വ്യത്യസ്തമായ ഹദീസുകളിലൂടെ കടന്നു പോകുമ്പോൾ, കൈയും കാലും മാത്രമല്ല, മനുഷ്യൻ്റെ കണ്ണും കാതും തൊലിയും കാലിൻ്റെ തുടയും മനുഷ്യൻ്റെ മാംസവും അവൻ്റെ എല്ലുകളും, ഇത് എന്തിനു പുറമെയാണ്? മലക്ക് എതിരായി സാക്ഷിയുണ്ടാകും, പിശാചെതിരായി സാക്ഷിയുണ്ടാകും, പ്രവാചകന്മാരെ അള്ളാഹു സാക്ഷികളായി കൊണ്ടുവരുമെന്ന് സൂറത്തു നിസായിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കരയിപ്പിച്ചായത്ത് നമുക്കറിയാം. സൂറ മാഇദയിലൂടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പരലോകത്ത് ചോദിക്കുന്ന രംഗം വിശദീകരിക്കുന്നുണ്ട്. അൻതഖുൽ തലിന്നാസി, നീയാണോ ജനങ്ങളോട് പറഞ്ഞത് എന്നെയും എൻ്റെ മാതാവിനെയും അള്ളാഹുവിന് പുറമേ ആരാധ്യന്മാരായി സ്വീകരിക്കണമെന്ന് ഈസാ നബി അള്ളാഹു ചോദ്യം ചെയ്യും. പ്രവാചകന്മാരെ സാക്ഷികളായി കൊണ്ടുവരും. മക്കൾ മാതാപിതാക്കൾക്കെതിരെ സാക്ഷി പറയും, മാതാപിതാക്കൾ മക്കൾക്കെതിരെ സാക്ഷി പറയും, അയൽവാസികൾ അയൽവാസികൾക്കെതിരെ സാക്ഷി പറയും. ഒരു നിലക്കും രക്ഷപ്പെടാൻ കഴിയാത്ത വളരെ കുറ്റമറ്റ ഒരു വിചാരണയെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഗ്രന്ഥത്തിലൂടെ, പ്രവാചകൻ്റെ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹു അവയവങ്ങളിൽ നിന്ന്, മനുഷ്യ ശരീരത്തിൽ നിന്ന് സാക്ഷികളെ കൊണ്ടുവരുമ്പോൾ ആദ്യം അള്ളാഹുവോട് സംസാരിക്കുന്നത് മനുഷ്യൻ്റെ ഇടതുകാലിലെ തുടയായിരിക്കും എന്നു പറയുന്ന ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ടുള്ള നന്മ നിറഞ്ഞ ഒരു ജീവിതം മാത്രമാണ് പരലോക ജീവിതത്തിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്ന തിരിച്ചറിവാണ്. എൻ്റെ കയ്യിനെ മറച്ചു വെച്ചുകൊണ്ട് എന്തു തിന്മയാണ് ചെയ്യാൻ സാധിക്കുക? എൻ്റെ കാലിനെ മറച്ചു വെച്ചുകൊണ്ട് ഏതു തിന്മയാണ് ചെയ്യാൻ സാധിക്കുക? കണ്ണു ചെയ്ത തിന്മ കണ്ണേറ്റു പറയുന്ന നാളിൽ എങ്ങനെയാണ് ആ തിന്മയെ മറച്ചു വെക്കാൻ നമുക്ക് കഴിയുക? കാത് ചെയ്ത തിന്മ കാത് ഏറ്റു പറയുന്ന വിചാരണയുടെ നാളിൽ ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക? എല്ലും മാംസവും, മനുഷ്യൻ്റെ എല്ലും മാംസവും അള്ളാഹുവോട് വിചാരണയുടെ നാളിൽ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു രംഗത്തെക്കുറിച്ച് എപ്പോഴും നമ്മൾ ആലോചിക്കുകയും ജീവിതം അതിനനുസരിച്ച് ക്രമപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണമെന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. ആയത്ത് ഒരു തവണ കൂടി ശ്രദ്ധിക്കുക. അല്യവും, ഇന്ന്, ഇന്നേ ദിവസം. നഖ്തിമു അലാ ഫുവാഹിഹിം, അവരുടെ വായികൾക്ക് നാം സീൽ വെക്കുന്നു. വ തുകല്ലിമുന ഐദീഹിം, അഥവാ വായ അടച്ചു വെക്കുന്നു, സംസാരിക്കാൻ പിന്നെ കഴിയുകയില്ല. വ തുകല്ലിമുന, നമ്മോട് സംസാരിക്കുന്നത് ഐദീഹിം, അവരുടെ കൈകളാണ്. വ തഷ്ഹദു, സാക്ഷി നിൽക്കുന്നത് അർജുലുഹും, അവരുടെ കാലുകളാണ്. ബിമാ കാനു യക്സിബൂൻ, അവർ സമ്പാദിച്ചിരുന്നതിനെക്കുറിച്ച്, അവർ പ്രവർത്തിച്ചിരുന്നതിനെ സംബന്ധിച്ച്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരു തവണ കൂടി പാരായണം ചെയ്ത് അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم اليوم نختم على أفواههم وتكلمنا أيديهم وتكلمنا أيديهم وتشهد أرجلهم بما كانوا وَتَشْهَدُ أَرْجُلُهُمْ بِمَا كَانُوا يَكْسِبُونَ الله പരലോക വിജയം നേടുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم صل على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين السلام عليكم
1: സൂറത്ത് യാസീൻ അടിസ്ഥാനമാക്കി ഇന്നത്തെ ഹൃദയവസന്തത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് നിഷാദ് സലഫി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിന്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: പാരായണം ചെയ്യുന്നത് പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 444-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാലുകീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Tune to reality.

0: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
1: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ. അത്തഹസീൻ, അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹസീനിലൂടെ സൂറ അൽ ഖലം 26 മുതൽ 31 കൂടിയ വചനങ്ങളിൽ പാരായണം ചെയ്യുമ്പോൾ സാധാരണ കണ്ടുവരാറുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സാധാരണ ഖിറാഅത്തിൽ വരുന്ന തെറ്റുകൾ, അബദ്ധങ്ങൾ മഖ്റജ് കൊണ്ടും തജ്വീദിൻ്റെ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ടും അക്ഷരങ്ങൾക്ക് നൽകേണ്ട സ്വിഫത്തുകൾ അറിയാതെ ആയിക്കൊണ്ടുമൊക്കെ വരുന്ന തെറ്റുകൾ ധാരാളമാണ്. സാധാരണ ഖിറാഅത്തിൽ സാധാരണ ഓതിപ്പോകുമ്പോൾ ഇത്തരം തെറ്റുകൾ ധാരാളമായിട്ട് നമുക്ക് കാണാനും കേൾക്കാനൊക്കെ പറ്റും. ഇത്തരം വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ ഖലമിലെ 25 വരെയുള്ള ആയത്തുകളാണ് ഏതാനും ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കി വന്നത്. സൂറത്തുൽ ഖലമിലെ ബാക്കി ഭാഗം 26 മുതൽ ശ്രദ്ധിക്കുക.

فلما رأوها قالوا إنا لضالون. ഈ ആയത്തിൽ 26-ാമത്തെ ആയത്തിൽ ഫലമ്മ റഔഹ, ഇവിടെ ഓതിപ്പോകുമ്പോൾ റഔഹ ഹ എന്ന ശബ്ദം പലപ്പോഴും വരില്ല. എങ്ങനെ? ഫലമ്മ റഔഹ ഖാലു, ഫലമ്മ റഔഹ ഖാലു, ഇങ്ങനെ പറയുമ്പോൾ ഹ എന്ന ശബ്ദം കേൾക്കുകയില്ല. അഥവാ ഹ എന്ന അക്ഷരത്തിൻ്റെ മഖ്റജ് തൊണ്ടയുടെ ഏറ്റവും അടിഭാഗമാണ്, അത് കൃത്യമല്ലാതായി ആയിപ്പോവും. എങ്ങനെ? നമ്മൾ സ്പീഡിൽ ഓതിപ്പോകുമ്പോൾ റഔഹ ഖാലു എന്ന് പറയുമ്പോൾ ഖാലു ഇന്ന, ഇതോ ഖാലു ഇന്ന എന്നാവും. ഖാലു ഇന്ന മദ്ദ് ചെയ്യാതിരുന്നാൽ ഹംസയുടെ ഉച്ചാരണം ശരിയാവുകയില്ല. അപ്പോൾ ഖാലു ഇന്ന മദ്ദ് മുൻഫസുൽ ചെയ്യണം. ലദാല്ലൂൻ, ഇവിടെ ലദാല്ലൂൻ ഓതുന്നത് ലദാല്ലൂൻ എന്നായിരിക്കും. സ്വാദിന് പുള്ളിട്ടാൻ ദ ലദാ ലദാല്ലൂൻ അങ്ങനെ തന്നെ ഓതണം. ബൽ നഹ്നു മഹ്റൂമൂൻ, ബൽ നഹ്നു മഹ്റൂമൂൻ, ഇവിടെ നഹ്നു ഹ മഹ്റൂമൂൻ ഹ, ഇവിടെ രണ്ടും ശ്രദ്ധിക്കേണ്ടത് ഹ എന്ന അക്ഷരമാണ്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഹ ഓതുമ്പോൾ ബൽ നഹ്നു മഹ്റൂമൂൻ അല്ലാതെ ബൽ നഹ്നു മഹ്റൂമൂൻ അല്ല, ബൽ നഹ്നു മഹ്റൂമൂൻ. قال اوسطهم, ഇവിടെ ഖാഫിന്റെ ഉച്ചാരണം قال, قال അല്ല قال اوسطهم. اوسطهم ط നമ്മൾ ഓതുന്നതോ اوسطهم, ഇവിടെ ത ആണോ ത ആണോ എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. اوسطهم എന്ന് പറഞ്ഞു പോകുന്നു. اوسطهم എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും തഇന് ളം കൊടുത്താൽ എന്താണോ ശബ്ദം തു, ഈ ത എന്ന അക്ഷരമാണ് വരിക എന്നർത്ഥം. അതുകൊണ്ട് ഔസതുഹും എന്ന് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരിക തന്നെ വേണം. അതുപോലെ ഔസതുഹും അലം അഖുല്ലക്കും, അലം അഖുല്ലക്കും, ലാമിന് ശേഷം വീണ്ടും ലാമ്. അപ്പോൾ ഇത് ഖാമുത്തമാസിലേൻ, ലാമിനെ അടുത്ത ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അങ്ങനെ തന്നെയാണ് നമ്മൾക്ക് ഓതാറുള്ളത് അഖുല്ലക്കും. എങ്കിലും അവിടെ ശ്രദ്ധിക്കുക നിയമം ഇന്നതാണ് എന്നുള്ളത്. അതുപോലെ ഖാഫിൻ്റെ ഉച്ചാരണം അഖുല്ലക്കും അഖുല്ലക്കും, അവിടെയും ശ്രദ്ധിക്കുക. ലൗലാ തുസബ്ബിഹൂൻ, തുസബ്ബിഹൂൻ ഹ, തുസബ്ബിഹൂൻ അല്ല തുസബ്ബിഹൂൻ. 29-ാമത്തെ ആയത്തിൽ ഖാലു സുബ്ഹാന റബ്ബിനാ ഇന്നാ കുന്നാ ളാലിമീൻ, ഇവിടെ ഖാലു സുബ്ഹാന, സുബ്ഹാന റബ്ബിനാ, സുബ്ഹ സുബ്ഹ രണ്ടും മാറ്റുണ്ട്. സുബ്ഹാന റബ്ബിനാ ഖാ

എത്ര ഭംഗിയായിട്ട് നമുക്ക് ഓതാൻ പറ്റും. പക്ഷേ നമ്മൾ ഓതുന്നോ ഖാലു സുബ്ഹാന റബ്ബിന ഇന്ന കുന്ന ളാലിമീൻ. പ്രധാനമായിട്ടും വരുന്നത് ഒന്ന് സുബ്ഹാന, മറ്റൊന്ന് ളാലിമീൻ. ളാലിമീൻ അല്ല വാലിമീൻ. മുൻപല്ലുകളുടെ ഇരു നിരയാണ് അതിൻ്റെ മഹ്റജ്, നാവിൻ്റെ അറ്റം, അതോടൊപ്പം നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരിക എന്നുള്ളതും. കാരണം ഹറൂഫുൽ ഇസ്തിലാൽപ്പെട്ട അക്ഷരമാണ്, സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരം. فَأَقْبَلَ بَعْضُهُمْ عَلَى بَعْضٍ يَتَلَاوَمُونَ. ഇവിടെ ബഅദുഹും ദാദ്, ബഅദിൻ ദാദ് രണ്ടും അതാണ് ശ്രദ്ധിക്കേണ്ടത്, ദാദിൻ്റെ ഉച്ചാരണം. قَالُوا يَا وَيْلَنَا إِنَّا كُنَّا طَاغِينَ طَاغِينَ. قَالُوا يَا وَيْلَنَا إِنَّا كُنَّا طَاغِينَ. നമ്മൾ ഓതുന്ന എങ്ങനെയാ? إِنَّا كُنَّا طَاغِينَ തോയീൻ. പലതും പല രൂപത്തിലായിരിക്കും. ഏതായാലും കൃത്യമായ മഖ്റജിൽ നിന്ന് ഓതുവാൻ ശ്രമിക്കുക. ഖാലൂ യാ വൈലനാ ഇന്ന കുന്ന.

0: സൂറത്തുൽ ഖലമിലെ 26 മുതൽ 31 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ശ്രദ്ധയോടുകൂടെ തജ്വീദ് അനുസരിച്ച് കൃത്യമായ പാരായണം ചെയ്യുവാൻ പരമാവധി ശ്രമിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് അത്തഹ്സീൻ. ഇന്നത്തെ അത്തഹ്സീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൽ ഖലം 26 മുതൽ 31 കൂടിയ വചനങ്ങളിൽ സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് ഹാഫിദ് അബ്ദുഷുക്കൂർ.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം വാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
3: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ പ്രതിഭകളുടെ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ 89 അൽ ഫജർ പാരായണം ചെയ്യുന്നത് അഹമ്മദ് സഊദ്.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ 88 അൽ ഫജർ ആണ് നാം കേട്ടത്. പാരായണം ചെയ്തത് അഹമ്മദ് സഊദ്.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി കേൾക്കുക. ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജുസ് 11, പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി.

0: ജസാക്കുമുല്ല ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജുസ് 11, ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി പാരായണം ചെയ്തത്.
1: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായം സൂറത്തു ഗാഫിർ 78 മുതൽ 85 കൂടി വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് അൽ ഉബൈദ്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുറാനിൻ്റെ സമയമാണ്. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 37-ാമത് വചനമാണ് നാം മനഃപ്പാഠമാക്കുന്നത്. നമുക്കൊപ്പം കൂടെയുള്ളത് ഹാഫിസ് ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 37-ാം ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കി. ഇൻഷാ അള്ളാഹ് അതിൻ്റെ തൊട്ടടുത്ത ചെറിയൊരു ഭാഗം കൂടി ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒരു തവണ പാരായണം ചെയ്യാം.
3: أعوذ بالله من الشيطان الرجيم

الناس وتخشى الناس وتخشى الناس.

0: മനഃപ്പാഠമാക്കിയ ഭാഗം നന്നായി ആവർത്തിച്ച് പാരായണം ചെയ്ത് അടുത്ത ക്ലാസ് കേൾക്കുക. ഇൻഷാല്ലാ ബാക്കി ഭാഗം അടുത്ത ദിവസം ഇതേ ദിവസം ഇതേ സമയത്ത് നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 37-ാമത്തെ വചനമാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ പാരായണം. മുഹമ്മദ് അയ്യൂബ്, സൂറ കഹഫ് 45, മറിയം ത്വാഹ 89 വചനങ്ങൾ.